ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 12, കൊല്ലവർഷം 1201 മിഥുനം 19, 2026 ജൂലൈ 3 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിക്കുന്നു.
1: രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഒരേ തടവറയിൽ കഴിഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ, ഒരേ മുറിയിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചവർ, ജയിൽ മോചിതരായി വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഒന്നാമൻ ചോദിച്ചു, നമ്മളെ പീഡിപ്പിച്ച ആ ജയിലർമാരോട് ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല, ഒരിക്കലും ഞാൻ അവരോട് ക്ഷമിക്കുകയില്ല. അവരോടുള്ള പക എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കത്തിയാളുകയാണ്. അത് കേട്ട ഒന്നാമൻ ശാന്തനായി പറഞ്ഞു, സുഹൃത്തെ, അങ്ങനെയെങ്കിൽ നീ ഇപ്പോഴും ആ തടവറയിൽ തന്നെയാണ്. ഞാൻ അവരോട് ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് ആക്ഷേപങ്ങളും അപമാനങ്ങളും താഡനങ്ങളും

0: പീഡനങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിൽ പക സൂക്ഷിക്കുന്നവരുടെ ഉള്ള് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഭൂതകാലത്തിൻ്റെ ഇരുട്ടറയിൽ ജീവിതം തളച്ചിടുന്നവർക്ക് വർത്തമാനത്തിൻ്റെ നിറസൗന്ദര്യവും ഭാവിയുടെ കൗതുകങ്ങളും ആസ്വദിക്കാനാവില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ സ്ഥാപനത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. പങ്കെടുത്തത് 50കൾ കഴിഞ്ഞവരായിരുന്നു. അതിലൊരാൾ തൻ്റെ കൂടെ പഠിച്ചിരുന്ന പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് കരണത്ത് ഒരടി പൊട്ടിക്കുകയായിരുന്നു. പകച്ചു നിന്ന മറ്റുള്ളവരോട് അയാൾ പറഞ്ഞു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവൻ എന്നെ അടിച്ചതിന് പകരമാണിത്. നീണ്ട 45 വർഷങ്ങൾ മനസ്സിൽ പക കൊണ്ടുനടന്ന ഈ സംഭവം അന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആയുഷ്കാലം മുഴുവൻ ഇരയായി ജീവിക്കണോ അതോ ഹീറോ ആയി തിളങ്ങണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക. ഇരവാദികൾക്ക് ഇരവും പകലും പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരും. എന്നാൽ ദുരനുഭവങ്ങളിൽ നിന്ന് കരുത്ത് നേടി പിടഞ്ഞെഴുന്നേൽക്കുന്ന ഹീറോകൾക്ക് ഭാരങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ ജീവിതകഥ എങ്ങനെ വിവരിക്കുന്നു എന്നത് അയാളുടെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ്. സംഭവിച്ചുപോയ കാര്യങ്ങളുടെ കാരണങ്ങളിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും അവിടെ തന്നെ നിൽക്കണോ അതോ മുന്നോട്ട് പോകണോ എന്നത് അവനവൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രവാചക തിരുമേനിയെ നീണ്ട 13 വർഷങ്ങൾ മക്കാ നിവാസികൾ കഠിനമായി ഉപദ്രവിച്ചു. ഒടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്ത തിരുമേനി 8 വർഷങ്ങൾ കഴിഞ്ഞ് 10,000 അനുചരന്മാരോടൊപ്പം വന്ന് മക്ക കീഴടക്കി. പ്രവാചകൻ്റെ കാരുണ്യത്തിനായി കേണ മക്കയിലെ പീഡകരോട് അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു അന്തുമുത്തുലക്ക, ഇന്നേ ദിവസം യാതൊരു പ്രതികാരവും ഉണ്ടാകുന്നതല്ല. നിങ്ങളും ഞങ്ങളുമെല്ലാം ഒരുപോലെ തുല്യരും സ്വതന്ത്രരുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ഭൂതകാലം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ വർത്തമാനകാലം കൂടി അവർക്ക് വിട്ടുകൊടുക്കരുത്. അത്തരക്കാരെ വെറുക്കാൻ പോലും നിൽക്കരുത്. കാരണം വെറുപ്പെന്ന വികാരം പോലും നൽകാൻ അർഹതയില്ലാത്തവരാണവർ. അല്ലാമ ഇക്ബാൽ പാടി, കഴുക, എതിർകാറ്റിൻ്റെ വേഗത കണ്ട് നീ അത്ഭുതപ്പെടരുത്. അത് വീശുന്നത് നിന്നെ കൂടുതൽ ഉയരത്തിലേക്ക് പറപ്പിക്കാനാണ്. യു ഹാവ് ടു ഫൈറ്റ് ത്രൂ സം ബാഡ് ഡേയ്സ് ടു ഏൺ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് യുവർ ലൈഫ്.
1: സുഭാഷിതമാണ് കേട്ടത്, ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തക്കായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി

ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 5 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ഈ മാസം 10 ആരംഭിക്കും. കോഴിക്കോട് ജില്ലയിൽ 10 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 1182 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഓപ്പറേഷൻ തുഫാനിൽ ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ. സംസ്ഥാനത്ത് പോലീസ് നടത്തിയ പരിശോധനകളിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5736 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യയുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 27 പേർ മരിച്ചു, 90 പേർക്ക് പരിക്കേറ്റു. കീവിലെ 30 സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഫിഫ ലോകകപ്പ് റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. കാലിഫോർണിയയിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, കുമാരനാശാന്റെ അമ്പിളി എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. ഉദയഗീതം ടി കെ മുഹമ്മദ് കുട്ടി, എം ബഷീറ ബീവി, ഷക്കീല ഷാജഹാൻ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകളെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, തൊഴിൽ ദർശനം, മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നല്ല മലയാളം, കാലം സാക്ഷി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, നമുക്കു ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 67-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന കിളിമഞ്ചാരോ യാത്രാവിശേഷങ്ങൾ അവസാന ഭാഗം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ഇൻഫന്റ് പാരന്റിംഗ്, അറിയേണ്ട കാര്യങ്ങൾ, രശ്മി മോഹൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 സ്പോൺസർഡ് പരിപാടി ലംഹേ. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. വൈകിട്ട് 4:00 മഴവില്ല്. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 നഗരപുരാണം. 5:45 പണ്ട്. 6:02 ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത, അനിൽ ആൻഡ്രൂസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 മുതൽ 9:00 ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ, ജി എൻ ബാലസുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഹാഫീസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൌലവി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി പരിപാടികൾ, മുംബൈ റിലേ.

ത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 5 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിലെ ആദ്യ ഇനമിത
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ അമ്പിളി എന്ന കവിത പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

0: പാരനാശാന്റെ അമ്പിളി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ടി കെ മുഹമ്മദ് കുട്ടി, എ ബഷീറ ബിവി, ഷക്കീല ഷാജഹാൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ടി കെ മുഹമ്മദ് കുട്ടി പാടിയത് ഹയ്യുൾ ഖയ്യും യാ അല്ലാ എന്നാരംഭിക്കുന്നു.

0: ടി കെ മുഹമ്മദ് കുട്ടി, എ ബഷീറ ബിവി, ഷക്കീല ഷാജഹാൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല. മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സർക്കാരിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയുള്ള അദാനി കമ്പനിയുടെ ഓഹരി കൈമാറ്റ പ്രഖ്യാപനത്തിൽ അദാനി പോർട്സ് മാനേജ്മെന്റിനെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, അതിസാങ്കേതിക രംഗം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ജപ്പാൻ ധാരണ. ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തക്കായ്ചിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചത്. വിമാന ഇന്ധനവില കുറഞ്ഞു തുടങ്ങിയതോടെ നോർത്ത് അമേരിക്ക യൂറോപ്പ് സർവീസുകൾക്ക് എയർ ഇന്ത്യ ചുമത്തിയ ഇന്ധന സർചാർജ് കുറച്ചു. ജൂലൈ 1 മുതൽ പരിഷ്കരിച്ച നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിലൂടെ ഒരു മാസം കൊണ്ട് 30 കോടിയുടെ നിരോധിത വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. കെഎസ്ആർടിസി ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് നൽകിവരുന്ന യാത്രാ ഇളവിന് വാർഷിക വരുമാന പരിധി 20,000 രൂപ എന്നത് 40,000 രൂപയായി വർദ്ധിപ്പിച്ചു. ഗതാഗത മന്ത്രി സി പി ജോൺ ചൊവ്വാഴ്ച നിയമസഭയിലാണ് പ്രഖ്യാപനം നടത്തിയത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. 90-ലേറെ പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി ആരംഭിച്ച ആക്രമണം വ്യാഴാഴ്ച പുലർച്ചെ വരെ നീണ്ടു. കേരളത്തിൽ മദ്യം വാങ്ങാൻ 23 വയസ്സ് തികയണമെന്ന നിബന്ധന കർശനമാക്കാൻ സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ശുപാർശ നൽകാൻ എക്സൈസ് മന്ത്രി എക്സൈസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോളിൽ 2-ാം റൌണ്ട് മത്സരത്തിൽ 2-0 മുന്നിൽ നിന്ന സെനഗലിനെ എക്സ്ട്രാ ടൈമിലെ പെനാൽറ്റിയിൽ വീഴ്ത്തി ബെൽജിയത്തിന്റെ അവിശ്വസനീയ വിജയം. കഴിഞ്ഞ ലോകകപ്പുകളുടെ ചരിത്രത്തിൽ ഇത് 2-ാം തവണയാണ് നോക്കൌട്ട് റൌണ്ട് മത്സരത്തിൽ 2 ഗോളുകൾക്ക് പിന്നിട്ടുനിന്ന ഒരു ടീം ജയിക്കുന്നത്.
1: ഒരു കാലത്ത് വിദ്യാഭ്യാസം വിഷയങ്ങളുടെ വ്യക്തമായ അതിർത്തികളിൽ ഒതുങ്ങിയതായിരുന്നു. ശാസ്ത്രം, കല, വാണിജ്യം.

0: ജ്യം സാമൂഹ്യശാസ്ത്രം എന്നിവ ഓരോന്നും വേറിട്ട മേഖലകളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, പൊതുജനാരോഗ്യം, കൃത്രിമ ബുദ്ധി, ഭക്ഷ്യസുരക്ഷ, നഗരാസൂത്രണം തുടങ്ങിയ സങ്കീർണമായ വെല്ലുവിളികൾക്ക് ഒരു വിഷയത്തിന്റെ അറിവ് മാത്രം പരിഹാരമാകുന്നില്ല. ഇവിടെയാണ് ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം അഥവാ വൈവിധ്യമാർന്ന വിജ്ഞാന ശാഖകളെ സമന്വയിപ്പിച്ചുള്ള പഠന രീതി പ്രാധാന്യമാകുന്നത്. ഭാവിയിലെ തൊഴിലിടങ്ങൾക്ക് ആവശ്യമായ നൈപുണ്യങ്ങൾ വികസിപ്പിക്കാനും നവീകരണ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളോട് ചേർന്ന് പഠിക്കാനും ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം എങ്ങനെ സഹായിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ് പ്രഭാതഭേരി.
1: നമ്മുടെ നാട്ടിലെ നിലനിന്നിരുന്ന തെറ്റായ സമ്പ്രദായങ്ങളിലൊന്നാണ് ജാതി വ്യവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
2: പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി വ്യത്യസ്ത വിഷയങ്ങളെ സമന്വയിപ്പിച്ച് പഠിക്കുന്ന ട്രാൻസ് ഡിസിപ്ലിനറി ശൈലിയുടെ അടിസ്ഥാന ആശയത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ.
1: നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി അത് തത്വത്തിൽ ഇല്ലാതായി. എങ്കിലും നമ്മുടെ മനസ്സിൽ അത് പല രീതിയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ അക്കാഡമിക് വിഷയങ്ങളിൽ ഒരു ജാതി വ്യവസ്ഥ നമ്മൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിഷയങ്ങളെ ഓരോന്നിനെയും വേർതിരിച്ച് അവ തമ്മിൽ പരസ്പരം സ്പർശിക്കാതെയും അകലം പാലിക്കേണ്ട വിഷയങ്ങളായി നമ്മൾ കരുതി പോന്നിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് ആധുനിക വിജ്ഞാനം വളരുന്നത് പരമ്പരാഗത വിജ്ഞാനങ്ങളുടെ അതിർവരമ്പുകളിലാണ് അത് വളരുന്നത്. വിജ്ഞാനങ്ങളെ നിറങ്ങളായിട്ട് കരുതിയാൽ അവ ജലച്ഛായങ്ങൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പടരുന്ന ഒരു സ്വഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖല ബയോ ഇൻഫർമാറ്റിക്സ്, ബയോളജിയും ഇൻഫർമേഷൻ ടെക്നോളജിയും, അതുപോലെ അനേകം മേഖലകൾ പരസ്പരം നമുക്കിപ്പോ ഉദാഹരണത്തിന് ലോയും ഫിലോസഫിയും ഒരുപാട് എത്തിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയും നിയമവും സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം ഭാഷയും കമ്പ്യൂട്ടറും കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഇത്തരത്തിൽ നമുക്ക് അനേകം വിഷയങ്ങൾ ഇങ്ങനെ പരസ്പരം പടർന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ട്രാൻസ് ഡിസിപ്ലിനറി എന്ന് പറയുന്നത് ഇതിൽ നിന്നും അടുത്ത ഘട്ടമാണ്. നമ്മൾ ചില മേഖലകളെ അത് ഏത് വിഷയത്തിൽ പെടുന്നു, ഏത് വിഷയം കൈകോർക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അതിനെ തന്നെ ഒരു ലോകമായിട്ട് കാണുക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ജലം എന്ന് പറഞ്ഞ ഒരു വലിയ മേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കടൽ വരും, കായൽ വരും, കെമിസ്ട്രി വരും, പരിസ്ഥിതി വരും, മാലിന്യ സംസ്കരണം വരും, തിരയിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നവരും, ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയെ തന്നെ നമുക്ക് നിർവചിക്കാനായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. അതിനെയാണ് നമ്മുടെ സാറിന് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിജ്ഞാനത്തിന്റെ ഏറ്റവും സ്വതന്ത്രവും ഏറ്റവും കൗതുകത്തോടെ നമ്മൾ വിജ്ഞാനത്തെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ് എന്റെ അഭിപ്രായം.
2: പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന ഈ സമഗ്ര പഠന രീതി സർവകലാശാലകളിൽ നടപ്പിലാക്കുമ്പോഴുള്ള പ്രായോഗിക വശങ്ങളെക്കുറിച്ച് കുസാറ്റ്, അലിഗഡ്, യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് മേഘാലയ എന്നിവിടങ്ങളിൽ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ അബ്ദുൾ അസീസ്.
3: ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനാണ് ഈ മാറ്റം. വിജ്ഞാന ശാഖകൾക്ക് അതീതമായ ഒരു സമന്വയ വിദ്യാഭ്യാസ രീതിയാണ് ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ സമീപനത്തിലെ പ്രധാനമായ ഊന്നൽ എന്റെ നോട്ടത്തിൽ ഇവയാണ്: അധ്യാപകരുടെ ലഭ്യത, ബയോളജി, കെമിസ്ട്രി, കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, സമുദ്ര പഠനങ്ങൾ, കാലാവസ്ഥാ ശാസ്ത്രം, പ്രവചന ശാസ്ത്രം എന്നിങ്ങനെ വൈവിധ്യമാർന്ന കോഴ്സുകൾ നടത്തുവാനാണ് ഇന്ത്യയിൽ മിഷൻ. ഈ ഉദ്ദേശം സാധ്യമാണെന്നും സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളിൽ അവഗാഹമുള്ള അധ്യാപകരെ നമുക്ക് ലഭ്യമായാലേ സാധിക്കൂ. സർവകലാശാലകൾ ഇന്ന് അതിന് സജ്ജമായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കും. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിഭാവന ചെയ്ത ഈ ഒരു വിദ്യാഭ്യാസ രീതിയിലെ മാറ്റം ഇന്ത്യയിലെ സർവകലാശാലകളിൽ ശരിയായ രീതിയിൽ രൂപകൽപ്പന നടത്തി നടപ്പാക്കേണ്ടതാണ്. അടിസ്ഥാനപരമായി പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളിലേക്ക് ഈ വിദ്യാഭ്യാസം എത്തിപ്പെട്ടാൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് നൽകുകയുള്ളൂ. സിലബസ് പരിഷ്കരണം മുതൽ ഈ കാഴ്ചപ്പാടുള്ള അധ്യാപകരെ നിയമിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ട്രാൻസ് ഡിസിപ്ലിനറി വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ വേരുപിടിക്കൂ.
2: പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും പോലുള്ള ആഗോള വെല്ലുവിളികൾ പരിഹരിക്കാൻ ട്രാൻസ് ഡിസിപ്ലിനറി ഗവേഷണങ്ങൾ എങ്ങനെ സഹായകരമാകുമെന്ന് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും അധ്യാപകനുമായ PS ഗോപകുമാർ.
4: 2047 ആകുമ്പോൾ രാജ്യം ഒരു വികസിത രാജ്യമായി തീരണമെന്നുള്ളതാണ് ഭരണാധികാരികളും അതുപോലെ തന്നെ രാജ്യത്തെ പൗരന്മാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട വിദ്യാർത്ഥികളാണ് ഇനി വരുന്ന ദശകത്തില് രാജ്യത്ത് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് വരിക. അത്തരം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് ഉപയുക്തമാകുന്ന

0: രീതിയിലാണ് അല്ലെങ്കിൽ അത്തരം കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നേരിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ അല്ലെങ്കിൽ അതിന്റെ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ നിലനിൽക്കുന്ന ബാരിക്കേഡുകൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ട്രാൻസ് ഡിസിപ്ലിനറി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നിലവിലെ കണക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംഗീതത്തിൽ ബിരുദം നേടാൻ ഡിഗ്രി സമ്പാദിക്കാൻ കഴിയില്ല. ബാരിക്കേഡുകളാണ്, പരമ്പരാഗതമായ ബാരിക്കേഡുകളും നിയന്ത്രണങ്ങളും കീഴ്വഴക്കടങ്ങളും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് വ്യത്യസ്ത മേഖലകളിലെ ഡിഗ്രികൾ സമ്പാദിക്കാനും പഠനം മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ അത്തരം മേഖലകളിലെ വൈവിധ്യമായ മേഖലകളിലെ ഗവേഷണ ബിരുദങ്ങളൊക്കെ സമ്പാദിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനുമൊക്കെ വിദ്യാർത്ഥികളെ, ഭാവിയിലെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു സിസ്റ്റം ആണ് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദേശീയ വിദ്യാഭ്യാസ നയം പരിപൂർണമായിട്ട് രാജ്യത്ത് നടപ്പാക്കുന്നതോടുകൂടി വിദ്യാഭ്യാസ മേഖലയിലെ പരമ്പരാഗതമായ കീഴ്വഴക്കങ്ങളും ബാരിക്കേഡുകളും മാറി പുതിയ തലമുറയ്ക്ക് വിശാലമായ ഒരു വിദ്യാഭ്യാസ മേഖല തുറന്നു കാട്ടപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമാനിറ്റീസും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെയാണ് ആധുനിക തൊഴിൽ വിപണി തേടുന്നതെന്ന് കോട്ടയം ചിന്മയ യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു എം പി.
2: ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ എന്നാണ് സാധാരണയായിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. വിഷയാതീത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിഷയസമന്വിത വിദ്യാഭ്യാസം ഒരാശയമാണ്. ഇതൊരു നൂതന ആശയമാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരിക്കലും ഒരു നൂതന ആശയമല്ല. മുൻകാലങ്ങളിൽ നമ്മുടെ ഭാരതത്തിൽ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളെ സമന്വയിപ്പിച്ചുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അറിവുകൾ, ഇപ്പൊ ഓൾറെഡി വിവിധ വിഷയങ്ങളിൽ സെലക്ടഡ് ആയിട്ടുള്ള ചില ധാരണകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഈ വിവിധ വിഷയങ്ങളിലെ അറിവുകളും കഴിവുകളും വ്യത്യസ്തരായിട്ടുള്ള എക്സ്പേർട്ടിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ നമ്മൾ സംസ്കൃതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എടുക്കുകയാണെന്ന് വെച്ചാൽ, സംസ്കൃതത്തിൽ ഒരു എക്സ്പേർട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള ഒരു എക്സ്പേർട്ടും കൂടെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ടു പേരിൽ നിന്നുള്ള അറിവുകളെ ഒരു കുട്ടിയിലേക്ക് എത്തിക്കുകയാണ് ഒരു വിഷയത്തിലൂടെ. ഈ ഇന്റർ ഡിസിപ്ലിനറി നൂതന ആശയത്തിലൂടെ വളർന്നു വരുമ്പോൾ മാത്രമേ ആ കുട്ടിക്ക് അറിവിന്റെ വിശാലമായ ആകാശത്തെ സമന്വയിച്ചുകൊണ്ട് ഏതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആ കുട്ടിക്ക് അതിന് പറ്റുകയുള്ളൂ. അങ്ങനെ കുട്ടിക്ക് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ. കാരണം ഏതൊരു ജോലി എടുക്കുകയാണെങ്കിലും ഏതൊരു ജോബ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ ഒരു ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളിനെ ആക്സെപ്റ്റൻസ് ഇല്ല. കാരണം എല്ലാ ഏരിയയിലും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് മാത്രമേ അവിടെ ആക്സെപ്റ്റൻസ് വരൂ.
1: ഇഷ്ടമുള്ള വിഷയങ്ങൾ ഭയമില്ലാതെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ സാധിക്കുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന വലിയ മാനസിക പിന്തുണയാണെന്ന് വിദ്യാർത്ഥിനി എസ് സൗപർണിക.
3: നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം ആത്മവിശ്വാസം നമുക്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ട്രാൻസ് ഡിസിപ്ലിനറി എഡ്യൂക്കേഷനിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വിദ്യാർത്ഥിനി എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും മികച്ച സഹായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു തൊഴിലിടത്തിൽ നമ്മൾ നമ്മളെ തന്നെ എത്ര നന്നായി റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കും. വിമർശനാത്മകമായിട്ടുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാവാനും മാറുന്ന സാഹചര്യങ്ങളുമായിട്ട്, അതായത് ഇപ്പൊ AI ടെക്നോളജിക്കൽ റെവല്യൂഷൻ തുടങ്ങിയവയിലൂടെ നമുക്ക് അതിനോടെല്ലാം പൊരുത്തപ്പെട്ട് നമുക്ക് ആ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസ് മാറ്റാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് പഠിത്തത്തോടുള്ള താല്പര്യം ഇതുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിനോട് നമുക്കാണെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവല്ലോ, അത് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായും ലേണിംഗ് എക്സ്പീരിയൻസ് ഒരു വളരെ എൻജോയബിൾ പ്രോസസ്സായി മാറുകയാണ് ഇതോടെ ചെയ്യുന്നവർ. ഇപ്പം ആരോഗ്യം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള ജീവിതത്തെ അടിസ്ഥാനപരമായിട്ട് ഇപ്പം നമുക്ക് മാറാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് ഇൻ റിയൽ ലൈഫ് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായി മാറുന്നു.
4: ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാനവിക വിഷയങ്ങളും കലയും സാമൂഹിക ശാസ്ത്രവും പരസ്പരം സഹകരിക്കുമ്പോഴാണ് പുതിയ ആശയങ്ങളും ഗവേഷണങ്ങളും നവീകരണങ്ങളും രൂപപ്പെടുന്നത്. ഭാവിയിലെ തൊഴിൽ ലോകം ആവശ്യപ്പെടുന്നതും ഇത്തരത്തിലുള്ള ബഹുവിഷയ അറിവും സൃഷ്ടിപരമായ ചിന്താശേഷിയുമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ മാറ്റം പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നു. അതോടൊപ്പം അധ്യാപക പരിശീലനം, ഗവേഷണ സംസ്കാരം, മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ, വ്യവസായ അക്കാദമിക് സഹകരണം എന്നിവയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വിഷയങ്ങളുടെ അതിരുകൾ മറികടന്ന് അറിവിനെ സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് ഭാവിയുടെ വിദ്യാഭ്യാസം. കൂടുതൽ സർഗാത്മകവും ഉത്തരവാദിത്ത ബോധമുള്ളതുമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ വിദ്യാഭ്യാസ സമീപനത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.

പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം. കിലുകിലുക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:50. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ

0: അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലും നവംബർ 10 ഡൽഹിയിലുമുണ്ടായ ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. നിന്ദ്യമായ ഈ പ്രവൃത്തിയുടെ കുറ്റവാളികളെയും സംഘാടകരെയും ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തകായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിലെ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റു കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു.

0: ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർസ് സാമ്പലിന്റെ 2 ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വിറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
0: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2ാം സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇനി ഇന്നത്തെ ചോദ്യം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? ചോദ്യം ആവർത്തിക്കാം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഈ ഞാറ്റുവേലക്കാലത്ത് കാലാവസ്ഥാ അതിജീവന കാർഷിക മുറകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനും നൂതന കാർഷിക സങ്കേതങ്ങളിൽ കർഷകർക്ക് അറിവ് പകരുന്നതിനുമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത

ആഭിമുഖ്യത്തിൽ ദ്വിദിന ഞാറ്റുവേല ചന്തയും ഗ്രാമസഭയും സംഘടിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു നിർവഹിക്കും. ചടങ്ങിൽ കുട്ടനാട് MLA ശ്രീ റിജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി കൃഷിഭവൻ സംഘടിപ്പിക്കുന്ന കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെയും ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് വെൺമണി ഗവൺമെന്റ് JB സ്കൂളിൽ വെച്ച് ശ്രീ സജി ചെറിയാൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബിന്റെ രൂപീകരണവും ഇതോടനുബന്ധിച്ച് നടക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ തേവലക്കര കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 മണിക്ക് തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ S നിർവഹിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10:30 കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിതാ ഗോപകുമാർ നിർവഹിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വിളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ കുരുമുളക് തൈകൾ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9383 4753 9 3 9 3 8 3 4 7 0 3 5 4. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല എൽ നിർവഹിക്കുന്നു. കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, നാടൻ പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനവും ഇതോടൊപ്പം വിവിധ കാർഷിക പദ്ധതികളുടെ വിശദീകരണ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പുത്സവത്തിനാവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471 2343 5 8 6. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലയിലെ ചിറക്കര കൃഷിഭവനിൽ വെച്ച് കർഷകസഭയും ഞാറ്റുവേല ചന്തയും ഇന്ന് രാവിലെ 10 മണിക്ക് ചാത്തന്നൂർ MLA BB ഗോപകുമാർ നിർവഹിക്കുന്നു. മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ഇന്നും നാളെയും കാരാട് EMS സമുച്ചയത്തിന് സമീപം നടക്കും. ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് ആത്മ കിസാൻ ഗോഷ്ഠിയുടെ ഭാഗമായി നാളെ തേനീച്ച കൃഷിയിലൂടെ വരുമാനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വാഴയൂർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. ദേശീയ മത്സ്യകർഷക ദിനാചരണത്തോടനുബന്ധിച്ച് കൊച്ചി CMFRI കടൽ മത്സ്യവിത്ത് ഉൽപ്പാദനത്തിലും കൃഷിയിലും ഈ മാസം 8 മുതൽ 10 വരെ പരിശീലനം നൽകുന്നു. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് ഓൺ മാരിക്കൾച്ചർ പദ്ധതിക്കു കീഴിലാണ് പരിപാടി. ഈ മാസം 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9846 2177 6. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ONV, സംഗീതം ജെർസൺ ആന്റണി.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇന്ന് ജൂലൈ 3. ഈ തീയതിയുടെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം.
3: ചരിത്രത്തിലിന്ന്
4: അമേരിക്കൻ റോക്ക് സംഗീത ലോകത്തെ ഇതിഹാസ ഗായകനും കവിയുമായ ജിം മോറിസൺ 1971 ജൂലൈ 3 തന്റെ 27-ാം വയസ്സിൽ പാരീസിൽ വെച്ച് അന്തരിച്ചത്. റോക്ക് സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ബാൻഡുകളിലൊന്നായ ദി ഡോർസ് എന്ന ബാൻഡിന്റെ പ്രധാന ഗായകനായിരുന്നു അദ്ദേഹം. പ്രശസ്ത സംഗീതജ്ഞരുടെ കൂട്ടായ്മയായ 27 ക്ലബ് എന്നറിയപ്പെടുന്ന

0: നിരയിലെ പ്രമുഖരിൽ ഒരാളാണ് ജിം മോറിസൺ. അദ്ദേഹത്തിന്റെ വേദിയിലെ പ്രകടനങ്ങളും കവിതകളും കാരണം ദി ലിസാർഡ് കിങ് എന്ന വിളിപ്പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സംഗീതജ്ഞൻ എന്നതിലുപരി മികച്ചൊരു കവിയായിരുന്ന അദ്ദേഹം ദി ലോർഡ്സ് ആൻഡ് ദി ന്യൂ ക്രിയേച്ചേഴ്സ് ആൻഡ് അമേരിക്കൻ പ്രെയർ തുടങ്ങിയ കവിതാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാരീസിലെ പ്രശസ്തമായ പേർ ലഷേസ് സെമിത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകർ ഇവിടം സന്ദർശിക്കുന്നു. ലോക പ്രശസ്ത ജർമ്മൻ ഭാഷാ എഴുത്തുകാരൻ ഫ്രാൻസ് കഫ്ക 1883 ജൂലൈ 3 പ്രാഗിൽ ജനിച്ചു. അന്യവൽക്കരണം, ഉദ്യോഗസ്ഥാധിപത്യത്തിന്റെ ക്രൂരതകൾ, അസ്തിത്വപരമായ വ്യാകുലതകൾ എന്നിവ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ. ഇത്തരം സങ്കീർണമായ അവസ്ഥകളെ സൂചിപ്പിക്കാൻ സാഹിത്യലോകത്ത് കഫ്കായെസ്ക് എന്ന വാക്കുതന്നെ നിലവിൽ വന്നു. ദി മെറ്റാമോർഫോസിസ്, ദി ട്രയൽ, ദി കാസിൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. മരണശേഷം തന്റെ കൃതികളെല്ലാം നശിപ്പിച്ചു കളയണം എന്നായിരുന്നു കഫ്ക സുഹൃത്തായ മാക്സ് ബ്രോഡിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സുഹൃത്ത് അത് ചെയ്യാതെ കൃതികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ലോകം ഈ മഹാനായ എഴുത്തുകാരനെ അറിഞ്ഞത്. മാർക്സിസ്റ്റ് ചിന്തകൻ, എഴുത്തുകാരൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ എന്നീ നിലകളിൽ പ്രശസ്തനായ കെ ദാമോദരൻ അന്തരിച്ചത് 1976 ജൂലൈ 3. മലയാള നാടക ചരിത്രത്തിലും രാഷ്ട്രീയ രംഗത്തും വലിയ വിപ്ലവം സൃഷ്ടിച്ച പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ ദാമോദരനാണ്. മലബാറിലെ ജന്മിത്വ ചൂഷണങ്ങൾക്കെതിരെ കർഷകരെ ബോധവൽക്കരിക്കാൻ ഈ നാടകം വലിയ പങ്കുവഹിച്ചു. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായി ഇത് കണക്കാക്കപ്പെടുന്നു. കാറൽ മാർക്സിന്റെ പ്രശസ്തമായ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ പങ്കാളിയായി. 1964 മുതൽ 1970 വരെ രാജ്യസഭാംഗമായി സേവനമനുഷ്ഠിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ അനന്തപുരി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ എ അൽതാഫ് സംസാരിക്കുന്നു.
4: ജീവകങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് വൈറ്റമിൻ ഡി. ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക ജീവകമാണ് എന്നതും ബി സി വൈറ്റമിനുകളെപ്പോലെ വെള്ളത്തിൽ ലയിച്ചു ചേരുകയില്ല എന്നതും മാത്രമല്ല, വൈറ്റമിൻ ഡിക്ക് ഒരു ഹോർമോണിന്റെ സ്വഭാവ സവിശേഷതകൾ കൂടിയുണ്ട്. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ രാവിലെ 10 വൈകുന്നേരം 3 ഇടയ്ക്കുള്ള സമയത്തെ വെയിൽ കൊണ്ടാൽ നമുക്കാവശ്യമുള്ള വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നു തന്നെ നമുക്ക് ലഭിക്കും. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി കൂടിയേ തീരൂ. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ക്ഷയരോഗം ഉൾപ്പെടെയുള്ള മാരക പകർച്ചവ്യാധികളെ ചെറുക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രമേഹ സങ്കീർണതകളെ പ്രതിരോധിക്കാനും എന്നുവേണ്ട ക്യാൻസറിനെ തടയാൻ പോലും വൈറ്റമിൻ ഡിക്ക് കഴിയുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 90% ഇന്ത്യക്കാരിലും വൈറ്റമിൻ ഡിയുടെ അളവ് വേണ്ടതിലും വളരെ കുറവാണെന്നാണ് സമീപകാല പഠനങ്ങൾ കാണിക്കുന്നത്. ചർമ്മത്തിലെ ഇരുണ്ട നിറവും പൊണ്ണത്തടിയും സസ്യാഹാരം മാത്രം കഴിക്കുന്ന ശീലവും വെയിലും സൂര്യപ്രകാശവും ഏൽക്കാതെയുള്ള ആധുനിക ജീവിതശൈലിയുമൊക്കെയാണ് ഇവിടെ വൈറ്റമിൻ ഡി കുറവിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസ് നിലയെ നിയന്ത്രിക്കുന്നതിലും ജീവകം ഡിക്ക് പങ്കുണ്ട്. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നത് കൂടാതെ കരൾ, പേശികൾ, കൊഴുപ്പ് കലകൾ തുടങ്ങിയവയിലെ

0: കോശങ്ങളുടെ ഇൻസുലിനോടുള്ള പ്രതികരണശേഷിയും മെച്ചപ്പെടുത്തുന്നു. വൈറ്റമിൻ ഡി സംബന്ധിച്ച ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രമേഹ സങ്കീർണതകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നതാണ്. പ്രമേഹം മൂലമുണ്ടാകുന്ന നേത്ര സങ്കീർണതകളായ റെറ്റിനോപ്പതി, തിമിരം, ഗ്ലൂക്കോമ എന്നിവ തടയാൻ വൈറ്റമിൻ ഡിക്ക് കഴിയും. ഗർഭാവസ്ഥയിൽ ജീവകം ഡിയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗർഭിണികളിൽ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച മുരടിക്കൽ, മാസം തികയാതെയുള്ള പ്രസവം, കുട്ടിക്ക് പ്രമേഹമുണ്ടാവാനുള്ള സാധ്യത തുടങ്ങിയ സങ്കീർണതകൾക്കും ഇടയാക്കാം. വൈറ്റമിൻ ഡി ഹൃദയാരോഗ്യത്തിനും അനിവാര്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവമുള്ളവരിൽ ഹൃദയാഘാതമുണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 50% വരെ കൂടുതലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ക്ഷയരോഗബാധയുൾപ്പെടെയുള്ള രോഗാണുബാധകൾക്കെതിരെയും ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ജീവകം ഡിക്ക് കഴിയും. അസ്ഥികൾ, സന്ധികൾ, കുടൽ, ലാറിംഗ്സ്, ലിംഫ് ഗ്രന്ഥികൾ എന്നിവയെ ബാധിക്കുന്ന ക്ഷയരോഗത്തെ ചെറുക്കാൻ സൂര്യരശ്മികൾക്ക് ഒരു പരിധിവരെ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് 1925 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ റിപ്പോർട്ട് പുറത്തിറങ്ങുകയുണ്ടായി. ക്ഷയരോഗത്തെ കൂടാതെ ഇൻഫ്ലുവൻസ, HIV രോഗാണുബാധ എന്നിവയ്ക്കെതിരെയും വൈറ്റമിൻ ഡി ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. HIV ബാധിതരിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം രോഗതീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാകാം. ശരീര പ്രതിരോധ വ്യവസ്ഥയുടെ രൂപപ്പെടലിലും പ്രവർത്തനത്തിലും വൈറ്റമിൻ ഡിക്ക് പങ്കുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ തന്നെയാണ് ജീവകം ഡിയുടെ ഏറ്റവും ഉത്തമമായ സ്രോതസ്. കൂടാതെ പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, മത്സ്യം, പ്രത്യേകിച്ച് ഫിഷ് ലിവർ ഓയിൽ എന്നിവയൊക്കെ വൈറ്റമിൻ ഡിയുടെ നല്ല സ്രോതസ്സുകളാണ്. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. അതുപോലെ വൈറ്റമിൻ ഡി അമിതമായാൽ ശരീരത്തിന് ഹാനികരമാണ്. കുട്ടികൾ ദിവസവും കുറച്ചു നേരത്തേക്കെങ്കിലും തുറസായ സ്ഥലത്ത് കളിക്കാൻ അനുവദിക്കുക. പ്രായമായവരുടെ കാര്യത്തിൽ പ്രതിദിനം 15 മിനിറ്റ് നേരമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും ഗർഭിണികൾ തങ്ങളുടെ ഭക്ഷണത്തിൽ പാൽ, മുട്ട തുടങ്ങിയവ ഉൾപ്പെടുത്തുകയും വേണം. പൊണ്ണത്തടി വൈറ്റമിൻ ഡിയുടെ അഭാവത്തിന് കാരണമാകാം എന്നതുകൊണ്ട് കൃത്യമായി വ്യായാമം ചെയ്ത് അമിതവണ്ണം ഒഴിവാക്കണം. പ്രായമേറിയവർ, ഗർഭിണികൾ, മുലയൂട്ടുന്നവർ എന്നിവർ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. പരിശോധനയിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കണ്ടെത്തിയാൽ സ്വയം ചികിത്സ നടത്തരുത്. പകരം ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം വൈറ്റമിൻ സപ്ലിമെന്റേഷൻ പോലുള്ള ചികിത്സ നൽകാവുന്നതാണ്. ചുരുക്കത്തിൽ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും രോഗപ്രതിരോധത്തിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സൂക്ഷ്മ പോഷണമാണ് വൈറ്റമിൻ ഡി. ദിവസവും 15 മിനിറ്റ് നേരമെങ്കിലും വെയിൽ കൊള്ളുന്നത് ശരീരത്തിൽ ജീവകം ഡിയുടെ അളവ് ശരിയായ തോതിൽ നിലനിർത്തുകയും ആരോഗ്യകരമായ അതിജീവനത്തെ സഹായിക്കുകയും ചെയ്യുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ എ. അൽതാഫ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സാർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
6: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
5: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
6: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
5: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
7: ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ. കവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
2: നഗരപുരാണം.
3: കോഴിക്കോടിന് ഒരു മണമുണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം. ആ മണം തേടിയെത്തിയ വിദേശികൾ അകത്തേക്ക് മാത്രമല്ല പുറത്തേക്ക് കൂടി ആ വഴി തുറന്നിട്ടു. ആ വഴിയിലൂടെ ഇന്നും ഒഴുക്ക് തുടരുന്നു, കൂടുതലും പുറത്തേക്കാണ്. ഏതൊരു ദേശത്തിന്റെയും വളർച്ച ഇത്തരം ഒഴുക്കിലൂടെയാണ്. ഇരുണ്ട മധ്യകാലഘട്ടത്തിന് വെളിച്ചം പകർന്നത് ഇത്തരം ഒഴുക്കുകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്കും പുറത്തേക്കും ഒരുമിച്ചൊഴുകുന്ന ഒഴുക്കിന് സംസ്കാരമെന്ന് പേരിടണം. സംസ്കാരം ഭാഷയെ മാത്രമല്ല വേഷത്തെയും വഴക്കങ്ങളെയും പുതുക്കുന്നുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം ആയിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. അറബികളാണ് ആദ്യമായി ഈ പേര് വിളിച്ചത്. കുരുമുളക് മാത്രമല്ല, ഏലവും ഇഞ്ചിയും കടൽ കടന്നു. കറുവാപ്പട്ട പോലെ ചിലത് ഇവിടേക്കും വന്നു. കരമാർഗമായിരുന്നില്ല വളർച്ച, കടൽമാർഗമായിരുന്നു. പായ്ക്കപ്പലുകൾക്ക് അടുക്കാൻ പാകത്തിൽ ഒരു തുറ അന്ന് കോഴിക്കോടിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു. തുണ്ടി എന്നാകണം അതിന്റെ പേര്. ചരിത്രകാരന്മാർ പറയുന്ന തുണ്ടി കൊയിലാണ്ടിയാണോ കടലുണ്ടിയാണോ ഉറപ്പില്ല. എന്തായാലും കൊയിലാണ്ടിക്കും കടലുണ്ടിക്കും ഇടയിൽ എവിടെയോ എന്നുറപ്പിക്കാം. പന്തലായനി കൊല്ലത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇതിനിടയിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട്. കാൽപ്പാടാണോ കാപ്പാടായത് അറിഞ്ഞുകൂടാ.

0: നോക്കി നോക്കിയാണ് കടൽ വലുതായതെന്ന് കാൽപ്പനികമായൊരു ചൊല്ലുണ്ട്. അത് കരയിൽ നിന്നുള്ള നോട്ടമാണ്. കടലിൽ നിന്നും ഇത്തരമൊരു നോട്ടം കരയിലേക്കെത്തുന്നുണ്ട്. ഏതൊരു നാവികനും കരയിലേക്ക് ഈ നോട്ടം നോക്കുന്നുണ്ട്. അതിരുകളില്ല ആ നോട്ടത്തിന്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി 1498 ആ നോട്ടം കാപ്പാട് കപ്പലിറങ്ങുമ്പോൾ ഒരു ചരിത്രം ജനിച്ചു എന്ന് പറയാം. കടൽക്കൊള്ളക്കാരെ ഭയന്ന് ജിബ്രാൾട്ടർ കടലിടുക്ക് ഒഴിവാക്കിയുള്ള ആ പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചത് മൺസൂൺ കാറ്റാണെന്ന് കേൾക്കുമ്പോൾ പുതുതലമുറ അമ്പരക്കും. 1 വർഷവും 5 മാസവും എടുത്തു ഇതിന്. കണ്ണൂരും കൊല്ലവും കൊച്ചിയും കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട്. പേർഷ്യക്കാരും അറബികളും ചൈനക്കാരും മാത്രമല്ല, ഗ്രീക്കുകാരും ഒരു കാലത്ത് ഇതുവഴി വന്നു. നമ്മുടെ കാട്ടിലെ മരങ്ങൾ കടൽ കടന്നു. ആ മരം കൊണ്ട് ഉരുവുണ്ടാക്കുന്ന ഖലാസികൾ കോഴിക്കോടിന് പെരുമയുണ്ടാക്കി തന്നു. ഈ പട്ടികയിലേക്ക് ബേപ്പൂർ കടന്നു വന്നത് പിന്നീടാകണം. വയനാട്ടിൽ നിന്നും നിലമ്പൂർ കാടുകളിൽ നിന്നും പുഴമാർഗം ഒഴുകിയെത്തിയ തടികൾ, 1500 വർഷത്തെ പാരമ്പര്യം ഇക്കാര്യത്തിൽ ബേപ്പൂരിന് മാത്രമുണ്ടെന്ന് പറയുമ്പോൾ പഴക്കം കണക്കാക്കുക അത്ര എളുപ്പമല്ല. ചാലിയാർ പുഴ ബേപ്പൂരിലേക്ക് മാത്രമല്ല തടികൾ എത്തിച്ചത്, കല്ലായിയിലേക്ക് കൂടിയാണ്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. രാവും പകലും ഈർച്ചമില്ലുകളുടെ ശബ്ദം തങ്ങിനിന്ന പ്രദേശം, നനഞ്ഞ മരത്തടികളുടെ മണം തങ്ങിനിന്ന പ്രദേശം. ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുമ്പ് പാലം മാത്രമല്ല തടികൾ കയറ്റി അയക്കാൻ വേണ്ട ഗുഡ്സ് ട്രാക്കുകൂടി ഉണ്ടാക്കി. മുസിരീസിന്റെ വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ടിൻഡിസ് തുറമുഖത്തെപ്പറ്റി ചരിത്രത്തിൽ പരാമർശമുണ്ട്. കടലുണ്ടിയും കൊയിലാണ്ടിയും മാത്രമല്ല പൊന്നാനി, താനൂർ, ചാലിയം പ്രദേശങ്ങളും സംശയത്തിനിട നൽകും വിധം നമ്മുടെ മുമ്പിലുണ്ട്. തെക്ക് മുസിരീസും വടക്ക് ഏഴിമലയും, നോക്കൂ, വട്ടത്തിലല്ല തീരത്തോട് ചേർന്ന് നീളത്തിലാണ് ഒരു സംസ്കാരം വളർന്നു പടർന്നത്. വീണുകിടക്കുന്ന കടൽപ്പാലത്തിന്റെ അവശേഷിച്ച തൂണുകളിൽ ചെവിയോർത്തു നോക്കൂ, പോയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാൻ കഴിയും. നഗരപുരാണം, രചന മധുശങ്കർ മീനാക്ഷി, ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
6: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
7: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർട്ട്.
9: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
10: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
9: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
10: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: കൈതപ്പുറം വരികളെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം പറന്നു പറന്ന് പറന്ന്.

0: സമയം 7:40.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ, പെട്രോൾ പമ്പിന് എതിർവശം.
2: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ, പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
3: ഗ്രാമകേരളം.
4: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല.
5: സായിപ്പ് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോയുള്ളൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകാനാകില്ലല്ലോ. കറുത്ത പൊന്നായ കുരുമുളക് വാങ്ങുവാനെത്തിയ പോർച്ചുഗീസുകാർ കൃഷി ചെയ്യുവാനായി കുരുമുളക് വള്ളിത്തലകൾ കൂടി കൊണ്ടുപോയതറിഞ്ഞ സാമൂതിരിയുടെ വിഖ്യാതമായ ഈ പ്രതികരണം ഞാറ്റുവേലയിൽ കണ്ണായ തിരുവാതിര ഞാറ്റുവേലയുടെ മണ്ണിൽ തൊട്ട പ്രാധാന്യത്തെയാണ് വിളിച്ചോതുന്നത്. ജൂൺ മാസം 21-ാം തീയതി രാത്രി ആരംഭിച്ച് ജൂലൈ 5-ന് രാത്രി അവസാനിക്കുന്നതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. മലയാള മാസക്കണക്ക് അനുസരിച്ചാണെങ്കിൽ മിഥുനം 7 മുതൽ 21 വരെയുള്ള ദിവസങ്ങൾ. ഇനി എന്താണ് ഞാറ്റുവേല എന്ന് നോക്കാം. അശ്വതിയിൽ ആരംഭിച്ച് രേവതിയിൽ അവസാനിക്കുന്ന 27 നക്ഷത്രങ്ങളിൽ, അതായത് ഈ രാശിചക്രത്തിൽ ഉൾപ്പെട്ട ഒരു നക്ഷത്രഭാഗം സൂര്യനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന 13.5 ദിവസമാണ് ഒരു ഞാറ്റുവേലക്കാലം. അതായത് ഒരു നക്ഷത്രഭാഗം സൂര്യനെ കടന്നു പോകാൻ വേണ്ട കാലയളവ്.

0: ഞായർ സൂര്യനെയും വേള സമയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഞായർ അഥവാ സൂര്യൻ, വേള അതായത് സമയം, ഈ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ഞാറ്റുവേല എന്ന വാക്കിൻ്റെ പിറവി. കൃഷിക്ക് ഏറ്റവും അനുഗുണമായ സമയമാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. ഏത് നടുതലകൾ നട്ടാലും വേര് പിടിച്ചു കിട്ടുന്ന ഈ കാലം പൂർവികമായി കേരളത്തിൻ്റെ കൃഷിക്കാലമായിരുന്നു. അതിനാൽ തന്നെ തിരുവാതിരയുമായി ഇഴചേർന്ന കൃഷിപ്പഴമൊഴികളും ഏറെയുണ്ട്. മകയിര ഞാറ്റുവേലയിൽ മതിമറന്നു പെയ്യുന്ന കാലവർഷം തിരുവാതിരക്കാലത്ത് തെല്ലൊന്ന് ശമിക്കും. ഇടവിട്ട് ചന്നം പിന്നം പെയ്യുന്ന മഴയും ഇടയ്ക്കിടെ തെളിയുന്ന വെയിലുമാണ് ഈ സമയത്ത് എടുത്തു പറയേണ്ട പ്രത്യേകത. ഈ ഞാറ്റുവേലക്കാലത്ത് ഒരു ദിവസം 90 വെയിലും 90 മഴയും എന്നതാണ് കണക്ക്. ഇങ്ങനെ മഴയും വെയിലും ഇടവിട്ടുണ്ടാകുമ്പോൾ മഴയും വെയിലും വെയിലും മഴയും കാട്ടിലെ കുറുക്കന്റെ കല്യാണമാണെന്ന് കുട്ടികൾ ആർത്തു വിളിച്ചു പറയുമായിരുന്നു. നിലയ്ക്കാത്ത പെരുമഴ പെയ്ത് മണ്ണിൽ വെള്ളം കെട്ടിനിന്നാൽ മണ്ണിലെ വായുസഞ്ചാരം നന്നെ കുറയും. ഈ കാലാവസ്ഥാ സാഹചര്യവും മേഘം മൂടിക്കെട്ടിയ അന്തരീക്ഷവും സസ്യവളർച്ചയ്ക്ക് ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ ഇടവിട്ടുള്ള ചാറ്റൽ മഴയാൽ പെയ്തു വീഴുന്ന വെള്ളം പെട്ടെന്ന് വെയിൽ ഉറയ്ക്കുന്നതിനാൽ മണ്ണടരുകളിലേക്ക് ഊർന്നിറങ്ങുകയും മണ്ണിൽ വേണ്ടത്ര വായുസഞ്ചാരവും ഈർപ്പവും നിലനിൽക്കുകയും ചെയ്യും. മണ്ണിന്റെ ഈ അവസ്ഥാവിശേഷം നടുതലകളെല്ലാം വളരെ പെട്ടെന്ന് വേരുപിടിച്ചു വളരുവാൻ സഹായകമാകുന്നു. പണ്ട് ഏറ്റവും നല്ല കൊടിത്തലകളാണല്ലോ നടുന്നതിനായി എടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്ത് നടുന്ന കൊടിത്തലകൾ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നടുമ്പോൾ ഒന്നുപോലും നഷ്ടമാകാതെ മണ്ണിൽ വേരാഴ്ത്തുന്നതിന് കാരണം ഏറെ അനുഗുണമായ മണ്ണിന്റെ ഈ അനുകൂല അവസ്ഥയാണ്. കൊടിത്തലകൾ മാത്രമല്ല, ഏതൊരു കാർഷിക വിളയും നടുവാൻ ഏറ്റവും പറ്റിയ സമയമാണിത്. അതിനാൽ തന്നെയാകാം പണ്ട് കൃഷിക്കാർ തെല്ല് അതിശയോക്തിയോടെ പറയുമായിരുന്നു, കയ്യിലെ വിരൽ മുറിച്ചെടുത്ത് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് മണ്ണിൽ കുഴിച്ചുവച്ചാൽ അതും വേരുപിടിച്ചു കിട്ടുമത്രേ. കുരുമുളകിന്റെ ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ കാലാവസ്ഥാ സാഹചര്യം ഏറെ സ്വാധീനിക്കുന്നതായാണ് കൃഷിക്കാരുടെ പക്ഷം. കുരുമുളക് തളിർത്ത് തിരിയിടുന്ന ഈ സമയത്ത് പെയ്യുന്ന ചാറ്റൽ മഴ കുരുമുളകിന്റെ പരാഗണത്തെയും സഹായിക്കുന്നുണ്ടത്രേ. കുരുമുളകിന്റെ ശരിയായ പരാഗണത്തിന് ചെറിയ മഴ പെയ്ത് കുരുമുളക് തിരികളിൽ തട്ടിയും തെറിച്ചും മുകളിൽ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം പരാഗണത്തിന് സഹായകമായി മാറുന്നുവെന്നാണ് കൃഷിക്കാരുടെ വിശ്വാസം. പടുമഴയാൽ അതിവർഷം ഉണ്ടാകുമ്പോഴും തീരെ മഴ പെയ്യാതിരിക്കുമ്പോഴും കുരുമുളകിന്റെ പരാഗണത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നാണ് കൃഷിക്കാരുടെ അനുഭവം. എന്തായാലും ഭൂമി പുഷ്പിണിയാകുന്ന ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നമുക്കും മണ്ണിലേക്കിറങ്ങാം. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള എന്തെങ്കിലും ചില വിളകൾ കുഴിച്ചുവെക്കാം. എന്തിനേറെ അടുക്കളമുറ്റത്ത് ഒരു മുഴു കാന്താരിയോ പപ്പായയോ കറിവേപ്പോ എങ്കിലും നട്ടു നനച്ചു വളർത്താനുള്ള പ്രേരണയാകട്ടെ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം.
1: തിരിമുറിയാതെ പെയ്യേണ്ട തിരുവാതിര ഞാറ്റുവേല. രചന മുരളീധരൻ തഴക്കര. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം സമാപിക്കുന്നു. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമോഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ, പെട്രോൾ പമ്പിനെതിർവശം.

0: തൊഴിൽ ദർശനം.
1: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ യങ് പ്രൊഫഷണൽസിനെ നിയമിക്കുന്നു. 12 ഒഴിവുണ്ട്. മുംബൈയിലെ സെൻട്രൽ ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഒഴിവ്. പ്രവർത്തന മേഖലകൾ: സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റിസ്ക്, പോളിസി അനലിറ്റിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് റിസ്ക് ആൻഡ് സസ്റ്റൈനബിൾ ഫൈനാൻസ്, ക്രെഡിറ്റ് റിസ്ക് അനലിറ്റിക്സ് ആൻഡ് റെഗുലേറ്ററി പോളിസി, പേയ്മെന്റ് ഇക്കോസിസ്റ്റം, പോളിസി ആൻഡ് റിസർച്ച് ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ക്രോസ് ബോർഡർ പേയ്മെന്റ് സിസ്റ്റംസ്, പോളിസി ആൻഡ് റിസർച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ഡേറ്റ അനാലിസിസ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്.

0: ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് പോളിസി റിസർച്ച്. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. യോഗ്യത: ബിഇ, ബിടെക്, ബിരുദാനന്തര ബിരുദം, പിജി, ഡിപ്ലോമ, സിഎ. അപേക്ഷ YPHR MD CO@RBI.org.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് CV അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി YPHR MD CO@RBI.org.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 6. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rbi.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rbi.org.in. തിരുപ്പതിയിലെ ശ്രീഹരിക്കോട്ടയിലുള്ള ISRO സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ടീച്ചർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ മാത്സ്, കെമിസ്ട്രി, ബയോളജി, തെലുങ്ക് 3, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ വർക്ക് എക്സ്പീരിയൻസ് 1, പ്രൈമറി ടീച്ചർ 6. പ്രായം ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് 18-35 വയസ്സിനും ഇടയിൽ, പ്രൈമറി ടീച്ചർക്ക് 18-30 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.shar.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.shar.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 7. അസം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിൽച്ചർ, ദിഫു ക്യാമ്പസുകളിലായി 124 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. പ്രൊഫസർ 34, അസോസിയേറ്റ് പ്രൊഫസർ 39, അസിസ്റ്റന്റ് പ്രൊഫസർ 51. ഒഴിവുള്ള വിഷയങ്ങൾ: ആന്ത്രപ്പോളജി, അപ്ലൈഡ് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ബംഗാളി, ബയോടെക്നോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കെമിസ്ട്രി, കൊമേഴ്സ്, എർത്ത് സയൻസ്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, എക്കണോമിക്സ്, മണിപ്പൂരി, മൈക്രോബയോളജി, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ലൈഫ് സയൻസ് ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്, സംസ്കൃതം, സോഷ്യൽ വർക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഫിലോസഫി, മാത്തമാറ്റിക്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹിന്ദി, ലോ, കമ്പ്യൂട്ടർ സയൻസ്, വിഷ്വൽ ആർട്സ്, സോഷ്യോളജി, അറബിക്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അപേക്ഷാ ഫീസ്: വനിതകൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും SC ST വിഭാഗക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ കൊറിയർ മുഖേന അയക്കണം. വിലാസം: ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ, റൂം നമ്പർ #103, രാജാ രാംമോഹൻ റോയ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അസം യൂണിവേഴ്സിറ്റി, സിൽച്ചാർ, 7880011, കച്ചാർ, ആസാം. വിലാസം ഒരിക്കൽ കൂടി: ദ ഡെപ്യൂട്ടി രജിസ്ട്രാർ, റൂം നമ്പർ #103, രാജാ റാം മോഹൻ റോയ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, അസം യൂണിവേഴ്സിറ്റി, സിൽച്ചാർ, 7880011, കച്ചാർ, അസം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aus.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aus.ac.in.
1: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
6: എങ്ങനെ പറഞ്ഞാൽ എന്താ, കാര്യം മനസ്സിലായാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അശ്രദ്ധമായും അലസമായുമാണ് അത്തരക്കാർ ഭാഷയെ സമീപിക്കുന്നത്. അനന്തരവനെ അനന്തിരവനാക്കുന്നതും മുഖാന്തരത്തെ മുഖാന്തിരമാക്കുന്നതും പുരാതനത്തെ പുരാതീനമാക്കുന്നതും തെറ്റുതന്നെ. കണ്ടുപിടിക്കുക എന്ന ക്രിയയുടെ നാമം കണ്ടുപിടുത്തമാണ്. പലരും കരുതുന്നത് പോലെ കണ്ടുപിടുത്തമല്ല, പരിണിത ഫലമല്ല, പരിണത ഫലമാണ് ശരിയായ രൂപം. സാമ്രാജ്യം ശരിയായ രൂപം.

0: പൊതുവേ പറയുന്നത് തെറ്റായ രൂപമാണ്, ശരിയായ രൂപം സാധാരണമായി എന്നതാണ്. സദാസമയവും ഫോൺ നോക്കിയിരുന്നാൽ കണ്ണ് കേടാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സദാ എന്ന വാക്കിന് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എന്നാണ് അർത്ഥം. അതുകൊണ്ട് സദാ എന്നു മതി, സദാസമയം എന്നു വേണ്ട. ശ്വാസമുട്ടുക, പ്രയാസപ്പെടുക എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ് വിമ്മിട്ടം. വിമ്മിടുക എന്ന ക്രിയയുടെ നാമരൂപമാണ് വിമ്മിട്ടം. പക്ഷേ വിമ്മിട്ടത്തെ മലയാളി വിമ്മിഷ്ടമാക്കി. എല്ലാ സമ്മേളനങ്ങളിലും ഒരു അധ്യക്ഷൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു അധ്യക്ഷ ഉണ്ടാകണം. അധ്യക്ഷന്റെ ചുമതല വഹിക്കുന്നയാൾ എന്ന അർത്ഥത്തിൽ ആധ്യക്ഷ്യം വഹിക്കുക എന്നാണ് പറയേണ്ടത്. എന്നാൽ പലരും പറയുന്നത് അധ്യക്ഷം വഹിക്കുക എന്നാണ്. അധ്യക്ഷനെ വഹിക്കുക എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. ഒരു വാക്യത്തിൽ വാക്കുകൾക്കിടയിൽ സ്പേസിംഗ് അഥവാ അകലമിടലിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിപിവിന്യാസം പോലെ പ്രധാനമാണ് വേണ്ടിടത്ത് അകലമിടുന്നതും വേണ്ടാത്തിടത്ത് അത് ഒഴിവാക്കുന്നതും. ഉദാഹരണം നോക്കാം. അയാൾ അവിടെ നിന്ന് പോയി എന്ന വാക്യത്തിൽ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് അയാൾ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അയാൾ അവിടെ നിന്നുപോയി എന്ന വാക്യത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ഈ വാക്യങ്ങളിലെ അക്ഷരങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അമ്മച്ചി പ്ലാവിൽ കയറി ഒളിച്ചു എന്ന വാക്യത്തിലും ഇതേ പ്രശ്നമാണ് ഉള്ളത്. അമ്മച്ചി പ്ലാവിൽ എന്ന് അകലമിടലിൽ കൃത്യത പുലർത്തിയാൽ വാക്യം ഭംഗിയുള്ളതായി. ആശ്രമം ഉപേക്ഷിച്ചു എന്നതും ആ ശ്രമം ഉപേക്ഷിച്ചു എന്നതും രണ്ടാണല്ലോ. ഓരോ ഭാഷയ്ക്കും തനതു ശൈലികളുണ്ട്. അത് മാറ്റാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. പുരോഗതി ഇല്ലായികയെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ എന്ന ശൈലി എന്നു കരുതി. അനിശ്ചിതത്വത്തിലേക്കോ സ്തംഭനത്തിലേക്കോ നീങ്ങുന്നു എന്ന അർത്ഥത്തിൽ വഞ്ചിയുടെ പോക്ക് തിരുനക്കരയിലേക്കാണ് എന്നെഴുതരുത്. ആശയം വ്യക്തമാവുക എന്നതാണല്ലോ വാക്യരചനയിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ അർത്ഥ സന്ദേഹത്തിന് ഇട നൽകാത്ത വിധത്തിൽ വേണം വാക്യരചന നടത്താൻ. ഉദാഹരണത്തിന്, ജോർജിന് പുസ്തകം കൊടുക്കാൻ മനസ്സില്ല എന്ന വാക്യത്തിൽ അർത്ഥ സന്ദേഹമുണ്ട്. ആർക്കോ പുസ്തകം കൊടുക്കാൻ ജോർജിന് മനസ്സില്ല, അല്ലെങ്കിൽ ജോർജിന് പുസ്തകം കൊടുക്കാൻ ആർക്കോ മനസ്സില്ല. ഇതിലേതാണ് പറഞ്ഞയാൾ ഉദ്ദേശിച്ചതെന്ന് ശ്രോതാവിന് മനസ്സിലാകാതെ വരുമ്പോൾ ആശയവിനിമയം കൃത്യമാകുന്നില്ല. ഞാനൊരു കൊമ്പുള്ള മൃഗത്തെ കണ്ടു എന്ന് പറയുമ്പോഴും ഇതേ ആശയക്കുഴപ്പമാണ് ഉള്ളത്. കൊമ്പുള്ള ഒരു മൃഗത്തെയാണോ അതോ ഒരു കൊമ്പുള്ള മൃഗത്തെയാണോ കണ്ടത് എന്ന സംശയം ബാക്കിയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധയോടെ പറഞ്ഞില്ലെങ്കിൽ വിവക്ഷിതം വ്യക്തമാവുകയില്ല. ഭാഷയ്ക്കൊരു ചേലും ചെതവും കൈവരുന്നത് അത് മനുഷ്യന് എളുപ്പം മനസ്സിലാകുമ്പോഴും നിത്യജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെടുത്ത് സംസാരിക്കുമ്പോഴുമാണ്. സംഭാഷണം നടത്തുക എന്ന് പറയുന്നതിന് പകരം വർത്തമാനം പറയുക എന്ന് പറയുമ്പോഴും മത്സ്യബന്ധനം എന്നതിന് പകരം മീൻപിടുത്തം എന്ന് പറയുമ്പോഴുമൊക്കെ ഭാഷ തനിമയുള്ളതും ജനകീയവുമാകുന്നു. നാം വർത്തമാനം പറയുന്ന മട്ടിലോ അതിനോടടുത്തു വരുന്ന മട്ടിലോ എഴുതുന്നത് കൊണ്ട് ഭാഷയുടെ പ്രാപ്തി കൂടുകയാണ്. വാമൊഴി സമകാലിക ജീവിതം തന്നെയാണ്. ആ ജീവിതവുമായുള്ള ബന്ധത്തിലൂടെയേ ഭാഷ സജീവമാവുകയുള്ളൂ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു ഡി.
2: കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി. ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം പാവം പാവം രാജകുമാരൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. ഏകജാലക സംവിധാനത്തിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മുൻപ് ഫീസ് അടച്ച് പ്രവേശനം പൂർത്തിയാക്കണം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ അധ്യക്ഷയാവും. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിന്റെ കടൽത്തീരവും ഭൂസമ്പത്തും വിഭവങ്ങളും വൻകിട കുത്തകകൾക്ക് കൈമാറ്റം ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെ പുതുയുഗ വികസന തന്ത്രം എന്ന് വ്യക്തമാക്കണമെന്ന് ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തുണി, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിൽ നിന്ന് രാവിലെ ആരംഭിക്കും. 57 ദിവസം നീണ്ടുനിൽക്കുന്നതാണ് തീർത്ഥാടനവേള. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട്

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു: ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം: മാനുവൽ കുത്രാൽക്കോ നഗരം, അർജന്റീന. സ്റ്റീലും സിമന്റും കൊണ്ട് നിർമ്മിച്ച് 70 ടൺ ഭാരവും 26 മീറ്റർ ഉയരവുമുള്ള ഈ പ്രതിമയുടെ ശില്പി ആൽഡോ ബെറോയ്സ്കയാണ്. അർജന്റീനയുടെ ജേഴ്സി ധരിച്ച് വലതുകൈ മുകളിലേക്കുയർത്തി മുട്ടുകുത്തിയിരിക്കുന്ന മെസ്സിയുടെ മുന്നിൽ ലോകകപ്പ് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ശില്പമുള്ളത്. 2025 21 മീറ്റർ ഉയരത്തിൽ കൊൽക്കത്തയിൽ നിർമ്മിക്കപ്പെടുകയും പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ പൊളിച്ചുമാറ്റപ്പെടുകയും ചെയ്ത മെസ്സിയുടെ പ്രതിമയുടെ റെക്കോർഡാണ് അർജന്റീനയിൽ മറികടന്നത്. ഉത്തരം: മാനുവൽ കുത്രാൽക്കോ നഗരം, അർജന്റീന.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
5: അവ ഐടിഐക്ക് ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പറങ്കിമല എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും മൃദുല വാര്യരും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന മുരുക്കൻ കാട്ടാക്കട, സംഗീതം അഫ്സൽ യൂസഫ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കാലം സാക്ഷി.
2: പി കേശവദേവ്, മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി പ്രസ്ഥാന പ്രവർത്തകനുമായിരുന്ന പി കേശവദേവ് എന്ന പി കേശവപിള്ള 1904 ജൂലൈയിൽ എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ജനിച്ചു. ആര്യസമാജത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം കേശവദേവ് എന്ന പേര് സ്വീകരിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിത വ്യവസ്ഥകളെ വളരെ തീക്ഷ്ണമായും എന്നാൽ ലളിതമായും തുറന്നുകാട്ടുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ. വായനക്കാരിൽ ചിരപ്രതിഷ്ഠ നേടിയ ഓടയിൽ നിന്ന് എന്ന തന്റെ ആദ്യ നോവലിനെ തുടർന്ന് അയൽക്കാർ, ഭ്രാന്താലയം, നദി, കണ്ണാടി, ഉലക്ക, റൌഡി, എനിക്കും ജീവിക്കണം എന്നീ നോവലുകളും ഞൊണ്ടിയുടെ കഥ, ഉണർവ്, ഒരു രാത്രി, ഘോഷയാത്ര എന്നീ ചെറുകഥകളും അദ്ദേഹം രചിച്ചു. കൂടാതെ പ്രധാനമന്ത്രി, മുന്നോട്ട്, നാടകകൃത്ത്, പുതിയ മനുഷ്യൻ തുടങ്ങിയ നാടകങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാൻ എതിർപ്പ് എന്ന ആത്മകഥയിലൂടെ അദ്ദേഹം ശ്രമിച്ചു. അയൽക്കാരൻ എന്ന അദ്ദേഹത്തിന്റെ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചു. ഓടയിൽ നിന്ന് എന്ന നോവൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ 5 കൃതികൾ സിനിമകളായി പുറത്തുവന്നു. സ്വദേശാഭിമാനി, രാജഭാരതം, പ്രതിദിനം തുടങ്ങിയ ആനുകാലികങ്ങളുടെ പത്രാധിപരായിരുന്ന അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും പ്രസിഡന്റായും ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു

0: സാമൂഹിക വ്യവസ്ഥ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തിൽ സ്വയം മറന്നു പ്രവർത്തിക്കുകയും അനീതിക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്ത പി കേശവദേവ് 1983 ജൂലൈ 1 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് പി കേശവദേവിന്റെ ശബ്ദം.
1: അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പ്രധാനമായി തീണ്ടലും തൊടിയിലും ആണ് ജാതി വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ആ തീണ്ടലും തൊടിയിലും ഇന്ന് മാറിയിട്ടുണ്ടെങ്കിലും ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇത്രയും നീചമായ ഒരു ഏർപ്പാട് അന്നത്തെ ഈ തീണ്ടലും തൊടിയിലും പോലെ വേറെ എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടും കേട്ടും അനുഭവിച്ച് പരിചയം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ തെക്കേ ഇടവഴിയിൽ ദിവസവും സന്ധ്യ കഴിഞ്ഞാൽ നിലവിളി കേൾക്കാം. തമ്പുരാക്കന്മാരെ ഈ താഴ്ന്ന ജാതിക്കാര് തീണ്ടി എന്ന് പറഞ്ഞ് അടിക്കുന്നതാണ്. ഇങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ സംഭവം തുടർച്ചയായി നടന്നുകൊണ്ടേയിരുന്നു. അപ്പോ ഇതാണ് എന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ സംഭവം. ഇത് കണ്ട നാൾ മുതൽ, എനിക്ക് ഇതിനെപ്പറ്റി ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കിതിനോട് പ്രതിഷേധമാണ്.
2: വീട്ടുകാർക്കെല്ലാം എന്തായിരുന്നു ഇതിനോടുള്ള മനോഭാവം?
1: അവർക്ക് അനുകൂലമായിരുന്നു. അവിടെ പഴയ ആ പാരമ്പര്യമനുസരിച്ച് നടന്നു. ആദ്യം ബാലനായിരുന്നത് കൊണ്ട് വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന, അവിടെ ഈ തെങ്ങ് കയറുന്നവരെ കണക്കൻ എന്നാണ് വിളിക്കുക, അവരൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് രോഗം കൂടും. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരുമായിട്ട് ഞാൻ വളരെ രോഗം കൂടും. അങ്ങനെ എന്റെ മനസ്സിന് ഒരു സമാധാനം. അത് കഴിഞ്ഞ് കുറച്ചു പ്രായമായപ്പോൾ നേരെ പടിഞ്ഞാറക്കരയാണ് ചെറായി. അവിടെ നിന്നാണ് സഹോദരൻ അയ്യപ്പന്റെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ഉയർന്നത്. മിശ്രഭോജനവും മിശ്ര വിവാഹവും നടക്കണം ജാതി പോകാൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അല്ലാതെ കണ്ടും ഗ്രാമങ്ങളത്ത് ഈ സന്ദേശം എത്തിക്കൊണ്ടിരുന്നു. പ്രസംഗമൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടിരുന്നത്.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പി കേശവദേവിന്റെ ശബ്ദം. കാലം സാക്ഷി.
3: ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വയലാർ വരികൾ എഴുതി ദേവരാജൻ ഈണം നൽകി എസ് ജാനകി പാടിയത്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: നമുക്ക് ചുറ്റും സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ സാക്ഷരതാ കോഴ്സ് 4-ാം തരം, 7-ാം തരം, 10-ാം തരം, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം 20 വരെ നീട്ടി. അപേക്ഷാ ഫോം ലിറ്ററസി മിഷൻ കേരള .org ലഭ്യമാണ്. എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി നൽകുന്ന കെസ്റു, ജോബ് ക്ലബ്, നവജീവൻ എന്നീ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായത്തിന് അപേക്ഷിക്കാമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471-2741713. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9633-06-82-61. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 20 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് ക്വാട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് 49 വയസ്സാണ്. LBS സെന്റർ ഡയറക്ടർ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചയിക്കുന്ന തീയതികളിൽ നടത്തുന്ന ഒരു പൊതുപ്രവേശന പരീക്ഷയുടെ മാനദണ്ഡത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കേന്ദ്രീകൃത അലോട്ട്മെന്റിലൂടെയായിരിക്കും പ്രവേശനം നടത്തുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി നടത്തുന്ന ഒരു വർഷ ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ +2 VHSC ഡിപ്ലോമ അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് സൌജന്യമായിരിക്കും. പഠന കാലയളവിൽ സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. OBC SCBC മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് സൌജന്യമായിരിക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിലാണ് കോഴ്സ് നടത്തുന്നത്. അപേക്ഷ ഫോം 100 രൂപയ്ക്ക് അതാത് സെന്ററിൽ നിന്നും നേരിട്ടും മണിയോർഡറായി 130 രൂപ മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, ട്രെയിനിംഗ് ഡിവിഷൻ, സിറ്റി സെന്റർ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാലിലും വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ CAPT പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതവും അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 0471-2-4747-0471-2-4677-28 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെബ്സൈറ്റ് വിലാസം www.captkerala.com. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത

0: സ്വാശ്രയ കോളേജുകളിലേക്ക്. 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ഈ മാസം 10 വരെ സമർപ്പിക്കാം. LBS സെന്റർ ഡയറക്ടറുടെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 8 വരെ അടയ്ക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 0471-256-0361, 256-0361, 256-0363, 256-0364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭിക്കും. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
7: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
6: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
7: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
11: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കൂടിക്കാഴ്ച. ഗാനരചന ബിജു തിരുമല, സംഗീതം എസ് പി വെങ്കടേഷ്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
6: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
0: സമയം 8:30.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
9: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
10: ഒച്ചപ്പാടൊന്നും കൂടാതെ മാസ്റ്റർ തേങ്ങാക്കൂടിന്റെ കീഴ്നിലയിലേക്ക് താമസം മാറ്റി. ഇറങ്ങിപ്പോരുമ്പോൾ രാധ ചോദിച്ചു, എവിടേക്കാ അച്ഛ? വർത്തമാനം പറയാതെ നടന്നോളൂ, മാസ്റ്റർ ശാസിച്ചു. താൻ അനുഭവിക്കുന്ന ദുരിതത്തെപ്പറ്റി വിവരിക്കാൻ പിച്ചക്കാരനൊഴികെ ആരും ഇഷ്ടപ്പെടുകയില്ലല്ലോ. രണ്ടടി വെച്ചപ്പോൾ ഒന്നും മനസ്സിലാവാതെ വിടർന്ന കണ്ണുകളുമായി നടക്കുന്ന വിശ്വം ചോദിച്ചു, ഭൂമിയുടെ അറ്റത്തേക്കാണോ അച്ഛ? മാസ്റ്റർക്ക് പതുക്കെ ഒന്ന് ചിരിക്കാതെ കഴിഞ്ഞില്ല. അയാൾ വിശ്വത്തിൻ്റെ കൈയും പിടിച്ചു നടന്നു. മാധവിയമ്മയും കുട്ടികളും പിന്നാലെയും. പടി കടന്നപ്പോൾ ആ സ്ത്രീ അടഞ്ഞുകിടന്ന വാതിൽക്കലേക്ക് ഒന്നു നോക്കി. മധുവിധുകാലം മുതൽക്ക് അന്നേ വരെ അവിടെ വച്ചുണ്ടായ അനുഭവങ്ങൾ ആകെ കുത്തിക്കളച്ചെടുക്കുന്നതുപോലെ. വീടുമാറൽ ഒരു തറവാട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം പറിച്ചു നടലാണ്. വേരുപിടിച്ചു വളരാൻ ദിവസങ്ങൾ പിടിക്കും. മാധവിയമ്മയ്ക്കും ആ വിഷമമുണ്ടായി. പെരുമാറി പെരുമാറി വീടും ദേഹത്തിൻ്റെ ഒരംശമായി തീർന്നാലേ അവർക്ക് സുഖം വരൂ. ശ്രുതിയിണക്കമില്ലാത്ത സംഗീതം പോലെയായി ആ വീട്ടിൽ അവരുടെ ജീവിതം. ഈ സംഭവ വികാസങ്ങൾ വേലുമാന് ഓർക്കാപ്പുറത്തുള്ള അടിയായി തോന്നി. ചതുരംഗത്തിൽ ഈട പൊക്കി തോറ്റതുപോലെയുള്ള ഒരു ഇളിഭ്യത്തരം. പകപോക്കാനും അധികാരം സ്ഥാപിക്കാനും പദ്ധതികൾ തയ്യാറാക്കിയിരുന്ന അയാളുടെ മനസ്സ് ഇരിക്കെ കുത്തനെ വീണുപോയി.

0: അത് വൈരം മൂപ്പിച്ചതേയുള്ളൂ. അയാളുടെ ദീർഘമായ പദ്ധതിയാകെ തകർത്തു കളഞ്ഞു. അത്രയ്ക്കായോ? വേലുമാൻ വീണ്ടും ശ്രമം തുടങ്ങി. മൊയ്തീൻ ഹാജിയെ സമീപിച്ചു. തേങ്ങാക്കൂടിന്റെ കീഴ്ഭാഗം വാടകയ്ക്ക് ചോദിച്ചു.
1: എന്തിരുത്തിനാ?
0: മൊയ്തീൻ ഹാജി താടിയൊന്നു തിരുമി. കൊപ്പരച്ചാക്ക് ഇടാനാണ്.
1: വേണ്ടിയില്ല.
0: എന്നാൽ ഉറക്കേയല്ലേ?
1: പക്കെങ്കില് അതില് ഇങ്ങടെ മരോളല്ലേ താമസം. ഓലോട് ഒരു ബാക്ക് ചോദിച്ചോളീൻ. ഓലൊക്കെ സമ്മതിച്ചാല് ഞമ്മക്ക് സമ്മതം തന്നെ.
0: അവള് കഥയില്ലാതെ ഇറങ്ങിപ്പോന്നതല്ലേ? എന്റെ വീട്ടിൽ തന്നെ താമസിക്കരുതേ.
1: പഷ്ട്, ഇപ്പ തന്നെ ചെന്ന് പറയിൻ.
0: വേലുമാൻ ഒന്നു പരിങ്ങി. പിന്നെ കുരുമുളകിന്റെയും കൊപ്പരയുടെയും നിലവാരത്തെപ്പറ്റി കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് വീണ്ടും വിഷയത്തിലേക്ക് പ്രവേശിച്ചു. രാമൻ മാസ്റ്റർ എന്റെ മരുമകളുടെ ഭർത്താവ് തന്നെ. എനിക്കവനെ കാര്യമാണ് താനും. പക്ഷേ അവൻ മഹാഖില്ലാഭത്ത. അതറിഞ്ഞാൽ സർക്കാർ വച്ചേക്കോ?
2: ഹാജിയും സൂക്ഷിക്കണം.
1: സൂക്ഷിച്ചെടുക്കണം.
0: ഇത്തിരി തീ മതി ഒരു രാജ്യം മുഴുവൻ കത്തിക്കാൻ.
1: അത് ഇങ്ങളെ കാണുമ്പോഴൊക്കെ ഞമ്മക്ക് തോന്നാറുണ്ട്.
0: വേലുമാൻ ഒന്നും പറഞ്ഞില്ല. എഴുന്നേറ്റ് നടന്നു. അയാൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഹാജി പിറുപിറുക്കുകയും ചെയ്തു.
1: ഹമ്മക്ക്!
0: പക ഉമിത്തിപ്പോലെ നീറിനീറിക്കിടന്നു. ആ കുടുംബത്തെ തന്റെ വരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി പലപാടും വേലുമാൻ യത്നിച്ചു. ഓരോ പരാജയവും കൂടുതൽ വാശിയുണ്ടാക്കി. എന്തു ചെയ്യും? എതിരാളിയുടെ താൽപ്പര്യങ്ങൾ വേരറുത്തിട്ടാണ് വേലുമാൻ ഇന്നേ വരെ പക പോക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു സ്കൂൾ മാസ്റ്ററുടെ താൽപ്പര്യം തികച്ചും അവ്യക്തവും അസാരവുമാണ്. ഒരു കോടാലി കൊണ്ട് കുറുന്തോട്ടി കീറാൻ യത്നിക്കുകയായിരുന്നു. ഓരോ വെട്ടും മഴു മണ്ണിൽ പൂഴ്ത്തുകയാണ്. അയാൾ സ്വയം പിറുപിറുത്തു. അങ്ങനെ ഉണ്ടായിട്ടില്ല ഇത്തേവരെ.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: സമയം 8:35.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
5: തന്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ച് കൈനോക്കി ഭാവി പ്രവചിക്കുന്ന കിളികളോട് ആരായുന്ന നായിക. ഈ ഭാവനയിൽ രചിക്കപ്പെട്ട ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം രചിച്ച് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി ചിത്രം പാടിയതാണ് ചിത്രം ഉല്ലാസപ്പൂങ്കാറ്റ്.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: യോഗ സൗഖ്യം.
11: ഇന്നീ പരിപാടിയിൽ ഹൃദയാരോഗ്യവും യോഗയും. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
12: ഇന്ന് ഹൃദയാരോഗ്യത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം. യോഗ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഹൃദ്രോഗങ്ങളെ തടയുന്നതിനും എങ്ങനെ ഫലപ്രദമായ ഒരു ടൂളാകുന്നു എന്ന് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ, സ്ട്രെസ്, പൂവർ ഡയറ്റ്, ലാക്ക് ഓഫ് എക്സർസൈസ് ആൻഡ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് പ്രധാനമായും ഹൃദ്രോഗം ഉണ്ടാകുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത്. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാന പ്രതിരോധ മാർഗമായിട്ടാണ് യോഗയെ ആളുകൾ കണക്കാക്കുന്നത്. യോഗ ശരീരത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയരോഗങ്ങൾ തടയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും യോഗ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. യോഗയിലെ ആഴത്തിലുള്ള ശ്വസനവും വിശ്രമരീതികളും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഹൃദ്രോഗത്തിന് ഒരു പ്രധാന കാരണമാണ്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ

0: അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഇത് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിന് അധികമായ ഭാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ നീണ്ടു നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കുന്നു. യോഗയിലെ ആഴത്തിലുള്ള ശ്വസന രീതികളും ധ്യാനവും സ്ട്രെസ് ഹോർമോണിന്റെ ഉൽപ്പാദനം നിയന്ത്രിക്കുകയും ഹൃദയത്തിന് വിശ്രമം നൽകുന്ന പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുകയും ചെയ്യുന്നു. കോർട്ടിസോൾ കുറയുമ്പോൾ രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്കാകുകയും ഹൃദയം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹൃദയ ആരോഗ്യത്തിനായുള്ള യോഗാസനങ്ങൾ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി ഹൃദയത്തിന് ഗുണം ചെയ്യുന്ന ചില ലളിതവും എന്നാൽ ശക്തവുമായ യോഗാസനങ്ങളെക്കുറിച്ചും ശ്വസന രീതികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ലൂസണിംഗ് എക്സർസൈസുകളും ഹാൻഡ് സ്ട്രെച്ച് ബ്രീത്തിംഗ്, ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിംഗ്, ആംഗിൾ സ്ട്രെച്ച് ബ്രീത്തിംഗ്, ടൈഗർ ബ്രീത്തിംഗ്, റാബിറ്റ് ബ്രീത്തിംഗ് തുടങ്ങിയ ബ്രീത്തിംഗ് ടെക്നിക്കുകളും അർദ്ധകടി ചക്രാസനം, ത്രികോണാസനം, വൃക്ഷാസനം, ഗരുഡാസനം, ഭുജംഗാസനം, വക്രാസനം, ഗോമുഖാസനം, ഉഷ്ട്രാസനം, ശവാസനം തുടങ്ങിയ യോഗാസനങ്ങളും ജലനേതി, വമനധൗതി, ത്രാടക, കപാലഭാതി തുടങ്ങിയ ക്രിയകളും നാഡീശുദ്ധി, ശീതളി, ശീത്കാരി, സദന്ത, ഭ്രാമരി, ഉജ്ജായി തുടങ്ങിയ പ്രാണായാമങ്ങളും ധ്യാനവും എല്ലാം ഹൃദയാരോഗ്യത്തിനായി പരിശീലിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യം നമ്മുടെ കൈകളിലാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുന്നതിന് പകരം നാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തെ ശക്തവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നതിനുള്ള ലളിതവും ഫലപ്രദവും സ്വാഭാവികവുമായ ഒരു മാർഗമാണ് യോഗ. സമീകൃത ആഹാരവും സജീവമായ ജീവിതശൈലിയും സഹിതം പതിവായി യോഗ പരിശീലിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ദീർഘവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാനും നമുക്ക് കഴിയും.
1: ഹൃദയാരോഗ്യവും യോഗയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: കർപ്പൂരദീപം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. യൂസഫലി കെച്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. ONV രചിച്ച് MV ശ്രീനിവാസൻ ഈണം നൽകി. S ജാനകി പാടിയത്. ചിത്രം രചന.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ടയിനങ്ങളുമായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ 6-2 അറിയിപ്പുകൾക്ക് ശേഷം. ശുഭദിനാശംസകളോടെ TS പ്രീതം.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
6: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മലബാർ വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലേത്. വിധു പ്രതാപും മഞ്ജരിയും പാടിയ ഈ ഗാനം എഴുതിയത് ജോഫി തരകൻ, സംഗീതം നൽകിയത് രാഹുൽ രാജ്.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ആ മാഷെ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അപ്പൊ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
7: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം സുജാതയും മധു ബാലകൃഷ്ണനും പാടിയത്, ചിത്രം റോക്ക് ആൻഡ് റോൾ. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ കാർത്തിക് പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

0: 2001 മുതൽ 2010 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ കേട്ടത്. ഗാനോപഹാരം വീണ്ടും നാളെ രാവിലെ 9:30. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 10:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലഹരിക്കെതിരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അമ്മമാരാണ് ഈ പദ്ധതിക്ക് ഏറ്റവുമധികം പിന്തുണ നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വൈകിട്ട് 4 വരെ ഓൺലൈനായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫെസ്റ്റ് ഇന്നു മുതൽ കോഴിക്കോട് ബേപ്പൂരിൽ. ഉച്ചയ്ക്ക് ശേഷം വയലാൽ വീട്ടുവളപ്പിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു അമ്മ നേതൃസ്ഥാനം രാജിവച്ചു. സംഘടന പൊതുജനമധ്യത്തിൽ അപഹാസ്യരായതായും താൻ ഉൾപ്പെടുന്ന മുൻ ഭരണസമിതിയുടെ പിടിപ്പുകേടിനെ അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കോടിമത പാലത്തിന്റെ അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണി മാറ്റിവച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണവും ക്രമീകരണങ്ങളും വൻ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുമെന്ന് സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തീരുമാനം മാറ്റിയത്. ജമ്മുകശ്മീരിലെ പെഹൽഗാം, ബാൽതാൽ എന്നീ പാതകളിലൂടെ വാർഷിക അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി. 57 ദിവസം നീണ്ടുനിൽക്കുന്ന തീർത്ഥയാത്ര 28 സമാപിക്കും. പത്തനംതിട്ട ആറന്മുള ഇഴിക്കാട് ഉന്നതിയിലെ 10-വയസ്സുകാരിക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. വാൻകൂവറിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് 32 പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയയുമായി ഏറ്റുമുട്ടുന്നു. ആദ്യ പകുതിയിൽ ഒരു ഗോൾ നേടി സ്വിറ്റ്സർലൻഡ് മുന്നിട്ടു നിൽക്കുന്നു.

സഞ്ചാരി. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ ആഴ്ച സഞ്ചാരിയിൽ രതീഷിന്റെ കിളിമഞ്ചാരോ വിശേഷങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്കി വിശേഷങ്ങൾ കൂടി കേട്ടാലോ?

0: മച്ചാമെ ക്യാമ്പിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോവാല്ലേ?
1: അതെ. അപ്പൊ മച്ചാമെ ക്യാമ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ഡേ പോകുന്നത് ഷിര ക്യാമ്പിലേക്കാണ്. അപ്പൊ ഈ ഷിര ക്യാമ്പിലേക്ക് പോകുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിന് മുന്നേ കുറച്ചുകൂടെ ഹൈറ്റ്സിലേക്ക് നമ്മൾ പോകും ഈ സെക്കൻഡ് ഡേ. അപ്പൊ ഈ സെക്കൻഡ് ഡേയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു ഫോറസ്റ്റ് ആയിരുന്നു എന്നുള്ളത്, അത് മാറിയിട്ട് ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ കുറ്റിക്കാടുകൾ അങ്ങനത്തെ റേഞ്ചിലേക്ക്, കുറ്റിച്ചെടികളുള്ള ഒരു ക്ലൈമറ്റാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള

0: വെജിറ്റേഷനിലേക്കാണ് നമ്മൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ പോകുന്നത്. ഷിറ ക്യാമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഫസ്റ്റ് ഡേ നമ്മൾ കണ്ടതിനേക്കാളും എൻ്റെ ഒരു ഡിഫറൻസ് ആണോ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളത് പോയി കഴിയുമ്പോഴേക്കും ഷിറ ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടിയ ഹൈറ്റ്സിലേക്ക് സെക്കൻഡ് ഡേ തന്നെ കയറും. അത് വേറൊന്നുമല്ല, നമുക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബോഡി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ കുറച്ച് കൂടുതൽ ഹൈറ്റിലേക്ക് നമ്മൾ കയറും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഹൈറ്റിൽ ചെന്നിട്ട് അവിടെയായിരിക്കും ഇവർ ലഞ്ച് സേവ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആ ലഞ്ച് സേവ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്നത് ലാവ ടവർ എന്നാണ്. ലാവ ടവർ എന്നുള്ളത്, അവിടെ ഒരു റോക്ക് ഉണ്ട്, ആ റോക്കിനെ വെച്ചിട്ടാണ് ഇവർ ലാവ ടവർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഒരു ടെമ്പററി ഫുഡ് ക്യാമ്പ് അവർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ താഴത്തേക്ക് പിന്നെ ഇറങ്ങും. ആ താഴത്തേക്ക് ഇറങ്ങുന്നതാണ് ഷീര ക്യാമ്പ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ച് അതായിരുന്നു. കാരണം എൻ്റെ കാലിന് പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരിക, ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സെക്കൻഡ് ഡേ ഈ ലാവ ടവറിൽ നിന്ന് ഫുഡ് അടിച്ചതിന് ശേഷം താഴേക്ക് ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുന്നത്. ആ ഷീര ക്യാമ്പിലേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാ, ഞങ്ങൾ ലാവ ടവറിൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷെ തിരിച്ചിങ്ങനെ ഷീര ക്യാമ്പിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കോടമഞ്ഞായി. കോടമഞ്ഞ് വന്നു, പെട്ടെന്ന് വേരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മഴ കിട്ടി. അപ്പൊ അതാ ഞാൻ പറയാം, മൗണ്ടൻസിൽ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ നടന്ന് സെക്കൻഡ് ഡേ നമ്മൾ ഷീര ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ചായ കുടിച്ചു. ചായ തന്നെ പല ഫ്ലേവറിൽ കിട്ടും നമുക്ക്, ഹിബിസ്കസ്, ഹണി, പിന്നെ അവിടുത്തെ ഒരു നാടൻ, നമ്മൾ പറയല്ലേ ലോക്കൽ വെറൈറ്റി എന്നുള്ള രീതിയിൽ സ്വാഹിലി ചായ നമുക്ക് തരും. ഞാൻ അതാണ് കുടിക്കാനായിട്ട് കൂടുതലും ശ്രമിച്ചത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ലോക്കൽ ക്യുസൈൻ കിട്ടുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്വാഹിലി ചായ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിളിമഞ്ചാരോയുടെ ലാംഗ്വേജും ആണ്, സ്വാഹിലി ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ.
1: അതിൽ
0: ആ ഞാനത് ഇവിടെ വെച്ചിട്ട് ചെറിയ വാക്കുകളൊക്കെ പഠിച്ചു പഠിച്ചാണ് പോയത്. കാരണം സ്വാഹിലി ലാംഗ്വേജിലാണ് നമ്മൾ ഹലോ, ഹലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാംബോ
1: ജാംബോ
0: ജാംബോ. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും ജാംബോ എന്നാണ് പറയുന്നത്. ഹക്കൂന മതാത്ത, ഹക്കൂന മതാത്ത, നോ വറീസ്. അപ്പോ ഈ രീതിയിൽ നമ്മൾ ആരെ അവിടെ കണ്ടാലും, നമ്മുടെ ഫോട്ടോസിലെ കണ്ടാലും നമ്മൾ എല്ലാവരോടും ജാംബോ പറയും, അവര് ജാംബോ പറയും. എന്നിട്ട് ഇവര് പിന്നെ പറയുന്നത് നമ്മൾ ക്ഷീണിച്ചെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പൊ അവര് പറയും ഹക്കൂന മതാത്ത,
1: നോ വറീസ്,
0: നോ വറീസ്. ഓക്കെ, പിന്നെ അവിടുത്തെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രക്കിങ്ങിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം, ആ സ്വാഹിലി ലാംഗ്വേജിൽ പറയുന്നതാണ് പോലെ പോലെ
1: പോലെ പോലെ
0: പോലെ പോലെ. ദാറ്റ് മീൻസ് സ്ലോലി സ്ലോലി. അവർ പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾ നടക്കുക, കാരണം ഡോണ്ട് റഷ്. മാക്സിമം നിങ്ങൾക്ക് എത്ര സ്ലോ ആക്കാൻ പറ്റുമോ നിങ്ങൾ അത്രയും സ്ലോ ആക്കുക. അപ്പം നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യും, സോ യു ക്യാൻ റീച്ച് ദ ടോപ്പ് സേഫ്ലി എന്നാണ് അവർ പറയുന്നത്.
1: നമ്മളിങ്ങനെ ഒരു ഇപ്പൊ പീക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചു പോകണമെങ്കിൽ അയച്ച് കാഴ്ചകൾ മിസ്സാവുമല്ലോ. പക്ഷെ അതിലേക്കാൾ ഈ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ അതിലേക്ക് അലിഞ്ഞു ചേർന്ന് പോകാൻ പറ്റും അല്ലേ.
0: കാഴ്ച കാണുന്നതിലുപരി നമ്മൾക്ക് മുകളിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിയാൽ എത്തില്ല. കാരണം ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യില്ല. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ശീലമില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഓടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ വേരിയേഷൻ എല്ലാം വരില്ലേ, ഓക്സിജൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. അപ്പം നമ്മളത് യൂസ് ടു അല്ലാത്തതുകൊണ്ട് നമ്മൾ വയ്യാതെയാകും, നമുക്ക് ശ്വാസം കിട്ടാതെയാകും.
1: അപ്പോൾ നമ്മളിപ്പോൾ ഷീര ക്യാമ്പിലെത്തി,
0: ഷീര ക്യാമ്പിലെത്തി, അന്ന് റെസ്റ്റ്. ദെൻ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഷീര ക്യാമ്പിൽ നിന്ന് ബരംഗോ ക്യാമ്പിലേക്കാണ് പോകുന്നത്.
1: ബരംഗോ,
0: ബരംഗോ ക്യാമ്പ്. ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് തേർഡ് ഡേയെ പറ്റി ഓർത്തിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഈ തേർഡ് ഡേ എന്ന് പറയുന്നത് ബരംഗോ ക്യാമ്പിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബരംഗോ വാള് നമ്മൾ കടന്നു പുറത്തു പോകണം. ആ ബരംഗോ വാള് കയറുക എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒരു മണ്ണിലൂടെയൊക്കെ നടന്നു പോയെങ്കിൽ അത് അങ്ങനെയല്ല, ഫുൾ കല്ലുകളാണ്, പാറകളാണ്. അപ്പൊ ആ പാറയിൽ പിടിച്ച് ആ ഗ്രിപ്പ് ചെയ്തൊക്കെ നമ്മൾ നടക്കേണ്ടി വരും. അത് നടക്കാൻ വിശാലമായ സ്ഥലമൊന്നും ഉണ്ടാവില്ല, വളരെ ഇടുങ്ങിയ വഴിയേ ഉണ്ടാവുള്ളൂ. സ്ലിപ്പായ നമ്മൾ താഴെ പോകും.
1: നല്ല ഡെപ്തിലാണ്,
0: നല്ല ഡെപ്ത് എന്ന് പറഞ്ഞാൽ പാറയാ, നമ്മൾ ഇടിച്ചിടിച്ച് വീഴും. ഞങ്ങൾ കയറി പോകുന്ന വഴി ഒരു പോർട്ടറിന്റെ തലയിൽ നിന്ന് ബാഗ് താഴത്തേക്ക് പോയി. അപ്പൊ ഇങ്ങനെ കല്ലിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് താഴെ പോയി. പുള്ളിക്കാരൻ പിന്നെ അത് ഓടിപ്പോയി എടുത്തിട്ട് വരുവാണിത്. അവർക്ക് ഭയങ്കര
1: എക്സ്പീരിയൻസ്
0: ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. നമ്മളത് അങ്ങനെ ഓടാനോ ചാടാനോ ഒന്നും വരില്ല, ഒരാൾക്ക് കഷ്ടി പോകാം, അത്രയും ഇടുങ്ങിയതാ വഴി. ആ ബാരംഗോ വാൾ പോകുമ്പോൾ നമ്മൾ കാല് ചിലപ്പോൾ നല്ലോണം പൊക്കി വെക്കേണ്ടി വരും. അപ്പം മുട്ടിൻ്റെ പ്രശ്നമുള്ളത് എൻ്റെ മുട്ട് 90 ഡിഗ്രിയെ മടങ്ങുള്ളൂ. അപ്പം നമ്മൾ ഈ കയറ്റുന്നതൊക്കെ പ്രശ്നമാവും. പക്ഷേ ഞാൻ ആക്ച്വലി അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. മാമൻ ഡോക്ടറാണ്. അപ്പം മാമൻ പറഞ്ഞു ഈ ലെഫ്റ്റ് ലെഗ് നീ മാക്സിമം 90 ഡിഗ്രിയെ പൊക്കാവൂ. നീ മാക്സിമം

0: റൈറ്റ് ലെഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാല് പണി തരും. അപ്പൊ ഞാൻ അത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ കയറണമെന്നുണ്ടെങ്കിലും സ്ട്രെച്ച് ചെയ്യണ മുഴുവൻ എന്റെ റൈറ്റ് ലെഗ് ആയിരുന്നു. അപ്പൊ വലിയ പ്രശ്നമില്ലാതെ എനിക്ക് കയറാനായിട്ട് പറ്റി. പേടിച്ചതുപോലെയൊന്നും കാലിന് സംഭവിച്ചില്ല. സ്മൂത്തായിട്ട് നമുക്ക് അപ്പുറത്തെത്താനായിട്ട് പറ്റി. ഈ ബാരംഗോ വാളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന കിസ്സിംഗ് റോക്ക് എന്ന. കിസ്സിംഗ് റോക്ക് എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇടുങ്ങിയ വഴികളാണ് മുഴുവനത്. ഇത് നല്ല ഇടുങ്ങിയ വഴിയാണ്. അതായത് നമുക്കതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ചരിഞ്ഞ് നമ്മൾ കിസ് ചെയ്ത് നമ്മുടെ ബോഡിയും ആ വാളും ക്ലോസ്ലി കോണ്ടാക്ട് വരും. നമ്മൾ കിസ് ചെയ്ത് തന്നെയാണ് പോണത്. അതുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ റോക്കിനെ കിസ്സിംഗ് റോക്ക് എന്നുള്ള രീതിയിൽ വിളിക്കണേ. അങ്ങനെ തേർഡ് ഡേയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാരംഗോ ക്യാമ്പിൽ നമ്മളെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡും എല്ലാം അവിടെ കിട്ടി. രാത്രി പിന്നെ നമ്മൾ റെസ്റ്റാ.
1: ഇനി ഒരു പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം. അമ്പിളി മൂവിയിലെ ആരാധന.

0: നാലാമത്തെ ദിവസമായി അല്ലേ?
1: നാലാമത്തെ ദിവസമായി.
0: ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്?
1: ഇന്ന് നമ്മള് ബരംഗോ ക്യാമ്പിൽ നിന്ന് നമ്മൾ കൊരങ്ക ക്യാമ്പിലേക്കാണ് പോകുന്നത്.
0: കൊരങ്ക
1: ക്യാമ്പിലേക്കാണ് പോകുന്നത്. ഈ മൂന്നാമത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗൈഡുമാർ നമുക്ക് വാർണിംഗ് തരും. മൂന്നാമത്തെ ദിവസം ചെറിയൊരു സൂചന തരും. നാലാമത്തെ ദിവസം അവർ പറയും, നൗ യു ക്യാൻ സീ ദ മൗണ്ടൻ. സീ ദ മൗണ്ടൻ എന്ന് പറയാൻ നമ്മളവിടെ നമ്മുടെ ഈ കൊടുമുടി കാണുമെന്നല്ല അവരുദ്ദേശിക്കണേ. അവരുദ്ദേശിക്കണേ അതായത് ഇന്നു മുതലാണ് നിങ്ങൾ ഹൈറ്റ്സിന്റെ ബുദ്ധിമുട്ട്
0: അനുഭവിച്ചു തുടങ്ങുന്നത്.
1: അതായത് നമ്മൾ എബൌ ട്രീ ലൈൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ 4000 മീറ്റർ ആ റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഓക്സിജന്റെ പ്രശ്നവും പ്രഷർ വേരിയേഷനും എല്ലാം വരും.
0: വെജിറ്റേഷൻ ഇപ്പോ
1: ഇനിയും മാറി. ഇപ്പൊ ഈ തേർഡ് ഡേ തൊട്ട് നമ്മൾ ഫുൾ തേർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റോക്കിയാണ്. ഫോർത്ത് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഡെസേർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ വെയിലുണ്ട്. നമ്മൾ നാലാമത്തെ ദിവസം നമുക്ക് വീണ്ടും മഴ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ നാലാമത്തെ ദിവസവും സെയിം പ്ലാൻ ഉണ്ടായിരുന്നു. മറ്റേ ലാവാ ടവറിൽ പോയതുപോലെ അക്ലിമറ്റൈസേഷന് വേണ്ടി പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നാലാമത്തെ ദിവസം ഞങ്ങളുടെ ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും കൊരങ്ക ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു.
0: അപ്പൊ
1: ഞങ്ങൾ അക്ലിമറ്റൈസേഷൻ പിന്നെ പോകാനായിട്ട് തയ്യാറായില്ല.
0: ഈ നാലാമത്തെ ദിവസം ഈ പറഞ്ഞല്ലോ നമ്മുടെ ഫുൾ എനർജി എല്ലാം ഉപയോഗിച്ച് തന്നെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മൂവ്മെന്റ് എങ്ങനെയാണ് അത് നമ്മുടെ എനർജി പോകുന്നതെന്ന് പറയാം.
1: നമ്മൾ ഈ നാലാമത്തെ ദിവസം തൊട്ടിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്വാഹിലി ലാംഗ്വേജിൽ പോലെ നമ്മളത് നല്ലോണം ശ്രദ്ധിക്കും. നമ്മൾ നല്ല സ്ലോലിയാണ് പോകുന്നത്. നമുക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെ യാത്ര തുടങ്ങും, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയാൽ മതി നമ്മുടെ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് എത്തിയാലും കുഴപ്പമില്ല. നമ്മുടെ ഫുഡൊക്കെ ഡിലേ ആവുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ച് നമ്മുടേതായ സ്പീഡിൽ നമ്മളങ്ങ് പോവുക. നമുക്ക് ആരെയും തോപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം പതുക്കെ പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എനർജി ലൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തളർന്നങ്ങ് വീഴുന്നില്ല എന്നുള്ള രീതിയിൽ
0: കോൺസ്റ്റന്റ്.
1: അതെ അതെ. അപ്പൊ നമ്മൾ പറയണം നമ്മളാകെ ഫോക്കസ് എന്ന് പറയുക വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പൊ ആ ഒരു ഒറ്റ കാല് വെക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക.
0: ഇത് റോക്ക് ആണോ എങ്ങനെയാണ്?
1: ഇല്ല, നമ്മുടെ നോർമൽ കുഴഞ്ഞ മണ്ണല്ല, സ്റ്റിഫായിട്ട് ഇരിക്കുന്ന തന്നെ മണ്ണാണ്. അപ്പൊ നാലാമത്തെ ദിവസം നമ്മൾ ഈ രീതിയിലുള്ള യാത്രയാണ്. അപ്പൊ ഈ പോലെയായിരുന്നു നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്തുണ്ട്. കുറെ പേർക്ക് ബുദ്ധിമുട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ആൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുമല്ലോ. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് സിഗ്നസ് വരുവാണെങ്കിൽ ചിലര് മെഡിസിൻ എടുക്കും. എന്നുവെച്ചാൽ നേരത്തെ തന്നെ ചിലരോട് പറയും എടുക്കാൻ. ശ്വാസം എടുക്കാൻ നമുക്ക് പ്രശ്നം വരും.
0: മെഡിസിൻ എല്ലാം കരുതിയിട്ടാണ്?
1: ആ, മെഡിസിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗൈഡുമാര് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് വൈറ്റൽസ് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ പ്രഷർ, നമ്മുടെ ഹാർട്ട് റേറ്റ് അതെല്ലാം നോക്കും. അപ്പൊ അതനുസരിച്ച് അവർ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ ഈ നാലാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ കൊരങ്ക ക്യാമ്പിൽ എത്തി ഫുഡ് കഴിക്കുന്നു. നമ്മൾ പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുന്നു. അന്നൊക്കെ എല്ലാവരും ടയേർഡായി ശരിക്കും. ടയേർഡായെന്ന് വെച്ചാൽ നാലാമത്തെ ദിവസം ഇത്രയും കാരണം ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഹൈറ്റ്സിലേക്ക് വന്നതിൻ്റെ അവർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ആ, നമ്മളിപ്പോൾ മൗണ്ടൻസിനെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വൈകുന്നേരം ഇറങ്ങി നമ്മൾ ആ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്യാമ്പിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല, ഒടുക്കത്തെ തണുപ്പാണ്. പിന്നെ നമ്മൾ ടെന്റ് സ്റ്റേ ആണ്. ടെന്റ് സ്റ്റേ നമുക്ക്

0: സ്ലീപ്പിംഗ് ബാഗ് എല്ലാം ഉണ്ട്. പക്ഷെ സ്ലീപ്പിംഗ് ബാഗിന്റെ പുറത്തേക്ക് നമ്മൾ എങ്ങനെ ഒരു ഭാഗം നമ്മുടെ പുറത്തുണ്ടെങ്കിൽ നമ്മൾ തണുത്ത്, നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ. അപ്പൊ അങ്ങനെ ആ നാലാമത്തെ ദിവസം കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ,
1: അഞ്ചാമത്തെ ദിവസത്തിൽ,
0: നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ആ അഞ്ചാമത്തെ ദിവസം രാത്രിയാണ് നമ്മുടെ ശരിക്കുമുള്ള ഡേ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ കൊരങ്ങ ക്യാമ്പിൽ നിന്ന് നമ്മൾ ബരാഫു ക്യാമ്പിലേക്കാണ് പോകുന്നത്. ബരാഫു ഫിഫ്ത് ഡേ ബരാഫു ക്യാമ്പിലേക്കാണ് നമ്മളെത്തേണ്ടത്. വെജിറ്റേഷൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കുറെ മരങ്ങളൊക്കെ അവിടെ മാത്രം കാണുന്ന തരത്തിലുള്ള
1: സ്പെസിഫിക് ആയിട്ട്
0: അവിടെ മാത്രമുള്ള ട്രീകളൊക്കെ നമുക്ക് പോണ വഴിയൊക്കെ കാണാൻ പറ്റും. ഫിഫ്ത് ഡേ നമ്മൾ വന്നപ്പോൾ പലർക്കും ശ്വാസത്തിന്റെ പ്രശ്നം, കുറെ ദുശ്ശീലങ്ങളുള്ളവരൊക്കെ ഈ മൂന്നാല് ദിവസം കൊണ്ട് ഇനി നാട്ടിൽ വന്നാൽ ആ ദുശ്ശീലങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ള ദൃഢ പ്രതിജ്ഞയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലരും എടുത്തു.
1: ബ്രീതിങ്
0: പ്രശ്നമായി, ബ്രീതിങ് നല്ല രീതിയിൽ പ്രശ്നമായി. അപ്പൊ അങ്ങനെ ഫിഫ്ത് ഡേ ബരഫു ക്യാമ്പിലും എത്തി. നേരത്തെ ഒരു മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഒരു കിലോമീറ്റർ കവർ ചെയ്തെങ്കിൽ ഇപ്പം നമ്മൾ ഒന്നര മണിക്കൂർ എടുക്കും ഈ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ. ബിക്കോസ് ആ ഹൈറ്റ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മളെല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അവര് ഈ ഫിഫ്ത് ഡേയിൽ നമ്മൾ തിരിച്ച് ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ ഗൈഡുമാർ വന്നിട്ട് പറഞ്ഞു, ഈ ദിവസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഫിഫ്ത് ഡേ അന്ന് രാത്രിയാണ് സബ്മിറ്റ് പുഷ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറുന്നത് രാത്രിയാണ്. സിക്സ്ത് ഡേ മോർണിംഗ് ആണ് നമ്മൾ സബ്മിറ്റിലെത്തുന്നത്. ഫിഫ്ത് നൈറ്റിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യാത്ര തുടങ്ങും. അതിന് നമ്മൾ സബ്മിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്, സബ്മിറ്റ് നൈറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഹൈറ്റ്സിൽ വരുമ്പോൾ എല്ലാ ക്ലൈംബേഴ്സും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പുണ്ടാവില്ല, നമുക്ക് ഫുഡ് കഴിക്കാനേ തോന്നത്തില്ല. പക്ഷേ നമുക്ക് ഫുഡ് വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായാലേ പറ്റുള്ളൂ, ബിക്കോസ് വി നീഡ് എനർജി. അപ്പോൾ അവർ പറയും, നിങ്ങൾ വിശന്നാലും വിശന്നില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ഫുഡ് കഴിക്കണം, നിങ്ങൾ എങ്ങനെയെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. അപ്പം ഞങ്ങൾ തലേദിവസം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എല്ലാവരും കുറച്ചാണ് കഴിച്ചത്. അപ്പോൾ അവർ എല്ലാ ദിവസവും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരും എല്ലാവർക്കും കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി എവളം അവർക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗൈഡ് നെക്സ്റ്റ് ഡേ പ്രത്യേകം ഇത് വന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും തമ്മിലും പറഞ്ഞു, നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കണം, നമുക്ക് എനർജി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോഴേക്കും അവർ കൊണ്ടുവന്നത് റൈസ്. അപ്പോൾ ഇത്ര ദിവസം റൈസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക്, നമ്മുടെ കേരളത്തിൽ നമ്മൾ റൈസാണല്ലോ, റൈസും ബീഫും. അവിടുത്തെ ആ റൈസിൽ അവർ പറഞ്ഞ പുലാവ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ആ പുലാവും ബീഫുമാണ് കൊണ്ടുവന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡ് അടിയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൈഡ് വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഫുഡ് അടിച്ചല്ലോ, അവർ കൊണ്ടുവന്നതിൻ്റെ മാക്സിമം ഒരു രണ്ട് തവിയേ ബാക്കിയുള്ളൂ, ബാക്കി ഫുൾ റൈസും ബീഫും എല്ലാം തീർന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ഗൈഡ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും കയറും, ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവരും കയറും. ബിക്കോസ് ഈ ഫിഫ്ത് ഡേയിൽ ഇത്രയും ഫുഡ് അടിക്കുന്ന ടീമിനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം നിങ്ങൾ ഇത്ര ഫുഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഏർലി ഡിന്നറാണ് നമുക്ക് അന്ന്, നമ്മളൊരു 4-4 ആകുമ്പോൾ കഴിക്കും. കാരണം രാത്രി 9-10 മണിയാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ നൈറ്റ് യാത്ര തുടങ്ങുന്നത്. അപ്പം 4-4 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് അവർ പറയും പോയി ഉറങ്ങുക.
1: മാക്സിമം
0: ഇല്ല, ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ 5 ദിവസം. എനിക്കാകെ 1 ദിവസം ഉറങ്ങാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഉറങ്ങിയിട്ടുള്ളത്. ഈവനിങ് ഞങ്ങൾ കിടന്നെങ്കിലും ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടിരുന്നില്ല. മാക്സിമം അന്നും ഈ പറഞ്ഞ ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സബ്മിറ്റ് നൈറ്റിൻ്റെ ഒരു ആങ്സൈറ്റിയും ടെൻഷനും എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് എന്ന് പറയുന്നത്.
1: അപ്പൊ ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് സബ്മിറ്റ് നൈറ്റിലേക്ക്
0: പോകാം. ഓക്കെ, ആവേശത്തിലെ പാട്ട്.
1: ഓക്കെ, ആവേശത്തിലൊരു ആവേശത്തോടെ നമുക്ക് അല്ലേ,
0: എന്നിട്ട്
1: സബ്മിറ്റ് നൈറ്റിലേക്ക് പോകാം.

0: സഞ്ചാരി, ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ വിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പീറ്റർപില്ലൻ ഏജൻസീസ്.
3: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
11: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
12: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
11: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
13: ആ മാഷേ, സുഖാണോ?
14: ആ, സുഖം തന്നെ, സുഖം തന്നെ.
13: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
14: അപ്പൊ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
13: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
11: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
15: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ
11: അതിവിശാലമായ ഷോറൂം.
16: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
15: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
17: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
18: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
19: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
18: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
19: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
0: സമയത്ത് വിത്ത് വിതച്ച്

0: നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 13,475 രൂപ നിരക്കിലും പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില കേൾക്കാം. ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സഞ്ചാരി തുടർന്ന് കേൾക്കാം.
4: നമ്മൾ അന്ന് നമ്മൾ ഗൈഡ് പറഞ്ഞു 9:30 എല്ലാവരും റെഡിയാകണം, നമുക്ക് 10 മണിക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ശരിക്കും 11:15 സ്റ്റാർട്ട് ചെയ്താലും മതി. ഞങ്ങൾ സ്ലോ ആയിരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അപ്പം നമുക്ക് മുകളിലൊരു 7 മണിക്ക് ആകുമ്പോൾ എത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഗൈഡ് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും 9:30 ആയപ്പോൾ റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോഫിയൊക്കെ തന്ന് നമ്മൾ കയറുവാണ്. 10 മണിക്ക് നമ്മൾ കറക്റ്റ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെല്ലാവരും വരും, നമ്മുടെ ഈ 35 വരുന്നില്ലേ, എല്ലാവരും വന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ജാംബോ വെച്ച് തുടങ്ങണം, ജാംബോ ജാംബോ വാന എന്ന് പറയുന്നൊരു പാട്ട്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മളെല്ലാവരും കൂടെയൊക്കെ പാടും, ആ പാട്ടിൻ്റെ അർത്ഥവും പറഞ്ഞു തരും അവർ. അപ്പോൾ ഈ ഷോസ് നമുക്കൊരു പോസിറ്റീവ് ഒരു എനർജി തരുന്നതാണ് ബേസിക്കലി. അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇവർ എല്ലാവരും ഒന്നും മുകളിലേക്ക് വരില്ല, നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇവർ താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ഗൈഡുകളും വരും, പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് എക്സ്ട്രാ ഒരു 3 പോർട്ടേഴ്സും കൂടെ വരും. കാരണം എന്ന് വെച്ചാൽ ഈ രാത്രി ആയതുകൊണ്ട് നമ്മുടെ ബാഗൊക്കെ ചിലർക്കൊന്നും ചിലപ്പോൾ ക്യാരി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനൊക്കെ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിലും, പിന്നെ നമുക്ക് നല്ലൊരു ജിഞ്ചർ ടീ തരും പോകുന്നതിനിടയ്ക്ക്, അപ്പോൾ അത് ക്യാരി ചെയ്തുകൊണ്ടൊക്കെ ഇവർ വരുന്നതാണ്.
5: ഇത് ക്ലൈംബ് ചെയ്യുന്നത് കയറിട്ട് അങ്ങനെയൊക്കെ ആണോ അതോ നോർമൽ ഇതിലാണോ? നമ്മൾ
4: നമ്മുടെ ഈ കൊടുമുടിയിൽ ഏറ്റവും നമുക്ക് നോൺ ടെക്നിക്കൽ ക്ലൈംബിങ് ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഈ മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചോദിച്ച പോലെ നമുക്ക് കയറോ അല്ലെങ്കിൽ നമുക്ക് സ്പൈക്സ് ഉള്ള ഷൂസോ ഒന്നും വേണ്ട, നമുക്ക് നോർമൽ ട്രക്കിംഗ് ഷൂ വെച്ചിട്ട് നമ്മുടെ നോർമൽ ഗിയേഴ്സ് വെച്ചിട്ട് പോകാൻ പറ്റുന്നൊരു മൗണ്ടനാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഡേ ഈ സമ്മിറ്റ് നൈറ്റ് ഇങ്ങനെ കയറുമ്പോൾ നല്ല ഇരുട്ടാണ്, നമ്മുടെ ആകെ ഒരു ടോർച്ചാണ് ഉള്ളത്, നമുക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളാകെ കാണുന്നത് നമ്മുടെ തൊട്ട് മുന്നേ നടക്കുന്ന ഒരാളുടെ കാല് മാത്രം. അപ്പോൾ ഗൈഡ് പറയണത് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, മുന്നേ നടക്കുന്ന ആളുടെ കാല് ആ പേസിൽ അങ്ങ് നടക്കുക. വേറെ ഒന്നിനെക്കുറിച്ചും ബേജാറാകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ പോകാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അത് കേട്ട് ഉറക്കെ ഉറക്കെ പറയുന്നതാണ് വൺ ഡ്രീം വൺ ടീം, വൺ ടീം വൺ ഡ്രീം എന്നുള്ള രീതിയിൽ. കാരണം ഡ്രീം എന്ന് പറയുന്നത് കിളിമഞ്ചാരോ സമ്മിറ്റ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ യാത്ര

0: തുടങ്ങി. ഏകദേശം ഒരു ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ, രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ. രണ്ട് ലേഡീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കപ്പിള്, ആ കപ്പിളിൻ്റെ എടുത്തു പറയേണ്ട കാര്യം, കപ്പിള് ഈ കിളിമഞ്ചാറോ സമ്മിറ്റ് വന്നത് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ബൈ ക്ലൈമ്പിങ് കിളിമഞ്ചാറുമാണ് അവർ ആഘോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ നമ്മുടെ ടോമും അഞ്ജുവും, അപ്പോൾ അഞ്ജുവിന് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിഷൻ ബ്ലേർഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രിയാണല്ലോ, ഉറങ്ങുന്നില്ലല്ലോ, നമ്മൾ ഉറങ്ങാതെ അങ്ങ് കയറുമല്ലേ, അപ്പോൾ രാത്രിയിലത്തെ ആ അല്ലെങ്കിൽ ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ആ മഞ്ഞിൻ്റെ നല്ല മഞ്ഞും നല്ല കാറ്റൊക്കെ ആട്ടോ ഈ രാത്രിയിൽ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സമയം വീണ്ടും വീണ്ടും പോകും തോറും ഇവളുടെ കണ്ണിന് വീണ്ടും കാഴ്ച ഇങ്ങനെ മങ്ങി മങ്ങിക്കൊണ്ടിരിക്കുക. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും അവൾക്കൊന്നും കാണാൻ പറ്റണില്ല, കണ്ണിൻ്റെ കാഴ്ച ഫുൾ പോയി. അപ്പോൾ അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഗൈഡുമാർക്ക്, കാരണം കിളിമഞ്ചാരോയിൽ ഞങ്ങളുടെ ഗൈഡുമാർ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഷെയ്ക്ക് എവറസ്റ്റും എല്ലാം പോയതിൻ്റെ ഒരു വെളിച്ചത്തിൽ അവൻ പറഞ്ഞു ഇത് ഹൈറ്റ്സ് വന്നപ്പോഴും സംഭവിച്ചതാണ്.
1: കാഴ്ചയ്ക്ക് പ്രശ്നം ആക്ച്വലി ഉണ്ട്,
0: ചിലർക്ക് സംഭവിക്കാം, ഇവൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ പ്രഷർ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ ചിലർക്ക് അതിൻ്റെ ഇമ്പാക്ട് വരുന്നത് വിഷനിലായിരിക്കും എന്ന്. കാരണം ഇവൻ എവറസ്റ്റിൽ പോകുമ്പോൾ ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ സെയിം പ്രശ്നം ഇവൾക്കിത് വന്നു. അപ്പോൾ ഇവിടെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയി, ഒന്നും കാണാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഹോണസ്റ്റ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, നീ അഞ്ച് ദിവസമായിട്ട് നടക്കുക, ഈ ഒരു ഒറ്റ നൈറ്റിന് വേണ്ടിയാണ് നീ ഇവിടെ. പക്ഷേ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ ഇത്രയും ദിവസം ഇത്ര എഫേർട്ട് ഇട്ടതും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ മാറും, നേരെ മറിച്ച് നീ ഇപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉഹുരു പീക്ക് എന്ന് പറയും, അതാണ് ഇതിൻ്റെ സമ്മിറ്റ് പോയിന്റ്. അതിന് ഒരു 100 മീറ്റർ 50 മീറ്റർ മുന്നേ സ്റ്റെല്ല പോയിന്റ് ഉണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സമ്മിറ്റായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ ഓണസ്റ്റ് അവളോട് പറഞ്ഞു നമുക്ക് സ്റ്റെല്ല പോയിന്റ് വരെ പോവാം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ പുള്ളി, പുള്ളിയുടെ ഒരു തുണി ഉണ്ടായിരുന്നു, ആ തുണി വെച്ച് കെട്ടിയിട്ട് അവളത് പിടിച്ചു. അപ്പോൾ അവളതിൽ പിടിച്ചു, പുള്ളിക്കാരൻ്റെ അത് ഇങ്ങനെ പിടിച്ച് നീ ഈ തുണിയിൽ പിടിച്ച് മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി, അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിനി വെയിറ്റ് ചെയ്യണ്ട, ഞങ്ങൾ പതുക്കേ ഉള്ളൂ, നിങ്ങൾ നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്നു, അഞ്ജു ഓണസ്റ്റ് എന്നുള്ള ഗൈഡിൻ്റെ കൂടെ വന്നു. അവൾ കണ്ണ് കാണാതെയാണ് സ്റ്റെല്ല പോയിൻ്റ് വരെ വന്നത്. അപ്പോൾ നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും, കാരണം കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം നമ്മുടെ എനർജി, നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന എനർജിയൊന്നും അല്ല ഈ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വിളിക്കുന്നത് സബ്മിറ്റ് പുഷ് എന്ന് വിളിക്കുന്നത്. ശരിക്കും നമ്മൾ ലിറ്ററലി നമ്മൾ പുഷ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നമുക്കിങ്ങനെ ആരൊക്കെയോ വന്ന് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണ പോലെയൊക്കെ തോന്നും, നമ്മൾ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും, ചുറ്റും എന്തോ കൊക്കയാണെന്നോ ചിലർ പറയുന്നുണ്ടായിരുന്നു, അവർക്ക് വേറെ എന്തോ പക്ഷികളൊക്കെ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നലും എല്ലാം വരുന്നുണ്ടെന്നുള്ളത്.
1: എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഇത് കേട്ടിരിക്കുന്നവർക്കും കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തോന്നും
0: അല്ലേ.
1: കാരണം ഇത് നമുക്കിപ്പോ വീട്ടിൽ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ?
0: ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മൾ
1: എക്സ്പീരിയൻസ്,
0: ഈവൻ നമ്മൾ ഇവിടെയുള്ള സാധാരണ ഒരു ചെറിയ ട്രക്കിന് പോയാലും നമുക്ക് കിട്ടില്ല. കാരണം മൗണ്ടൻ്റെ എക്സ്പീരിയൻസ് മൗണ്ടൻസ് കയറിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
1: എന്നിട്ട് പിന്നെന്താ,
0: നമ്മൾ പതുക്കെ പതുക്കെ വെച്ചാൽ ഭയങ്കര പതുക്കെ നമുക്ക് കയറാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കുറേ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എനർജി എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ തോന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും. പിന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ഇത്രയും ദിവസം നമ്മളിവിടെ നിന്നില്ലേ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, അതാണ് നമ്മളെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡുമാരെല്ലാവരും പറയും സ്ലോലി സ്ലോലി, അവർ എഗെയിൻ എഗെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പോലെ പോലെ ഇതെന്താ നമ്മൾ സബ്മിറ്റ് ചെയ്യും, വി വിൽ റീച്ച് ദയർ, നമ്മൾ ടോപ്പിലെത്തും എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. കൂടെ കയറുന്നവരും പുറകെ കയറുന്നവരും എല്ലാവരും നമ്മളെ ജാമ്പോ ജാമ്പോ വിഷ് ചെയ്തും കുറച്ചും കൂടെ ഉള്ളൂ നിങ്ങൾ കയറി പുഷ് ചെയ്യ് പുഷ് ചെയ്യ്, നമ്മളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ആണ് നമ്മൾ കയറുന്നത്. ആൻഡ് ഫൈനലി നമ്മളൊരു ആ സൺറൈസൊക്കെ ആ ഒരു
1: ഹൈറ്റിൽ
0: നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്, അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ സൂര്യോദയം കണ്ടാലും നമുക്ക് ആ വ്യൂ കിട്ടില്ല. ആ ഒരു ഓറഞ്ച് ആ ഒരു കളറുണ്ടല്ലോ, ഓറഞ്ച് റെഡിഷ് കളർ, അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ആ ക്ലൗഡ്സിന് മേളിൽ നിൽക്കുന്നൊരു ഫീല്, അവിടെ നിന്ന് നമ്മൾ സൂര്യോദയം കാണുന്ന ആ ഒരു ഫീല്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി ഈ പറഞ്ഞ സ്റ്റെല്ല പോയിന്റിലെത്തി. അവിടെ നിന്ന് പിന്നെ ഒരു 150 മീറ്ററോ 100 മീറ്ററോ തന്നെ ഉള്ളൂ നമ്മുടെ ഉഹുരു പീക്കിൽ, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ 100 മീറ്ററേ ഉള്ളെങ്കിലും ഒടുക്കത്തെ പാടാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഒന്ന് നമ്മളിങ്ങനെ കാണും ആ അതാണ് ആ പോയിന്റ്, പക്ഷെ നമ്മൾ നടന്നാലും നടന്നാലും അവിടെ എത്തില്ല. നമ്മൾ ഇത് എവിടെയാണ് ഇവിടെ ഇത് കൊണ്ടുപോയി വെച്ചേക്കണേന്ന് തോന്നിപ്പോ. അപ്പം ഞങ്ങൾ എങ്ങനെ നടന്നു ഞങ്ങൾ നല്ല ലേറ്റായി, പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി, അവിടെ വലിയ തിരക്കില്ലായിരുന്നു, കാരണം എല്ലാവരും വന്ന് കയറി ഇറങ്ങി.

0: അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് ഫോട്ടോ എടുക്കാനും കുറച്ചേരം അവിടുന്ന് സംസാരിക്കാനും എല്ലാം പറ്റി. നമ്മൾ ഈ സബ്മിറ്റിൽ ഇവർ അധികം നേരം നമ്മളെ നിർത്തില്ല, വേറൊന്നുമല്ല, ഈ ഹൈറ്റ്സിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ, ഹൈറ്റിൻ്റെ പ്രശ്നം, ഓക്സിജൻ പ്രഷറെല്ലാം, നമുക്ക് തലവേദന വരും. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളോട് താഴത്തേക്ക് ഇറങ്ങാനാണ്, ഒരു മാക്സിമം ഒരു 50 മിനിറ്റ്സ് ഇരുന്നിട്ട് താഴത്തേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. എല്ലാവരും ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ വെച്ച് താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയത് അതിഗംഭീര യാത്രയായിരുന്നു. കാരണം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞു 7 ഡേയ്സ് ട്രെക്ക് ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തെന്നുള്ളത്. പക്ഷേ 6th day മോർണിംഗ് നമ്മൾ സബ്മിറ്റിലെത്തി.
1: ഇപ്പോൾ നമ്മൾ ദാ 7 ദിവസത്തെ ഈ ട്രക്ക് ഏതാണ്ട് നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലെത്തി ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയുണ്ട്, കിളിമഞ്ചാരോ.
0: കിളിമഞ്ചാരോ
1: ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
0: ഉറപ്പായിട്ടും.

0: എന്നെ കോണേ.
1: അപ്പൊ ഇനി ആർക്കും മൂടില്ല ക്യാമ്പിൽ നിൽക്കാൻ. ഇനി എത്രയും പെട്ടെന്ന്
2: താഴെ എത്തിയാൽ മതി,
1: താഴെ റൂമിൽ എത്തണം, ഹോട്ടൽ മുറിയിൽ എത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇനി ക്യാമ്പിൽ പോയ പ്രശ്നം എന്താ, ഞെരിഞ്ഞ് കിടക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നിനും നമുക്ക് വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റഡ് ആണ് വെള്ളം. കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും റൂമിൽ എത്തണം എന്നുള്ളതാണ്. അപ്പൊ
2: എങ്ങനെയെങ്കിലും ഇറങ്ങി താഴെ എത്തുക,
1: റൂമിൽ എത്തുക എന്നുള്ളത്. നല്ലൊരു കുളി കുളിക്കുക അവിടെ പോയി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇനി ഒറ്റയടിക്ക് നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പൊ അല്ലെങ്കിൽ സ്ഥിരം ചെയ്യണമെന്ന് വെച്ചാൽ 6th day നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നടന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മില്ലേനിയൽ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, അവിടെ സ്റ്റേ അടിക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോരുന്നത്.
2: ഇപ്പൊ നമ്മൾ കയറാൻ ഇങ്ങനെ ഇത്രയും ദിവസം എടുത്തല്ലേ കയറി, പക്ഷെ ഇറങ്ങാൻ നേരത്തെ ഇത് പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റും.
1: നമ്മൾ ഈ ബരാഫു ക്യാമ്പ് വരെ സെയിം റൂട്ട് വരും, എന്നിട്ട് വേറെ ഒരു ക്യാമ്പ് നമ്മൾ ടച്ച് ചെയ്യില്ല, നേരെ നമ്മൾ മച്ചാമേ ഗേറ്റിലേക്കാണ് എത്തുന്നത്.
2: അപ്പൊ അത് ഒന്നീ ഒരു ദിവസം കൊണ്ട് തന്നെ വരാൻ പറ്റും, അല്ലെങ്കിൽ 2 ദിവസം എടുത്തിട്ട് ക്യാമ്പ് ചെയ്തിട്ട് വരാം.
1: അപ്പൊ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് റൂമിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കും വയ്യ, പക്ഷെ റൂമിലേക്ക് പോരാം എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക. അപ്പൊ നമ്മൾ ഇറങ്ങി ഒരു ഉച്ചയായപ്പോഴേക്കും നമ്മൾ ക്യാമ്പിലെത്തി, ബരാഫ് ക്യാമ്പിലെത്തി. അപ്പോൾ അവിടെ ലഞ്ച് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലഞ്ച് സെർവ് ചെയ്തിട്ട് അവരിങ്ങനെ എല്ലാവർക്കും ഒരു ക്ലാപ്പൊക്കെ തന്ന് നമ്മളെല്ലാവരും കയറിയതിൻ്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഫുഡ് കഴിച്ച്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് പോയേക്കാം, ഇനിയൊന്നും മാറി ചിന്തിക്കേണ്ട, പോയേക്കാം എന്നുള്ള രീതി തീരുമാനിച്ചു. ഓക്കെ പറഞ്ഞു, എല്ലാം പാക്ക് ചെയ്ത് നേരെ ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം നമ്മൾ തലേ ദിവസം 10 മണിക്ക് തുടങ്ങിയ ട്രിപ്പാണ് അല്ലേ, ഇടയ്ക്ക് ഈ സബ്മിറ്റ് കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് എടുത്തു, ബാക്കി ഫുൾ ടൈം നമ്മൾ നടക്കുക. അന്ന് രാത്രി തിരിച്ച് റൂമിലെത്തണം എത്ര മണിക്കാണെന്നറിയാമോ? 2 മണിയായി. അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ റൂമിൽ, 2 മണി. അപ്പൊ അങ്ങനെ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റുന്ന 6-7 ദിവസങ്ങളായിരുന്നു ഇത്. ഇപ്പൊ പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ആപ്റ്റ്, നമുക്ക് വി ഹാവ് ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്നുള്ളതാണ്. ആ ലിമിറ്റ്സിന് അപ്പുറം നമുക്ക് പോകാൻ പറ്റും, നമ്മളൊരു ലക്ഷ്മണരേഖ വരച്ച് നമ്മളെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നല്ലപോലെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കിളിമഞ്ചാരോ യാത്ര എനിക്ക് തന്നത്. പിന്നെ ഈ കിളിമഞ്ചാരോ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ യാത്രയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ സബ്മിറ്റ് കയറി അത് നമ്മളെ അധികം നമ്മുടെ തലയിലേക്ക് കയറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്മിറ്റ് കയറി നമ്മൾ പെട്ടെന്ന് ഇറങ്ങും. അപ്പോൾ ഈ സബ്മിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ റൂമിലേക്ക് വരാൻ തീരുമാനിച്ചല്ലോ. അന്ന് നമ്മൾ ശരിക്കും നടക്കുന്നത് ഏകദേശം 24 മണിക്കൂറാണ്. കാരണം 5th night രാത്രി 10 മണിക്ക് തുടങ്ങുന്ന യാത്ര നമ്മൾ പിറ്റേ ദിവസം 6th രാത്രി ഏകദേശം ഒരു 2 മണിയാകുമ്പോഴാണ് നമ്മൾ റൂമിലെത്തുന്നത്. അപ്പോൾ 24 മണിക്കൂറാണ് അന്ന് നടക്കുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മളെ കൊണ്ട് ആ 24 മണിക്കൂർ ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന്.
2: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സഞ്ചാരിയുടെ ഈ എപ്പിസോഡ് കേട്ടിട്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് പറ്റാത്തതൊന്നുമില്ല, ബിയോണ്ട് ലിമിറ്റ്സ് നമ്മൾ പോവാൻ തയ്യാറാവണം, നമ്മളെ കൊണ്ട് പറ്റും എന്നതിനുള്ള തെളിവാണ് രതീഷ്. അപ്പോൾ വന്നിട്ട് ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ പുതിയ പുതിയ ചലഞ്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.

0: സഞ്ചാരി
1: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം പ്രവാചകൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും രചനയും പാടിയത്, രാഷ്ട്രം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അമർനാഥ തീർത്ഥാടകർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തിന്റെ ആത്മീയ സംസ്കാരത്തിനും സാംസ്കാരിക ഐക്യത്തിനും അമർനാഥ് യാത്ര പ്രധാന പങ്ക് വഹിക്കുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ ആംസ്റ്റർഡാമിന്റെ കീഴിൽ വെനസ്വേലയിലെ ഭൂകമ്പ ബാധിത മേഖലയിൽ ഇന്ത്യ മാനുഷിക സഹായം ശക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രദേശത്തെ ദുരിതബാധിത സമൂഹങ്ങൾക്ക് ആർമി ഫീൽഡ് ആശുപത്രി വൈദ്യസഹായം നൽകുന്നത് തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. വേഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷം പറയാമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. എല്ലാത്തിലും വിവാദങ്ങൾ മാത്രം കാണുന്ന സമീപനം മാധ്യമങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചകഴിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. കാപ്പ കേസിൽ പൂജപ്ര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ KGCE പരീക്ഷയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പിയടിച്ച പരാതിയിൽ വിദ്യാർത്ഥിക്കെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിലാണ് കേസ്. ആന്ധ്രാപ്രദേശിലെ മർക്കപുരം ജില്ലയിൽ പുലർച്ചെ കമ്പം വൈ ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ വളം നിറച്ച ലോറി ഇടിച്ചുകയറി 4 പേർ മരിച്ചു, 8 പേർക്ക് പരിക്കേറ്റു. ഫിഫ ലോകകപ്പിൽ അല്പസമയത്തിനകം ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച US ബെൽജിയത്തെയും നേരിടും.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം എഴുതി രവി ബോംബെയെ സംഗീതം പകർന്ന് ചിത്ര പാടിയതാണ് ഈ ഗാനം, ചിത്രം പാഥേയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
2: ഷോപ്പിംഗ് ഹാപ്പി ആണെങ്കിൽ ഓഫർ ജനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
9: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
10: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
10: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്ഫോർട്ട്.
11: ആ മാഷേ, സുഖാണോ?
12: ആ സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
13: MM കീരവാണിയുടെ സംഗീതത്തിൽ P ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ പാട്ട്, ഗാനരചന MD രാജേന്ദ്രൻ, ചിത്രം ദേവരാഗം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താരൂർ യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
5: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററേ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
4: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
5: ഏ മാസ്റ്ററേ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
4: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്ത

തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ഇതിൽ ഇന്നാദ്യം തുള്ളാത മനവും തുളവും എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണ്. വൈരമുത്തുവിൻ്റെ വരികൾ എസ് എ രാജ്കുമാറിൻ്റെ ഈണം.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ സുജാതയും ഉണ്ണികൃഷ്ണനും പാടിയ പാട്ടാണ് തെരേപ്പൂക്കളിൽ ഇനി. ചിത്രം ദില്ലി.

രാജ കയ്യെ വച്ച ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ പാട്ട്. സംഗീതം പകർന്നിരിക്കുന്നത് ഇളയരാജ.

0: തമിഴ് ചലച്ചിത്ര ഗാനപരിപാടി തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം.

0: ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12:00.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജസ്ഥാനിലെ ബലോത്രയിൽ 1.06 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. കേന്ദ്ര യുവജനകാര്യ വകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോചം, ഫിക്കി, CAIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വിഴിഞ്ഞം തുറമുഖം ഒരു കുത്തക തുറമുഖമായി മാറുന്നതിനോട് താൽപര്യമില്ലെന്ന് ശശി തരൂർ MP. MSC മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും എത്താൻ പറ്റുന്ന തുറമുഖമാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളെ ബാധിച്ച റൂട്ടുകളെ കുറിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി CP ജോൺ. എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ ബസ്സുകളെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആറന്മുള ഏഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. വിവിധ വിഭാഗങ്ങളിലെ മികച്ച സഹകരണ സംഘങ്ങൾക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകും. കുടുംബശ്രീ CDS അംഗങ്ങളുടെ ചക്ക വിഭവ പ്രദർശനം ഇന്നും നാളെയും കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ. കോർപ്പറേഷൻ മേയർ PE ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച US ബെൽജിയത്തെയും നേരിടും. പ്രധാന വാർത്തകൾ ഇനി 1:00.

സ്വാഗതം ശ്രോതാക്കളെ നവമാധുരയിലേക്ക്. 2020 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നവമാധുരയിൽ. ഇന്നത്തെ നവമാധുരയിലെ ആദ്യത്തെ പാട്ട് കേൾക്കാം നമുക്ക്. വിനായക് ശശികുമാർ വരിയിലെഴുതി ജോൺ പോൾ ജോർജ് ഈണമിട്ട് സോറി സന്തോഷ് പാടിയതാണ് ഗാനം. ചിത്രം ആശാൻ.

സിതാര കൃഷ്ണകുമാരം നിഷാദം പാടിയ പാട്ട്, ബി കെ ഹരിനാരായണന്റെ വരികളാണ്, ബിജിബാലിന്റെ സംഗീതവും. 2025 പുറത്തിറങ്ങിയ മായാജാല വിലോലം എന്ന ചിത്രത്തിലെ പാട്ട്.

സ്വർഗം എന്ന ചിത്രത്തിലെ പാട്ടാണിത്. 2024 പുറത്തിറങ്ങിയ ചിത്രമാണ്. ഹരിചരണും സുദീപ് കുമാറും അന്ന ബേബിയും ചേർന്ന് ആലപിച്ച ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, ജിൻഡോ ജോണിൻ്റെ സംഗീതം.

നരേശയരും മൃദുലാവാര്യരും പാടിയ ഒരു പാട്ടിത സാജൻ മാധവന്റെ സംഗീതമാണ്. ഗാനരചന ദിനനാഥ് പുത്തഞ്ചേരി. ചിത്രം മൃദുഭാവി ദ്രുതകൃതി.

0: ടഫിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടഫിലിൽ ഏജൻസീസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

നവമാധുരിയിലെ അടുത്ത പാട്ട് ബി കെ ഹരിനാരായണൻ വരികളെഴുതി ഗോപിസുന്ദറിന്റെ ഈണത്തിൽ വിജയേശുദാസും അഫ്ല സുബാനെ പാടിയതാണ് ചിത്രം ഖജുരാഹോ ഡ്രീംസ്.

ഇനി വിധുപ്രതാപ് പാടിയ ഗാനമാണ് നവമാധുരയിൽ പി എസ് ജയഹരിയുടെ ഈണം. ചിത്രം കുവി ആണ്. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നവമാധുരിയിലൂടെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. അരവിന്ദ് വേണുഗോപാലും മീനാക്ഷിയും പാടിയതാണ് ഈ ഗാനം. മഹേഷ് ഗോപാലിന്റെ വരികൾ, PS ജയഹരിയുടെ സംഗീതം. ചിത്രം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ.

തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി തിരയിപ്പോക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.

0: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ സംസാരിക്കുന്നു.
1: നിങ്ങൾ ഒരു ഇൻഫന്റ് പാരന്റ് ആണോ എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാരന്റിംഗ് എന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഫന്റ് പാരന്റിംഗ്. ന്യൂബോൺ മുതൽ കുഞ്ഞിന് ഒരു വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് നമ്മൾ ഇൻഫന്റ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഗ്രോത്ത് ഡെവലപ്മെന്റ് വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നമുക്ക് 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഒരു കുഞ്ഞിനെ അധികം സ്നേഹിച്ചതുകൊണ്ട് ആ കുഞ്ഞ് നശിച്ചു പോകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുഞ്ഞ് എപ്പോ കരഞ്ഞാലും അവരെ സമാധാനപ്പെടുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇത് അവരുടെ നെർവസ് സിസ്റ്റത്തിന്, അതായത് നാഡീവ്യൂഹത്തെ തന്നെ കുറച്ചൊന്ന് ശാന്തമാക്കാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കളുടെ സാന്നിധ്യം ഉറപ്പായിട്ടും ഈ ഒരു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം കൊണ്ടുവരും. ഈ സമയത്തുള്ള പരിപാലനം കുഞ്ഞിനും രക്ഷിതാക്കൾക്കും ആയുള്ള ആ ബോണ്ടിങ്, ആ ഒരു ബന്ധത്തെ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്യും. രണ്ടാമത്തേത് ശാന്തതയാണ്. അതായത് ശാന്തത മറ്റുള്ളവരിലേക്കും പകരുക എന്നുള്ളത്. രക്ഷിതാക്കൾ ശാന്തരാകുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങളും ശാന്തരാകും. അതായത് നമ്മൾ രക്ഷിതാക്കളുടെ ഇമോഷൻസ് വളരെയധികം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വീട്ടിലെ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ രക്ഷിതാക്കളുടെ എല്ലാ പ്രവൃത്തിയും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അധികമായി ദേഷ്യപ്പെടുന്നതും അധികമായി മോശവാക്കുകൾ ഉപയോഗിക്കുന്നതും കുഞ്ഞുങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അത് പല രക്ഷിതാക്കളും മറന്നു പോകുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുമക്കൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. അതായത് പോസിറ്റീവായിട്ടും അനുകരിക്കാൻ ശ്രമിക്കാം, നെഗറ്റീവായിട്ടും അനുകരിക്കാനായിട്ട് ട്രൈ ചെയ്യും. അത് കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ തന്നെ ബാധിക്കുന്നു. നല്ല രീതിയിലുള്ള അനുകരണമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ മോശം രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരും ഒരു 100% പെർഫെക്ഷൻ, അതായത് പൂർണ്ണതയോടുകൂടിയല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരിലും പൂർണ്ണത കുറവുണ്ട്. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. 100% പൂർണ്ണതയെ തേടാനായിട്ട് നമ്മൾ പോവേണ്ട ആവശ്യമില്ല. 30% മതി എന്ന കരുതലോടുകൂടി മുന്നോട്ട് പോവുക. നമ്മൾ ആരും എല്ലാം തികഞ്ഞ മനുഷ്യരല്ല. പാരന്റിംഗ് അതുപോലെ തന്നെയാണ്. പൂർണ്ണത കൊടുക്കാതിരിക്കുക. കുഞ്ഞു ഓരോ കാര്യങ്ങൾക്കായി വാശി പിടിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നതല്ല നല്ലത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നോ അക്സെപ്റ്റൻസ്, അതുപോലെ തന്നെ കാത്തിരിപ്പ്, അതുപോലെ തന്നെ ക്ഷമാശീലം, ഇതെല്ലാം നമ്മളിലൂടെയാണ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതും. ആയതിനാൽ നമ്മളുടെ പാരന്റിംഗ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ക്രീൻ ടൈം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് 0 സ്ക്രീൻ ടൈം ആണ്. അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അനാവശ്യമായി വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം എന്ന മാരകമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്വാണ്ടിറ്റി ടൈം, അതായത് സമയം നമ്മൾ നൽകണം. അവരുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രധാനമായും രക്ഷിതാക്കൾ തന്നെ അവരുടെ മുന്നിൽ വെച്ച് ഫോണ് കാണുകയും അവരോട് സംസാരിക്കേണ്ട സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കാണിക്കുന്നതെന്താണോ അവരത് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈറ്റ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ കൂടുതലായിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് കുഞ്ഞുങ്ങളുമായിട്ട് ചെലവഴിക്കാതെ ഈ ഒരു മൊബൈലില് റീൽസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ആ രീതിയിലായിരിക്കും അവർക്കിഷ്ടപ്പെട്ട കാർട്ടൂൺസും അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലോട്ട് പോവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നമ്മൾ ഫോൺ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റൂല എന്നുള്ളൊരു കാര്യം പറയാനും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നമുക്ക് പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ രക്ഷിതാക്കൾക്ക് ഒരു കാര്യം ചെയ്യാം, അവർക്ക് ബൗണ്ടറീസ് വയ്ക്കാം, ഒരു ടൈം പീരീഡ് വയ്ക്കാം എന്നുള്ളൊരു സമയം വയ്ക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ തിരിച്ചു ഫോൺ നമ്മുടെ കയ്യിൽ തരണം.

0: ണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഈ ഒരു സമയം നമ്മൾ കൊടുക്കുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളും പറയാം, അമ്മേ കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കൂടുതൽ കൂടുതലും ആ സമയത്തെ നീട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പാരന്റ്സ് ആ ഒരു കൃത്യസമയത്തിൽ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ശീലമാകും. മാത്രമല്ല അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് വഴി കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ വളരെയധികം പ്രയോജനപ്പെട്ടേക്കാം. അവർക്ക് പഠിത്തത്തിലായിക്കോട്ടെ മറ്റ് കലകളിലായിക്കോട്ടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവാനും, പ്രത്യേകിച്ച് ഈ ഒരു സ്ക്രീൻ ടൈം വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, പരസ്പരം സംസാരിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ക്രീൻ ടൈം ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മറ്റു കുട്ടികളോടുള്ള താരതമ്യം, അതായത് കമ്പാരിസൺ, അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കുഞ്ഞുമക്കളെ ഒരു രീതിയിലും മറ്റു കുട്ടികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. കുട്ടികളെ മറ്റു കുട്ടികളുമായി നിരന്തരം താരതമ്യം ചെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കാം. ഇത് ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഉത്കണ്ഠ എന്നീ കാര്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. കുട്ടികളുടെ കഴിവുകളെയും പുരോഗതിയെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെ ആരോഗ്യകരമായ മാനസിക വളർച്ചയ്ക്ക് സഹായകമാകും. ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു താരതമ്യം ന്യൂബോൺ പീരീഡ് തൊട്ട് തന്നെ ചില രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണതയാണ്. കാരണം ഈ ഒരു പീരീഡിലെ വെയിറ്റിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ, വീട്ടിന്റെ അടുത്തുള്ള കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഉണ്ട്, എന്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ല. ഈ ഒരു കമ്പാരിസൺ വരുമ്പോൾ തന്നെ അമ്മയ്ക്കാണ് കൂടുതലും അതിൽ സ്ട്രെസ്സും കാര്യങ്ങളും വിഷമവും ഒക്കെ വരുന്നത്. വീട്ടിലുള്ള മറ്റാൾക്കാരായിരിക്കും ഈ ഒരു താരതമ്യം ചെയ്യുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല വളർന്നു വരുന്നതും. അവർ ഓരോരുത്തരും ഓരോ വ്യക്തിത്വമുള്ളവരാണ്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാൻ കഴിയുന്നതും. അപ്പൊ അത് നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. മറ്റു കുട്ടി പഠിക്കുന്ന പോലെ എന്റെ കുട്ടി പഠിക്കണം എന്നില്ല. ആ കുട്ടിക്കുള്ള ഒരു കഴിവല്ല നമ്മുടെ കുഞ്ഞിനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് വൈകുന്നു. നമ്മൾ കൂടുതലായിട്ടും ആ കുഞ്ഞ് ചെയ്യുന്ന പോലെ നമ്മുടെ കുട്ടിയും ചെയ്യണം എന്ന് വാശി പിടിക്കുകയും ചെയ്യും. ആ സമയത്ത് കൂടുതലായിട്ടും അവർക്ക് സ്ട്രെസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആ കാര്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കുഞ്ഞുകുട്ടികളെ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. നമ്മൾ ഇന്നിപ്പോൾ സംസാരിച്ചത് ഇൻഫന്റ് പാരന്റിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു ഇൻഫന്റിന്റെ പാരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഈ രീതിയിൽ നമ്മളൊന്ന് കുഞ്ഞുങ്ങളോട് പെരുമാറുക, അവരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, സ്ക്രീൻ ടൈം എന്ന കാര്യം നമ്മൾ ഒഴിവാക്കി വിടുക. ഇത്രയും കാര്യങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്.
1: ഇൻഫന്റ് പാരന്റിംഗ് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചൈൽഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് രശ്മി മോഹൻ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മിഥുൻ മുകുന്ദന്റെ സംഗീതത്തിൽ KS ഹരിശങ്കർ പാടിയതാണ് പാട്ട്. ചിത്രം പവി കെയർടേക്കർ. ഗാനരചന വിനായക് ശശികുമാർ.

0: ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 22,000 രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പ്രതിമാസം 20 ലക്ഷത്തിലധികം വരുമാനം ലഭിക്കുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഈ വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്നും ധനമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യവകുപ്പ് ന്യൂഡൽഹിയിൽ മൈ ഭാരത് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു. അസോച്ചം, ഫിക്കി, CIIT, CII എന്നിവയുൾപ്പെടെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾ കോൺക്ലേവിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതായി മന്ത്രി M. ലിജു. കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച തർക്കങ്ങളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ബഷീർ ഫസ്റ്റിന് ഇന്ന് ബേപ്പൂരിൽ തുടക്കമാവും. ഉച്ചകഴിഞ്ഞ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ഉച്ചതിരിഞ്ഞ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. മന്ത്രി രമേശ് ചെന്നിത്തല റാലിക്ക് നേതൃത്വം നൽകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വേണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ്. ഓഹരി കൈമാറ്റത്തിന് സെബിയുടെ അംഗീകാരത്തിന് ശേഷം ഗവൺമെന്റിനെ അറിയിച്ചാൽ മതിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കുടുംബശ്രീ CDSന്റെ ചക്ക വിഭവ വിപണന മേള ശ്രദ്ധേയമാകുന്നു. കോർപ്പറേഷൻ മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ മറ്റന്നാൾ. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 8 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

പ്രണയഗീതങ്ങൾ. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രണയം. നിനക്ക് പകരമാകാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിന്റെ പേരാണ് പ്രണയം. ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ നീട്ടുന്ന കൈകളുടെ കരുത്ത് നമ്മൾ നോക്കാറില്ലല്ലോ. ചില ഇഷ്ടങ്ങൾ അത്രമേൽ പ്രിയമുള്ളതാണ്. പ്രിയപ്പെട്ടവ പലതുമുണ്ടാകും, പക്ഷേ എന്റെ ലോകത്ത് നിന്നെക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് ഉദിക്കുന്നു പ്രണയം. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, കാതുകൾ കൊണ്ട് കേൾക്കാനും കഴിയാതെ സുന്ദരമായ അനുഭവം അത് ഹൃദയം കൊണ്ട് തന്നെ അനുഭവിച്ചറിയണം. അതാണ് ഉണ്മയാർന്ന വെണ്മയുള്ള പ്രണയം. ആത്മാവിന്റെ സൗന്ദര്യമാണത്. പ്രണയഗീതങ്ങളുമായി ഇന്ന് നിങ്ങളോടൊപ്പം സ്മിത സുരേഷ്. ആദ്യഗാനം ഇത് സുജാത പാടിയതാണ്. രവി ബോംബെയുടെ ഈണത്തിൽ. ചിത്രം മനസ്സിൽ ഒരു മഞ്ഞത്തുള്ളി.

പ്രണയം ജന്മങ്ങളാലും ജന്മാന്തര സ്നേഹബന്ധങ്ങളാലും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. നീ എൻ്റേതെന്നും ഞാൻ നിൻ്റേതെന്നും പറയാതെ പറയുന്ന, എന്നാൽ തിരിച്ചറിയുന്ന മുഹൂർത്തങ്ങളിലാണ് വിട പറയാനാവില്ല എന്ന് ഉറപ്പിക്കുന്നത്. അനശ്വരങ്ങളായ പ്രണയഗീതികളിൽ ഇതാ അടുത്ത പാട്ട്. ഗാന്ധർവം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. കൈതപ്രത്തിൻ്റെ വരികൾ SP വെങ്കിട്ടേഷിൻ്റെ ഈണം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
6: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
7: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
8: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
7: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: പ്രണയത്തിന് എപ്പോഴും മൗനസ്വരമാണ്. ഉള്ളിൽ ആർത്തു പെയ്യുന്ന പ്രേമവായ്പുകളിലെല്ലാം കണ്ണുകളിലെ നക്ഷത്ര തിളക്കങ്ങളായാണ് അവ മാറുന്നത്.

പ്രണയത്തിനെപ്പോഴും മൗനസ്വരമാണ്. ഉള്ളിലാർത്ത് പെയ്യുന്ന പ്രേമ വായ്പകളിലെല്ലാം കണ്ണുകളിലെ നക്ഷത്ര തിളക്കങ്ങളായാണ് അവ മാറുന്നത്. കണ്ണുകളിലെ നക്ഷത്ര തിളക്കങ്ങളായാണ് അവ മാറുന്നത്.

പ്രണയം സുരഭിലമായൊരു പൂവാടിയാണ്. സൗഗന്ധിക പൂക്കൾ വിടർന്ന് പരിലസിച്ച് ഉല്ലസിക്കുന്ന ഒരു പൂന്തോട്ടം. അവിടെ ഒരു മായിക ലോകമാണ്. പുതിയ വികാരങ്ങൾ അഴകുമായി സംവദിക്കുന്ന ഹൃദയക്ഷേത്രത്തിലെ അർച്ചനാ പുഷ്പങ്ങൾ നിറയുന്ന പൂവാടി. യൗവനത്തിന്റെ ചൂടുള്ള കുളിരിൽ കണ്ണുകളിൽ നന്മ മാത്രം കാണുന്ന, എന്തിലും സൗന്ദര്യം കാണുന്ന, കേൾക്കുന്നതെല്ലാം ഹൃദയഹാരിയാവുന്ന ആ പ്രണയകാലം ഇതാ. പ്രണയ സൗഗന്ധികങ്ങൾ എന്ന ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ പാട്ടാണിത്. എസ് രമേശൻ നായരുടെ വരികളാണ്, ഔസേപ്പച്ചൻ്റെ സംഗീതവും സന്തോഷ് കേശവും ചിത്രയും പാടിയത്.

ഇലത്തുമ്പിൽ നിന്ന് ഒരു മഞ്ഞുതുള്ളി അടർന്നു വീഴുന്ന പോലെ സുഖസുഷുപ്തിയിൽ സ്വയം മറന്നു പോകുന്ന ഏറ്റവും മൃദുല വികാരം. നിന്റെ നിഴലിൽ ഞാനും നിഴലായി എലിയുന്നു. മധുരമുള്ള തേൻകണം പോലെ ഹൃദയമധു നുകരുന്ന പ്രേമഗീതികൾ, തിരകൾ തഴുകുന്ന തീരം പോലെ പ്രണയത്തിൻ്റെ ഇളം കാറ്റിൻ്റെ മെല്ലെ തലോടൽ തനിയെ തഴുകി കടന്നു പോകുമ്പോൾ ഹൃദയം എങ്ങനെ അതറിയാതെ പോകും അല്ലേ? വിനീത് ശ്രീനിവാസനും രാജലക്ഷ്മിയും പാടിയ പാട്ടാണിത്. ചിത്രം ഐക്കരക്കോണത്തെ ഭിഷഗുരുമാർ.

പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഭാവനയിലും എല്ലാം ഞാൻ നിന്നെ മാത്രമാണ് കാണുന്നത്. കുയിലിൻ്റെ പാട്ടിന് നിന്റെ സ്വരമാണ്. മഴവില്ലിൻ്റെ നിറങ്ങളിലും ഞാൻ നിന്നെ മാത്രം കാണുന്നു. അവയോടെല്ലാം ഞാൻ കിന്നാരവും പറയുന്നു. ഉള്ളിൽ കുളിരുന്ന തോരാത്ത മഴയിൽ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർന്ന പോലെ എൻ്റെ പ്രണയം. അറ്റ്മൺ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദ് പാടിയത്.

എന്റെ പ്രണയ കുടീരത്തിന്റെ ഉള്ളറകളിലേക്ക് വന്നിറങ്ങിയ വനശലഭമേ, നിന്നെ എങ്ങനെയാണ് ഞാൻ താലോലിക്കേണ്ടതും ചേർത്തു പിടിക്കേണ്ടതും? ആ താജ്മഹലിന്റെ വെണ്ണക്കൽ നിറത്തേക്കാൾ എന്റെ പ്രണയവിശുദ്ധിയിൽ ഞാൻ സ്വയം മറക്കുന്നു. അനുരാഗ ചൂടിലേക്ക് നിന്റെ സാമീപ്യം കുളിര നിറയ്ക്കുന്നു പ്രണയിനി. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ എന്ന് നജീം അർഷാദും ജോൽസ്നയും പാടിയത് ചെമ്പട എന്ന ചിത്രത്തിനു വേണ്ടിയാണ്. റോബിൻ തിരുമലയാണ് വരികൾ, മുസാഫിറിന്റെ സംഗീതവും.

ജന്മങ്ങളുടെ കൽപ്പടവുകളിൽ നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ചു പറഞ്ഞു, പിരിയില്ല നാം, ഒന്നിച്ചു പാടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സൂര്യന്റെ സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഭൂമിയെപ്പോലെ നമ്മൾ ഇരുവരും, ചന്ദ്രകിരണത്താൽ കുളിരുന്ന ആമ്പൽ പോലെ നമ്മളിരുവരും. നമ്മൾ ഒരുമിച്ച് പാടിയ പാട്ടുകളുടെ എല്ലാം പല്ലവി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതായിരുന്നു.

മഴ പോലെ പ്രണയം, പ്രണയം പോലെയാണ് ചിലപ്പോഴൊക്കെ മഴയും. ഏതൊരു പ്രണയസങ്കല്പത്തിലും ആകാശത്തിൻ്റെ വർഷധാരയുണ്ട്. പെയ്തിറങ്ങുന്ന മഴയിൽ, ചാറ്റിൽ വിശലുകളിൽ, ഇരമ്പിയാർക്കുന്ന പേമാരിയിൽ, ഉദകപ്പോളകളിൽ എല്ലാം പ്രണയം അതിൻ്റെ കയ്യൊപ്പ് ചേർത്തുന്നു. സ്നേഹം, ഇഷ്ടം, പ്രണയം, വിരഹം, പ്രതീക്ഷ, കാത്തിരിപ്പ്, സ്വപ്നം, എല്ലാം പ്രണയമഴയുടെ വിവിധ ഭാവങ്ങൾ.

എന്തിനാണ് നിന്റെ മിഴികൾ പിടയുന്നത്? എന്തിനാണ് നിന്റെ ഹൃത്തന്ത്രികൾ ഓളം വെട്ടുന്നത്, ചുണ്ടുകൾ വിറയ്ക്കുന്നത്, കണ്ണുകൾ തീർത്ഥമാവുന്നത്? സ്വയം അലിഞ്ഞില്ലാതാകുന്നത് പോലെ നീ എന്തിനാണ് എന്നെ കണ്ട മാത്രയിൽ ആ ഒറ്റയാൾ വഴുത്താരയിൽ പ്രതിമ പോലെ ഒറ്റയ്ക്ക് നിന്നത്, പാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനാവാതെ നിശ്ചലമായി പോയത്? എന്തിനാണ്? ഉത്തരം ഒന്നു മാത്രം: പ്രണയം.

നിനക്ക് പാടാനായി ഞാൻ കവിത കുറിക്കുന്നു, നിന്റെ മിഴികളിൽ അഞ്ജനം ഞാൻ എഴുതി ചേർക്കുന്നു. എൻ്റെ പ്രണയലിപികളാൽ നീ മൂളുന്ന രാഗത്തിൽ ഞാൻ ഒഴുകുന്നു, നിന്റെ വാക്കുകളിൽ ഞാൻ നിറയുന്നു. ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും നിനക്കായി, നിനക്കായി മാത്രം.

പിൻനിലാവ് പോലെ എന്നിലേക്ക് കടന്നു വന്ന പ്രണയമേ, ഏതു വഴിത്താരയിലാണ് നീ എന്നോട് വിട പറഞ്ഞത്? എവിടെ വെച്ചാണ് കുളിരുള്ള സൗഗന്ധിക പൂക്കൾ നമുക്ക് നഷ്ടമായത്? എങ്ങനെയാണ് ഇനിയുള്ള ദൂരം ഞാൻ ഒറ്റയ്ക്ക് താണ്ടേണ്ടത്? ഒരു നീർമാതള പൂവ് പോലെ ഒരു ആമയായി. ഇന്നത്തെ പ്രണയഗീതങ്ങളുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

0: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി സന തകായിച്ചി ജപ്പാനിലേക്ക് മടങ്ങി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ന്യൂഡൽഹിയിൽ നിന്ന് തകായിച്ചിയെ യാത്രയാക്കിയത്. ഈ വർഷത്തെ അന്തർദേശീയ സഹകരണ ദിനാഘോഷം നാളെ തിരുവനന്തപുരത്ത്. ലോകസമാധാനത്തിന് സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നതാണ് ദിനാഘോഷ സന്ദേശം. സഹകരണ മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെന്റ് നയമെന്ന് മന്ത്രി M. ലിജു. മേഖലയ്ക്ക് ഗുണകരമാവുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കൂ.

എന്നും ഏത് തീരുമാനമെടുക്കുമ്പോഴും സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോടതി അലക്ഷ്യ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയോടും പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയോടും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കൽക്കട്ട ഹൈക്കോടതി. ജസ്റ്റിസുമാരായ അർജിത് ബാനർജി, അപൂർവ സിൻഹറെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സംസ്ഥാനത്തെ പൊതുമേഖല ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ 3 ആഴ്ചയ്ക്കുള്ളിൽ PSC റിപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തരുതെന്ന് ഭരണപരിഷ്കരണ വകുപ്പ് വിവിധ വകുപ്പ് തലവന്മാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചതിനാൽ വൈദ്യുതി ഉപഭോഗത്തിൽ ഇന്നലെ 200 മുതൽ 400 MW വരെ കുറവുണ്ടായതായി KCB. അതിനാൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ സാധിച്ചതായി KCB അറിയിച്ചു. കൊഹിമയിൽ ഖേലോ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി 16 കായിക അടിസ്ഥാന പദ്ധതികൾ നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെയും ചൊവ്വാഴ്ച US ബെൽജിയത്തെയും നേരിടും.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് കൃഷ്ണ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ മഹാരാഷ്ട്രയിലെ അഗ്രികൾച്ചർ പഠിക്കുന്നു.
1: ഇവിടെ എവിടെയാ വീട്?
2: വീട് ഇവിടെ നെടുമ്പങ്ങാട്.
1: മഹാരാഷ്ട്രയിൽ എങ്ങനെ പോയെത്തി?
2: മഹാരാഷ്ട്രയിലെ എക്സാം എഴുതി കിട്ടിയതാണ്, ഓൾ ഇന്ത്യ എക്സാം എഴുതി.
1: എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ?
2: പഠിക്കാനൊക്കെ കുഴപ്പമില്ല.
1: പഠിച്ചിട്ട് എന്തൊക്കെയാ സാധ്യതകൾ?
2: ഒരുപാട് സാധ്യതകളുണ്ട്. അഗ്രികൾച്ചർ ഓഫീസറായിട്ട് പിന്നെ നമുക്ക് നമ്മുടേതായ ബിസിനസ് നടത്താം.
1: എത്ര നാളായി അവിടെ പോയിട്ട്?
2: 1 ഇയറായി. ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് സെക്കൻഡ് ഇയർ.
1: എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ?
2: അവിടുത്തെ ജീവിതം കുഴപ്പമില്ല. ഫുഡ് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, ബാക്കിയെല്ലാം കുഴപ്പമില്ല.
1: എന്തൊക്കെയാ ഫുഡ് അവിടുത്തെ?
2: ഫുഡ് അവിടെ ചോറും ദാലും ചപ്പാത്തി, ഇതാണ് അവിടുത്തെ മെയിൻ ആഹാരം.
1: നമ്മൾ അവിടെ പോയിട്ട് എന്താ കൂടുതൽ കഴിക്കാറ്?
2: ഞാൻ അവിടെ പോയിട്ട് ചോറും ദാലും തന്നെ, വേറെ ഒന്നും ഇല്ല.
1: അവിടെ കടയിൽ പോയി കഴിക്കോ?
2: കടയിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് വല്ല ചിക്കൻ ബിരിയാണി, ന്യൂഡിൽസ് ഇതൊക്കെ അവിടെ കിട്ടുള്ളൂ. വേറെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഒന്നും അവിടെ കിട്ടൂല.
1: എന്ത് ചെയ്യാനാന്നേ?
2: അതെ, ഒന്നും ചെയ്യാനില്ല.
1: കൂട്ടുകാരൊക്കെ ഉണ്ടോ അവിടെ?
2: ഓ, കൂട്ടുകാർ ഒരുപാട് പേരുണ്ട്.
1: അവരോടൊക്കെ എങ്ങനെ സംസാരിക്കും?
2: കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ്. അങ്ങനെയൊക്കെ അവർക്ക് മറാഠിയാണ് കൂടുതൽ അറിയുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും.
1: നമ്മൾ മറാഠി പഠിച്ചോ അവർ മലയാളം പഠിച്ചോ?
2: നമ്മൾ ചെറുതായിട്ട് മറാഠി പഠിച്ചോ. അവർ മലയാളം പഠിക്കാൻ പാടാണ്.
1: പഠിപ്പിക്കാൻ നിന്നില്ല നമ്മള്.
2: ആരൊക്കെയാ
1: വീട്ടില്?
2: വീട്ടിലെ അമ്മ, അച്ഛനും അനിയത്തിയും അമ്മൂമ്മയും ഞാൻ.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
2: അമ്മ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, അച്ഛൻ ഡ്രൈവറാണ്, അമ്മൂമ്മ വീട്ടില് 9ാം ക്ലാസ്.
1: ഓക്കെ. അവിടെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
2: കൂട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കും, പിന്നെ പുറത്തൊക്കെ പോകും, അതൊക്കെ തന്നെയാണ്.
1: പാട്ട് പാടും?
2: പാട്ട് പാടൂല, കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം.
1: എന്താ പാടാത്തെ?
2: പാടാൻ അറിയില്ല, കേൾക്കാനാണ് ഇഷ്ടം.
1: പാടി കൂട്ടുകാരൊക്കെ വെറുപ്പിക്കണ്ട?
2: അങ്ങനെയൊന്നുമില്ല. ബാത്റൂമിലൊക്കെ നമ്മൾ പാടുകൾ കുളിക്കാൻ കയറുമ്പോ അങ്ങനത്തെ പാട്ടുകൾ.
1: കേൾക്കൂലല്ലോ?
2: അതെ, നമുക്ക് മാത്രം
1: കേട്ടാലും ഐഡിയ.
2: അതെ,
1: നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: നൈറ്റ് ഡ്രൈവ് സിനിമയിലെ പാതി പാതി പറയാൻ ആ പാട്ട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
2: അത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് ആ രാത്രി സമയത്ത് അവർ ആ നൈറ്റ് ഡ്രൈവും ആ സിംഗേഴ്സിന്റെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ അതൊക്കെ തന്നെയാണ് ആ പാട്ട് ഇവിടെ ഉള്ള ഇഷ്ടം. റൊമാന്റിക് ഗാനം.
1: റൊമാന്റിക് ആയി അവിടെ പോയിട്ട്?
2: റൊമാന്റിക് ഒന്നും ഇല്ല. സെറ്റായില്ല.
1: എന്ത് ചെയ്യാനാന്ന്? ദൈവമേ, ഈ പരച്ചിൽ കേൾക്കുന്നില്ലേ?
2: ദൈവം കേൾക്കുന്നില്ല.
1: ഇപ്പൊ അവധി കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴത്തേക്ക് ദൈവം
2: കേൾക്കും. അല്ല, അവിടെ ഒന്നും മറാഠികളൊന്നും സെറ്റ് ആവാൻ സാധ്യതയില്ല.
1: വേണ്ട വേണ്ട, നമുക്ക് ഇവിടെ മതി.
2: ഇവിടെ മതി.
1: അവര് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മള് പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല.
2: അതെ, ശരിയാണ്.
1: പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വെക്കേണ്ടി വരും.
2: ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പിന്നെ വേറെ ആരെയും വെക്കണം.
1: അതെ അതെ അതെ അതെ. അപ്പൊ ഒന്നും വേണ്ട, നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷിഫ്നാസ് ഫാത്തിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ആരാ ഈ പേരിട്ടത്?
1: അച്ഛനും അമ്മയായിരിക്കുമല്ലോ.
0: നമുക്കങ്ങനെ അറിയാല്ലേ, നമ്മളെ വിളിക്കുന്നു എന്തോ എന്ന് നമ്മൾ വിളിക്കുന്നു.
1: ശരിയോ? അങ്ങനെ
0: പേരിന്റെ അർത്ഥം അറിയാവോ?
1: പേരിന്റെ അർത്ഥം കപ്പൽ അങ്ങനെ കണ്ടുമാണ് പണ്ട് എന്തോ ആരെ പറഞ്ഞ പോലെ.
0: അറബി പേരാണ്
1: ആണെന്ന് തോന്നുന്നു.
0: അപ്പൊ ഗൾഫ് നാട്ടിലോട്ട് വിടാൻ വേണ്ടിട്ടായിരുന്നു.
1: അതെനിക്കറിയത്തില്ല.
0: എന്തോ കൂടുതൽ ലക്ഷ്യമുണ്ട്.
1: ഉണ്ടായിരിക്കും.
0: എന്താ ചെയ്യുന്നത്?
1: അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: അതിന്റെ ഉഷാറാണ് ഈ മുഖത്ത് കാണുന്നത്. എവിടെയാ നാട്?
1: എന്റെ വീട് തിരുവല്ല.
0: ആരൊക്കെ എന്റെ വീട്ടില്?
1: എന്റെ വീട്ടില് ഇപ്പൊ മദർ മാത്രമേ ഉള്ളൂ. അച്ഛൻ പുറത്താണ്, ചേട്ടനുണ്ട്, വൈഫുണ്ട്, അവരും പുറത്താണ്.
0: എല്ലാരും പുറത്താണ്, നമ്മളും പുറത്താണ്.
1: നമ്മളും പുറത്താണ്.
0: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
1: കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു.
0: ഇപ്പൊ എത്ര വർഷമായി?
1: ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ്, രണ്ടു മന്ത് കൂടെ ഉള്ളൂ.
0: അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്ക് കയറാം.
1: കയറാമെന്ന് വിചാരിക്കുന്നു.
0: പിന്നെ വിചാരിക്കണ്ട, നമ്മളത് കയറുവാണ്. അപ്പൊ ഈ പഠന സമയമൊക്കെ കഴിഞ്ഞുള്ള ഈ ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാ?
1: ചുമ്മാ വീട്ടിലിങ്ങനെ ഇരിക്കും, എവിടെയെങ്കിലും പോവാണെങ്കിൽ പോകും, അതൊക്കെ തന്നെ.
0: വെറുതെ വീട്ടിലിരിക്കും?
1: ഇടയ്ക്ക് പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ
0: കറങ്ങാനൊക്കെ പോകത്തില്ല?
1: വല്ലപ്പോഴും.
0: കൂട്ടുകാരുടെ പോവോ വീട്ടുകാരുടെ പോവോ?
1: ചെലപ്പം കൂട്ടുകാരുടെ കൂടെ. അമ്മ ഞാനും ഉള്ളതുകൊണ്ട് പുറത്തോട്ട് ഒരുമിച്ച് വല്ലതും പോയാ പോയി, ഇല്ലെങ്കിൽ
0: അമ്മയെ കൊണ്ടുപോകത്തില്ലേ?
1: കൊണ്ടുപോകാറൊക്കെ ഉണ്ട്.
0: കൊണ്ടുപോലെ കാര്യം, എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയോ, എനിക്ക് ഇവിടെ ഇരിക്കാം അമ്മയേ എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോണ്ടേ?
1: പോണം.
0: നാളെ തൊട്ടാവട്ടെ അല്ലേ?
1: അതെ അതെ, നാളെ തൊട്ടാവട്ടെ.
0: ലീവ് ഒക്കെ എങ്ങനെയാണ് വീട്ടിൽ പോകാൻ?
1: എന്റെ വീട് അടുത്തന്നെയാണ് ഹോസ്പിറ്റലിന്, അപ്പൊ പോയി വരുവാ ഡെയിലി.
0: പത്തനംതിട്ട തന്നെയാണ് പഠിക്കുന്നത്.
1: അതെ അതെ.
0: അപ്പൊ തിരുവനന്തപുരത്ത് എന്താ ആവശ്യമായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ഞങ്ങൾ ഡി എം ഇയിൽ വന്ന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട്.
0: അങ്ങനെ ഒരു യാത്രയായിട്ട് തന്നെ എല്ലാരും കൂട്ടുകാരും കൂടെ പോകുന്നു.
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം കണ്ടിട്ട്?
1: കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ടു. എവിടെയൊക്കെ പോയി?
1: ഞങ്ങള് സൂയിൽ പോയി കറങ്ങി വന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു പാർക്കില്.
0: പിന്നെ അടുത്ത് എങ്ങോട്ടാ പോകുന്നത്?
1: അടുത്തിപ്പൊ ഫുഡ് കഴിക്കണം, തിരിച്ച് ട്രെയിൻ കയറണം, വീട്ടിൽ പോണം.
0: എന്താ ചെയ്യാനാണ്? പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകൾ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്. അങ്ങനെ
0: ഒരു താല്പര്യം ഇല്ലാത്ത പോലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, കേൾക്കാറുണ്ട്.
1: എപ്പോഴും കേൾക്കാറില്ല, വല്ലപ്പോഴും.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: നൈൻ സിനിമയിലെ അകലെ എന്ന് പറയുന്നൊരു പാട്ടില്ലേ, അത് ഇഷ്ടമാണ്.
0: എന്താ പാട്ടിനോട് ഇഷ്ടം?
1: എന്തോ കേട്ടപ്പോ ഇഷ്ടം തോന്നി,
0: കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു പോയി.
1: അതെ അതെ. അങ്ങനെ
0: എന്നോ ഒന്നുകൂടെ കേട്ട് ഇഷ്ടപ്പെടാം.
1: ഓക്കെ, കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് ഷാരിക.
0: എവിടെയാ നാട്?
1: എന്റെ വീട് നെടുമങ്ങാട്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ്.
0: അവര് സർട്ടിഫിക്കറ്റ് തന്നില്ല?
1: ഇല്ല, തന്നില്ല.
0: രണ്ട് കാര്യത്തിലോ തരാ, എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമേ? എങ്ങനെ
1: ഇപ്പൊ കുറച്ച് ആയതേ ഉള്ളൂ കോഴ്സ് കഴിഞ്ഞിട്ട്, അപ്പൊ കുറച്ച് ലേറ്റ് ആവുമെന്ന് അവർ പറഞ്ഞായിരുന്നു.
0: അവരുടെ കുറ്റമല്ല.
1: അല്ല,
0: പിന്നെ നമുക്ക് ക്ഷമിച്ചോളെ.
1: ഓ, അത് തന്നെ.
0: കാത്തിരിക്കാം.
1: കാത്തിരിക്കാം.
0: ഏതായിരുന്നു ഡിപ്ലോമ?
1: ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പോളി.
0: എന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ എന്താ?
1: അടുത്ത പരിപാടി ഇതൊരു തീരുമാനിച്ചില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ബാക്കി തീരുമാനിക്കാനാണ് ഇരിക്കുന്നത്.
0: അതുവരെ നമ്മൾ ഉറങ്ങുകയാണ്.
1: അല്ല, അതുവരെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ബിൽഡിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: പിന്നെ അല്ല, വെറുതെ ഇരിക്കാനോ നമ്മളോ?
1: ആരൊക്കെ
0: ഉണ്ട് വീട്ടില്?
1: എന്റെ വീട്ടിൽ ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അമ്മ ഹൗസ് വൈഫ് ആണ്, അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്നത്.
0: അടി കൂടാതെ ചേച്ചി രക്ഷപ്പെട്ടു പോയി?
1: അടി കൂടുമായിരുന്നു, പക്ഷെ പോയപ്പോ ഭയങ്കര മിസ്സിംഗ് ആണ്.
0: എത്ര ദിവസം കഴിഞ്ഞു?
1: അങ്ങനെ ചോദിച്ചാ ഇപ്പോഴും ആ മിസ്സിംഗ് ഉണ്ട്. ഇന്നും കൂടെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. കണ്ടിട്ട് വരുന്ന വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന.
0: അത് ശരി. എന്നിട്ട് ചേച്ചി എന്തൊക്കെ തന്നു?
1: ചേച്ചിയോ ചായ തന്നു. എനിക്ക് തന്നെ.
0: ചോറൊന്നും തന്നില്ല?
1: ചോറ് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, ഇവിടെ വരണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി.
0: അമ്പട, നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യുന്നത്?
1: ജോലി കഴിഞ്ഞ് എങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. രാവിലെ 9:30 കയറിയാ വൈകിട്ട് 7:30 ഇറങ്ങുന്ന. അപ്പൊ വന്നിട്ട് പിന്നെ അങ്ങനെ സമയം കിട്ടൂല. കിട്ടണ സമയം റീല് കാണും, പിന്നെ പാട്ട് കേക്കും പാടും. അങ്ങനെയൊക്കെ
0: പാട്ട് പാടും.
1: പാടും.
0: നമുക്ക് കുഞ്ഞായിട്ടൊരു പാട്ട് പാടിയാലോ?
1: ഞായിട്ടൊരു പാട്ട് പാടാം.

0: ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് ആദ്യം മടിച്ചു മടിച്ചു ചെയ്യുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്.
1: അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ശീലമില്ല.
0: എത്ര പേർക്ക് ഈ പാട്ട് മിസ്സായി പോയേനെ അല്ലേ?
1: ആയിരിക്കാം, മേബി.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നന്നായിട്ട് പാടിയില്ലേ? അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കയ്യടിയുണ്ട്, അതോടൊപ്പം നമുക്കൊരു പാട്ടും കൂടെ കേൾക്കാം. കേൾക്കാൻ ഏത് പാട്ട് ചോദിക്കും?
1: കേൾക്കാൻ വേണ്ടിട്ടാണെങ്കിൽ കമ്മാര സംഭവത്തിലെ രാവോ ഞാനോ ആ പാട്ട്.
0: എന്താ ആ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: അത് കേൾക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട്
0: നമുക്ക് രസത്തിൽ കേൾക്കാം.
1: ആ കേക്കാം.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ശ്യാം എന്നാണ് പേര്.
0: എവിടെയാ നാട്?
1: നാട് നെയ്യാറ്റിൻകര.
0: അമ്പരക്ക ഉണ്ടാ? നമുക്ക് സന്തോഷത്തോടെ സംസാരിക്കാം.
1: അമ്പരക്കത്തില്ല, ഫസ്റ്റ് കണ്ടപ്പോഴൊരു.
0: തിരുവനന്തപുരത്ത് എന്താവശ്യമായിട്ട് വന്നതാ?
1: തിരുവനന്തപുരത്ത് ചുമ്മാ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സുമായിട്ട് കണ്ട് അങ്ങനെ കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്.
0: കുറെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കാണാണ്.
1: യൂണിവേഴ്സിറ്റി കോളേജില് 2022 പഠിച്ചിറങ്ങിയ വെച്ചാണ്. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്.
0: കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വൈബ്?
1: വൈബ് കൊള്ളായിരുന്നു. കൂടെ ഉള്ള അവൻ ഗൾഫിലാണ് ജോലിയാണ്, അപ്പൊ അവന് ലീവ് കിട്ടിയപ്പോ ഇവിടെ വന്ന് അങ്ങനെ കണ്ട് സംസാരിച്ച് കൊള്ളായിരുന്നു. ഇവിടെ
0: ബിരിയാണിക്ക്
1: വാങ്ങി കഴിച്ച് എല്ലാം കഴിച്ച് ഇവിടെ ചെറുതായിട്ട് ഫ്രീ ആവാൻ വേണ്ടി വന്നിരുന്നത്.
0: എപ്പോ എത്തി ഇവിടെ?
1: രാവിലെ എത്തിയ, 11 മണിയൊക്കെ ആയപ്പോ എത്തിയ.
0: വേറെ എവിടെയൊക്കെ പോയി?
1: വേറെ 11 മണി കോളേജിൽ പോയി. കോളേജിൽ പോയി കുറച്ചു നേരം ഇരുന്ന് അവിടുത്തെ പണ്ടത്തെ
0: ഓർമ്മകളും
1: പണ്ടത്തെ ഇതൊക്കെ ഒന്നായി വറുത്തിട്ട് പോയി ഒരു ബിരിയാണിയും കഴിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും.
0: മറ്റേ കൊച്ചിന്റെ കാര്യമൊക്കെ തോന്നി?
1: കൊച്ചിന്റെ കാര്യമൊക്കെ സെറ്റ്.
0: ആ ഓർമ്മ നമ്മളെ ഇറക്കി.
1: ആ ഓർമ്മ എല്ലാം അയറക്കി. ഇന്നില്ല അയറൊക്കെ.
0: സിനിമ കാണാൻ പോയില്ലേ?
1: സിനിമ കാണാൻ പോയില്ല.
0: സമയം കിടക്കുമല്ലേ നാളെ?
1: ആ നാളെ പോവാ. സമയമുണ്ടല്ലോ. ഇജി
0: പോകുമ്പോ നമുക്ക് അവനൊരു വഴിക്കാക്കണം,
1: പിച്ചയാക്കണം അവനെ.
0: ആരൊക്കെ വീട്ടില്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്.
0: എന്തെയ്യുന്നവരൊക്കെ?
1: അച്ഛനാണെങ്കിൽ വെറ്റനറിയിൽ വർക്ക് ചെയ്യാ, അമ്മ ഹൗസ് വൈഫ്, പിന്നെ അമ്മൂമ്മ വീട്ടിൽ തന്നെ ഉണ്ട്. ചേട്ടൻ കോച്ചായിട്ട് പോകുന്നത്, ജിം ട്രെയിനറായിട്ട്.
0: നമ്മളെന്താ ചെയ്യുന്നത്?
1: ഞാൻ ITBP വർക്ക് ചെയ്യാ.
0: എത്ര നാളായി ജോലി തുടങ്ങിയിട്ട്?
1: 3 വർഷമായി.
0: എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലിയൊക്കെ അതിഗംഭീരം. ജോലി കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല.
0: സ്വസ്ഥം സമാധാനം അവർക്ക്?
1: സമാധാനം ഒന്നുമില്ല, എന്നാലും ജീവിക്കണ്ടേ.
0: അതെ, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യും.
1: അതൊക്കെ അത്രേ ഉള്ളൂ.
0: ഈ ജോലി സമയം കഴിഞ്ഞുള്ള ഒഴിവ് സമയമൊക്കെ എന്താ ചെയ്യാ?
1: ജോലി അവിടെ സമയം ഒഴിവ് കിട്ടാറില്ല കേട്ടാ. 24 മണിക്കൂറും ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി വന്നോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ കറങ്ങാൻ പോവാം, കുട്ടികളൊക്കെ കറങ്ങാനൊക്കെ പോവാം. പിന്നെ പിള്ളേരെ ഓർത്തോർത്തിരിക്കുക.
0: അതെന്നെ മെയിൻ പരിപാടി.
1: ഫോട്ടോകളും കണ്ട് ഗാലറിയിലൊക്കെ നോക്കി നോക്കി സമയം കളയാവും. 3-4 മാസം അത് കഴിഞ്ഞിട്ട് പിന്നെ ലീവിന് വരും. പിന്നെ ഇവിടത്തുള്ള അടിച്ചുപൊളിയും അങ്ങനെയൊക്കെ ഉള്ള 1 മാസത്തേക്ക് ലീവ് കിട്ടും. പിന്നെ ഇവിടെ വന്ന് വിളിച്ചിട്ട് വീണ്ടും പോകുന്നു. ആ ഒരു ഫ്രഷ് ഇത് കിട്ടും, പിന്നെ വീണ്ടും പോകുന്നു അതിലോട്ട്.
0: അവധി എടുത്ത് നാട്ടിൽ വരുമ്പോ എന്തൊക്കെയാ പരിപാടികളൊക്കെ?
1: അവധി എടുത്ത് നാട്ടിൽ വരുമ്പോ ആദ്യം കോളേജ് പഠിച്ച കൂട്ടുകാരെ കാണാൻ പോകും. അവരെല്ലാരും വിളിച്ച് വരുത്തി കുറച്ച് വൈവൊക്കെ അടിച്ചിരുന്നതിന് ശേഷം പിന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. പിന്നെ നല്ല ഫുഡ് കഴിക്കും. പിന്നെ വീട്ടുകാരും കൊണ്ട് എവിടെയെങ്കിലും കറങ്ങാനോ ഫുഡ് കഴിക്കാനോ അവര് വീട്ടൊക്കെ കുറച്ച് സമയം ചെലവഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോ ട്രെയിന് പോകുമ്പോൾ നല്ല സമയം പെട്ടെന്ന് പോകും.
0: മൊത്തത്തിൽ ആടി തിമിർപ്പന്നെ തിമിർത്തവും തിമിർത്തവും
1: തിമിർത്തവും തിമിർത്തവും.
0: ആ തിമിർപ്പിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആ ആ തിമിർത്തിലൊരു പാട്ട് കേട്ടാ.
0: ഏത് പാട്ടാ ഇഷ്ടം?
1: ഞാൻ എന്റെ കമ്മിക്ക് വേണ്ടി അനുരാഗത്തിന്റെ വേളയിൽ എന്നുള്ള പാട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തട്ടത്തിമറൈസിലെ അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ എന്ന പാട്ട്.
0: കാമുക ഇപ്പോഴും ഉണ്ടോ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുകയാണ്?
1: ഇല്ല ഇല്ല ഇല്ല, കാമുക ഇപ്പൊ വേറെ ആരുടെ ആയിരുന്നു കുടുംബജീവിതം നയിക്കുന്നുണ്ട്.
0: അതാ ഞാൻ ചോദിച്ചത്, കാമുക കൂടെ ഉണ്ടോ അതോ നന്നായിട്ട് കുടുംബജീവിതം നയിക്കുകയാണോ?
1: ഇല്ല, കാമുക കൂടെ ഇല്ല. അതെല്ലാം കോളേജ് ലൈഫിലെ ഒരു ടൈം ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ അതെല്ലാം അങ്ങ് മാറി.
0: പോന്നാൽ പോകട്ടും, പോടാ
1: പോട്ടും പോടാ.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: ഓക്കെ ഓക്കെ, താങ്ക്സ് ചേട്ടാ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000. ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ രണ്ട് മൂന്ന് പാട്ടുകൾ നമുക്കിപ്പോൾ കേൾക്കാം. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ പാട്ടാണിത്, യേശുദാസ് ആലപിച്ചത്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിത. ചിത്രം അദ്വൈതം, ഗാനരചന കൈതപ്രം.

എം ജി രാധാകൃഷ്ണൻ ഈണം നൽകിയ പാട്ടുകളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പ്രജ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇഷ്ടഗാന പരിപാടി ഹലോ സന്ദേശ ഗാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരുടെ ആനന്ദ നിമിഷങ്ങളാകുന്ന നേരമാണ് ഇനി. ഒപ്പം പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗാനങ്ങളും കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ ഇന്ന് ആദ്യം ആരുടേതാണെന്ന് നോക്കാം. എന്റെ അമ്മയുടെ ജന്മദിനമാണ് ജൂൺ 30. ഒരു സന്ദേശം അയക്കാൻ ഞാനും എന്റെ അമ്മൂമ്മയും താല്പര്യപ്പെടുന്നു. ഈ ഗാനം ഞങ്ങളൊരിക്കൽ ആർജയായിരുന്ന എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ പേര് ബബിത എന്ന് എഴുതിയിരിക്കുന്നത്. ബബിതയുടെ മകൾ ശ്രദ്ധ, അമ്മ ശ്രീദേവി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇത് ബബിത മാഡമാണോ?
1: അതെ.
0: ബബിത മാഡം ഇപ്പോൾ ബോംബെയിലാണോ അതോ കേരളത്തിലാണോ?
1: കേരളത്തിലാ.
0: ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദം വേറെ എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ.
1: സംസാരിക്കുന്നേ?
0: ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറുചോദ്യമാണ്. എന്താ ഇത്? അതും ഒരു കാലത്ത് ആർജിയൊക്കെ ആയിരുന്നയാൾ.

0: ആരായത്?
1: ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാൻ വേണ്ടി വിളിച്ചതാ.
0: അയ്യോ,
1: ഇന്നല്ല,
0: താങ്ക് യു.
1: എപ്പോഴായാലും ഒരു
0: അതെ
1: ബർത്ത്ഡേ
0: അതെ,
1: വിഷസ് തരുന്നത് നല്ലതല്ലേ?
0: തീർച്ചയായിട്ടും. ആരാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല.
1: ആ, അത് രഹസ്യം.
0: ഏതൊരു വലിയ സർപ്രൈസ് ആണല്ലോ എനിക്ക്.
1: അതെ, അങ്ങനെ വേണമല്ലോ. അന്നത്തെ ആർജെ കാലം ഒന്ന് ഓർക്കാമോ?
0: ആർജെ കാലം വളരെ നല്ലൊരു കാലമായിരുന്നു. ഞാൻ ആകാശവാണിയുടെ ഇൻഡസ്ട്രിയിലായിരുന്നു ആർജെ ആയിട്ട് വർക്ക് ചെയ്തത്.
1: ഓക്കെ, എവിടെ?
0: കൊച്ചി. നല്ലൊരു കാലഘട്ടമായിരുന്നു, ഓർമ്മിക്കാൻ നല്ലൊരു സുവർണകാലം തന്നെയാണ് അത്. 6 വർഷം.
1: അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു പ്രക്ഷേപകർ?
0: അന്ന് ഞങ്ങളുടെ ലേഖ മാഡം ആയിരുന്നു. എനിക്ക് മനസ്സിലായില്ല ആരാ എവിടുന്നാണ്.
1: ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ മറ്റൊരു ആകാശവാണി നിലയത്തിൽ നിന്ന് വിളിക്കുമ്പോ അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂ?
0: ഓ, എനിക്ക് തോന്നിയ ഒരു ചെറിയ സംശയം. അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് അമ്മ ഇങ്ങനെ പറയും.
1: അത് ശരി.
0: ഇന്നലെ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു, അൺനോൺ നമ്പർ വരുവാണെങ്കിൽ ഫോൺ എടുക്കണം കേട്ടോ എന്നൊക്കെ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു.
1: സാധാരണ അമ്മമാര് പെൺമക്കളോട് അൺനോൺ നമ്പർ വന്നാൽ ഫോൺ എടുക്കരുത് എടുക്കരുത് എന്നാണ് പറയുന്നത്.
0: എന്റെ അമ്മ നേരെ തിരിച്ച്, എന്റെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അൺനോൺ നമ്പർ വരുമ്പോ ഫോൺ എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അമ്മ അങ്ങനെ? അപ്പം പറഞ്ഞു, നീ എടുക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതായിരുന്നു സർപ്രൈസ്. ഇപ്പം
1: ഇതിനകത്ത് ഒരു കൂട്ടുപ്രതിയും കൂടി ഉണ്ട് കേട്ടോ, അമ്മ മാത്രമല്ല.
0: അതാരാണ്?
1: അയാളുടെ പേര് ശ്രദ്ധ എന്ന് പറയും.
0: എന്റെ മകളാ.
1: അങ്ങനെ കൂട്ടായ ആക്രമണമാണ്.
0: അത് ശരി, അതാണ് ഇവർ ഇവിടെ ഗൂഢാലോചനയൊക്കെ ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം.
1: അപ്പൊ എന്തായാലും വീണ്ടും ഇങ്ങനെയെങ്കിലും ആകാശവാണിയിൽ കൂടി വീണ്ടും ശബ്ദം കേൾക്കാണല്ലോ, തിരുവനന്തപുരത്തുകൂടിയാണെന്നേ ഉള്ളൂ.
0: അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്.
1: അപ്പൊ ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്, ഏത് പാട്ട് വെക്കണം?
0: എനിക്കിഷ്ടമുള്ള പാട്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് വരുന്നത് മയങ്ങൂ എൻ മടിമേലെ എന്നുള്ള ഒരു പാട്ടില്ലേ, അതിൽ ആദ്യത്തെ വരികൾ ഞാൻ മറന്നുപോയി.
1: മലർക്കൊടി പോലെ.
0: അത് തന്നെ.
1: പഴയ ഒരു ബബിത കപൂറല്ലേ?
0: അതെ അതെ.
1: ആ ബബിത കപൂറുമായിട്ട് ഈ ബബിതയ്ക്കുള്ള ബന്ധം എന്താ?
0: ഒരു ബന്ധമില്ല, പക്ഷെ എന്റെ അമ്മ ആ നടിയുടെ വലിയ ഫാനാണ്.
1: അതാ ഞാൻ ചോദിച്ചത്.
0: എന്റെ പേര് ബബിത.
1: ഒരുപാട് പാട്ടുരംഗങ്ങൾ ഉണ്ടല്ലോ ബബിത കപൂറിന്റെ.
0: എന്റെ ഹസ്ബൻഡിന്റെ പേര് രാജേഷനും. അപ്പൊ ഞങ്ങൾ
1: രണ്ടുപേരും ബോളിവുഡ് അടക്കിമാണ് താരങ്ങളാണ് ഇപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും എന്താണ് ഇപ്പോഴത്തെ ഒരു താരത്തിന്റെ പേരാണല്ലോ അല്ലെ? ഒരു ശ്രദ്ധ കപൂർ ഉണ്ടല്ലോ.
0: ശ്രദ്ധ കപൂറുണ്ട്. മകൻ ശ്രീരാം എന്നാണ് പേര്. രണ്ട് മക്കളുണ്ട്.
1: ശരി ശരി. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. സരിൽ ചൗധരിയുടെ സംഗീതത്തിന് ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി. ആര് പാടി വെക്കണം?
0: ജാനകിയമ്മയാണോ?
1: ജാനകിയമ്മ പാടിയത് വെക്കാം. ശരി.
0: ഞാൻ ഈ പാട്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ അമ്മയ്ക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ 2 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയ എന്റെ അച്ഛന് വേണ്ടിയിട്ടും.
1: അച്ഛൻ കേൾക്കുന്നുണ്ടാവും. നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.
1: താങ്ക് യു.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ആകാശവാണിയുടെ ഒരു എളിയ ശ്രോതാവാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ ആകാശവാണി എന്റെ ഒറ്റ സുഹൃത്താണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന കൃഷ്ണകുമാർ വളരെ സരസനും കഥകളി സംഘാടകനും ഒരു വലിയ കഥകളി പ്രേമിയുമാണ്. എവിടെ കഥകളി ഉണ്ടെങ്കിലും ആൾ അവിടെ കാണും. എയർഫോഴ്സിൽ നിന്നും വിരമിച്ചതിന് ശേഷം ടെസ്റ്റ് എഴുതി ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടമാകുന്ന വളരെ ജോളിയായൊരു മനുഷ്യനാണ് അദ്ദേഹം. ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ പ്രമോഷനായി ബ്രാഞ്ച് മാനേജരായി എറണാകുളത്ത് ജോയിൻ ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഹലോ സന്ദേശഗാനത്തിലൂടെ ശ്രീ കൃഷ്ണകുമാറിനെ വിളിച്ച് ആശംസകൾ നേരാമോ? അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ന് ജിജി ജോസഫ്, തിരുവനന്തപുരം. ഹലോ.
1: ഹലോ,
0: കൃഷ്ണകുമാർ സാറാണോ?
1: അതെ.
0: കൃഷ്ണകുമാർ സാറ്, ബാങ്കിലെ തിരക്കിലാണോ?
1: അല്ലല്ല, പറഞ്ഞോളൂ.
0: അപ്പോ എന്താണ്, ഒരു ആശംസ പറയാൻ പറ്റിയ സമയമാണ്. ആശംസ എന്തിനാണെന്ന് അറിയില്ലേ? പ്രൊമോഷന് കിട്ടി നിക്കിയല്ലേ, ജോയിൻ ചെയ്തോ?
1: അഭിഷേക
0: അഭിഷേക ഒന്നുമില്ല, ഞാൻ ഇവിടെ പ്രൊമോഷന്റെ കാര്യം പറയുമ്പം അഭിഷേകത്തിന്റെ കാര്യം പറയുന്നു. എന്താണ് സാർ?
1: ആളെ മനസ്സിലായില്ല.
0: ആളല്ലല്ലോ പ്രശ്നം, ശേ, ആളല്ലല്ലോ വിശേഷം, പ്രൊമോഷൻ അല്ലേ?
1: അതെ അതെ, പ്രൊമോഷൻ വിശേഷം തന്നെയാണ്. പ്രൊമോഷൻ കിട്ടി, നന്ദി.
0: അപ്പൊ അതിന്റെ ഒരു ആശംസ പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല പായസോ അല്ലെങ്കിൽ ഒരു അടുത്ത കളി കാണാൻ പോകുമ്പോഴത്തേക്ക് എന്നെ കൂടെ വിളിക്കുവോ ഒക്കെ ചെയ്യുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചത്.
1: സന്തോഷമുള്ള കാര്യമാണ്, തീർച്ചയായും.
0: അടുത്ത് എവിടെയാണ് കളി കാണാൻ പോകുന്നത്?
1: ഇനിയിപ്പം കളിയൊക്കെ തീർന്നു, ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ പോവാ.
0: നമുക്ക് കട്ടപ്പന അടിമാലി ഭാഗത്തൊക്കെ നമുക്ക് പുതിയ കളിയരങ്ങൾ ഉണ്ടാക്കാം.
1: ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കും.
0: ചെറിയൊരു സംഘാടനമൊക്കെ ഉണ്ടല്ലോ അല്ലേ?
1: എല്ലാം കുറേശ്ശെ ചിലതിങ്ങനെ പറയില്ലേ, എന്താ ഈ വന്നുവിടുന്ന കാര്യങ്ങളൊന്നും. സത്യം പറഞ്ഞാ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് കഥകളിയായിട്ട് മര്യാദയ്ക്ക് വേണ്ടി പോണെന്ന് മാത്രമേ ഉള്ളൂ.
0: അല്ല, അത് ഈ പറയും പോലെ
1: കൂടെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവര് പറയുന്ന ഇയാള് ഭയങ്കര ഇതൊക്കെ അതൊന്നും കാര്യമില്ല. നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒരു പച്ചയിലെങ്ങനെ പോവുക.
0: എപ്പോഴെങ്കിലും ഒക്കെ എന്തിഹ മന്മാനസേ സന്ദേഹം വളരുമോ?
1: സന്ദേഹം ഒന്നുമില്ല.
0: നമ്മൾ ആ കളികാലത്തെ കാര്യത്തിൽ ഒഴികെ ബാക്കി ഒരു കാര്യത്തിൽ

0: നമുക്ക് സന്ദേഹം
1: അതെ, ബാക്കി സന്ദേഹമില്ല. അല്ല, കളി കാണുന്ന കാര്യത്തിൽ സന്ദേഹം ഇല്ലെന്നാ പറഞ്ഞു. കളി ഉള്ളെന്ന് പറഞ്ഞാൽ പറ്റിയാൽ പോയിരിക്കും.
0: ശരി ശരി ശരി ശരി. ഏറ്റവും അവസാനം എവിടെ നിന്നായിരുന്നു?
1: ഏറ്റവും അവസാനം കണ്ടത് ഇവിടെ അർജന്റീനയിലെ ഒരു കഥകളി കണ്ടത്. പിന്നെ കുറെ നാളായി കണ്ടിട്ട് ഇപ്പോ.
0: ഈ ആകാശവാണിയിൽ വരുന്ന കഥകളി പദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
1: പിന്നെ ചൊവ്വാഴ്ച 10 മണി കേൾക്കുന്ന, വ്യാഴാഴ്ച 10 മണിക്ക് അതൊക്കെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന. പിന്നെ പണ്ടത്തെ കുറെ റെക്കോർഡ്സ് ആകാശവാണി മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര യൂട്യൂബിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും ആകാശവാണിയുള്ള റെക്കോർഡിങ്സ് പഴയ ആശാന്മാരുടെയൊക്കെ കേൾക്കണമെങ്കിൽ ആ പരിപാടിക്ക് കാത്തിരുന്നാലേ പറ്റൂ. പക്ഷെ പഴയ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു സ്വരമാധുരി ഇല്ലെന്നുണ്ടെങ്കിലും അതിന്റെ ആ ചിട്ടയും കൃത്യതയും ഒക്കെ കേൾക്കണമെങ്കിൽ അത് തന്നെ കേൾക്കണം.
0: ആകാശവാണി എന്നാണ് താങ്കൾക്ക് വിളിച്ച ആശംസകൾ നേർന്നിരിക്കുന്നത്.
1: എനിക്ക് മനസ്സിലായി, ഇവിടെ കേട്ടപ്പോൾ ഞാൻ ദിവസവും ശബ്ദം കേൾക്കുന്നതല്ലേ,
0: ചുമ്മാ അങ്ങ് തള്ളുകയാണല്ലേ.
1: സത്യമായിട്ട് ഞാൻ പലരെയും വിളിക്കുന്നതും ഒക്കെ കേൾക്കാറുണ്ട്. എനിക്ക് ശബ്ദം കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആളെ മനസ്സിലായി.
0: പിന്നെ ചുമ്മാ
1: കാര്യം പറഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഞാൻ മിക്കവാറും കേൾക്കുന്നതാണല്ലോ. ഈ ശബ്ദത്തിന്റെ ടോണും, അതായത് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, വിളിച്ചിട്ട് ഇപ്പൊ ഒരു പേരിൽ എന്തിരിക്കുന്നു അതിലാണോ കാര്യം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് ആളെ കൂടി കിട്ടി.
0: അപ്പൊ എന്റെ ട്രാക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോ താങ്കളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ജിജി ജോസഫ് ആണ് നമുക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ഓ ശരി
1: സാറ്, വളരെ അതായത് പാട്ടെന്നൊക്കെ പറഞ്ഞ ഒരു പാട്ട് ഒരു വരി കേട്ടാ സാർ അതിന്റെ ചരിത്രം മുഴുവൻ പറയും.
0: ഓ അത് ശരി,
1: പാടുകയും ചെയ്യും.
0: ആഹാ,
1: സഹൃദയനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്.
0: അപ്പൊ സാറിനെ നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഒരു പരിപാടി ഒക്കെ ചെയ്യണമെന്ന് ഞാനും കുറെ നേരം വേടിക്കും ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യണത്. കാര്യം ഈ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. വളരെ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാരണം പണ്ട് എന്താ പറയാ, ഈ തുള്ളലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അവര് പറഞ്ഞാൽ ആർക്കും മുഷിയില്ല, ചാക്കിയത് പറഞ്ഞാൽ മുഷിയില്ല എന്ന് പറയാമല്ലോ താങ്കളുടെ കാര്യം. താങ്കൾ പറഞ്ഞാൽ ഇന്നുവരെ ആർക്കും മുഷിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പേര് പറയാതെ വിളിച്ചാലും ഒന്നും ആർക്കും ഒരു സങ്കടമില്ല. വളരെ സന്തോഷത്തിൽ അവസാനിക്കുന്നത്.
0: അതെ അതെ, എന്തോ ഒരു ഭാഗ്യം. അതെ
1: അതെ അതെ അതെ,
0: ഇനി ആർക്കും മുഷിയാതിരിക്കട്ടെ.
1: അതെ അതെ, തീർച്ചയായിട്ടും. ആർക്കും മുഷിയില്ല, നല്ലൊരു പരിപാടി, ആർക്കും മുഷിയില്ല.
0: നല്ല വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. നമുക്കൊരു പാട്ട് വെക്കണം, ഏത് പാട്ട് വെക്കാം?
1: എനിക്ക് വയലാറിന്റെ സാമൂഹ്യ ഉദ്യാനമേ,
0: കൽപ്പ ഉദ്യാനമേ, കഥകളി മുദ്രയാം കമലതളത്തിലും ദേവിയുണ്ട്, അവിടെയുണ്ട് കഥകളി. കഥകളി വിട്ടുള്ള ഒരു കളിയും ഇല്ല. ശരി ശരി, വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ സന്ദേശഗാനത്തിലേക്ക്. ഞാൻ ഏറ്റുമാനൂർ വേദഗിരിയിൽ നിന്നും മിനി രാജൻ. ജൂൺ 29 എന്റെ മകൾ ആവണിയുടെ ബർത്ത്ഡേയാണ്. അത്യാവശ്യം പാടുന്ന കുട്ടിയാണ്. ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ ഒരു സർപ്രൈസ് ആയിരിക്കും. വിളിക്കാമോ എന്ന് മിനി രാജൻ. അതിനെന്താ, നമുക്ക് വിളിക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആവണിയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഹലോ,
0: ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആവണി. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു സോ മച്ച്. ആരായിരുന്നു?
0: ഞാനൊരു താങ്ക് യു കിട്ടാൻ വേണ്ടി എത്ര തവണ ഹാപ്പി ബർത്ത്ഡേ പറയിച്ചു എന്നെ കൊണ്ട്. പാട്ട് പാടിത്തന്ന ആരാന്ന്
1: പറഞ്ഞുതരാം.
0: ആ, ഇപ്പൊ ബാംഗ്ലൂരാണോ അതോ വേദഗിരിയിലാണോ? ബാംഗ്ലൂരിൽ നിന്ന് കന്നഡ പാട്ടാണ് പാടാൻ പോകുന്നത്. ആവണി പോയോ?
1: സാർ, ഞാൻ കോളേജിലായിരുന്നു. ആക്ച്വലി ഇവിടെ റേഞ്ചിന് കുറച്ച് പ്രശ്നമുണ്ട്.
0: കുഴപ്പമില്ല, റേഞ്ച് കുറച്ചുള്ള പാട്ട് മതി.
1: അയ്യോ, കോളേജ് ഹോസ്പിറ്റലിനകത്താ.
0: ആ, അപ്പൊ പിന്നെ അവർക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ആവണി പാടുമെന്നുള്ള കാര്യം.
1: അല്ലല്ല, എന്റെ എക്സാം മറ്റന്നാൾ, അപ്പൊ ഞാൻ ഹോൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി നിൽക്കുക ഇവിടെ.
0: ആ, പാട്ടും പാടി പോയി ഹോൾ ടിക്കറ്റ് മേടിച്ചു എന്ന് പറയാലോ.
1: എല്ലാരും മിസ്സുണ്ട്.
0: ആ, എല്ലാവരും ഫ്രണ്ടിലെങ്കിലും ഒരു പാട്ടൊക്കെ പാടണം ഫോണിൽ കൂടി.
1: അയ്യോ,
0: കൈ ഇങ്ങനെ ഒതുക്കി വെച്ച് പാടിയാതി, പാടുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല.
1: ഞാൻ വീട്ടിലിങ്ങനെ എല്ലാവരുടെ ബർത്ത്ഡേക്കും കാര്യത്തിനൊക്കെ മെസ്സേജ് അയക്കുന്നത്, പിന്നെ എന്റെ ബർത്ത്ഡേക്ക് വിളിക്കുന്ന ഞാൻ കരുതിയിട്ട് പോലും ഇല്ലായിരുന്നു.
0: ഇതെവിടെ നിന്ന് വിളിച്ചിരിക്കുന്ന?
1: ആകാശവാണി. എനിക്കറിയാം.
0: അതെങ്ങനെ അറിയാം?
1: ഞാൻ പ്രോഗ്രാം കേൾക്കാം. ഞാൻ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഒക്കെ അയക്കാറുണ്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ്.
0: അച്ഛനെ
1: വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ സർപ്രൈസ് ഇതില്ല.
0: അതൊക്കെ സമ്മതിച്ചു, പക്ഷെ പാട്ട് പാടിയേ പറ്റൂ.
1: അയ്യോ,
0: രണ്ടുപേരി
1: ആക്ച്വലി ഹോൾ ടിക്കറ്റ് വാങ്ങാൻ എന്നെ വിളിക്കുന്നുണ്ട് അവിടെ, അതായിരുന്നു.
0: അയ്യോ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി മറ്റൊരിക്കൽ ആവണിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വിളിക്കാം. ഇപ്പൊ ഏത് പാട്ടാണ് വെക്കേണ്ടത്?
1: എന്റെ അമ്മയുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ് മുന്നാഴി മുത്തുമായി മുന്നിൽ വരുന്നു എന്നുള്ള പാട്ട്.
0: പിന്നെന്ത്, പിറന്നാൾ കുട്ടി ചോദിക്കുന്ന എന്ത് ആഗ്രഹവും സാധിച്ചു തരും.
1: ആ ഒരു പാട്ട് വെച്ചാ മതി.
0: മുന്നാഴി മുത്തുമായി അല്ലേ?
1: അമ്മയുടെ ഫേവറേറ്റ് പാട്ട്. അമ്മ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് അത് കേട്ടാ മതി.
0: മുന്നാഴി മുത്തുമായി മണ്ണിൽ വന്നു മുത്തേ നിന്നുടെ ജന്മദിനം അല്ലേ? 300 മുത്തങ്ങൾ ഒന്നായി വിരിച്ചു ഉള്ളിനുണരും ഒരു നാദം. പിരിയില്ല നാം, പിരിയില്ല എന്ന സിനിമയിലെ പാട്ടാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് KV മഹാദേവനാണ് സംഗീതം. യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. അപ്പൊ എല്ലാ ആശംസകളും. പരീക്ഷയൊക്കെ അതിഗംഭീരമാവട്ടെ. ഈ സന്തോഷത്തിൽ പരീക്ഷ എല്ലാം അടിപൊളിയായിട്ട് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടട്ടെ.
1: ഓക്കെ,
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി.

0: ഹലോ സന്ദേശഗാനം. 82 SSLC ബാച്ചിൽ കുട്ടിച്ചൽ പരുത്തിപ്പള്ളി സ്കൂളിൽ പഠിച്ച ഞങ്ങൾ കൂട്ടുകാർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ എന്റെ ഒപ്പം പഠിച്ച അനിത എന്ന കൂട്ടുകാരി നഴ്സിംഗ് സൂപ്രണ്ടായി റിട്ടയർ ചെയ്തു. അവൾ നല്ലൊരു പാട്ടുകാരിയാണ്. ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു. അവളെ ഒന്ന് വിളിക്കാമോ എന്ന് മൂങ്ങോട് നിന്ന് ലതാ തുളസി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, അനിത മാഡം എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ? ആണോ? അയ്യോ, ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ആ, പണ്ട് കുറ്റിച്ചൽ സ്കൂളില് ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാ. പേരൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ പാട്ട് പാടാൻ പറ്റൂ? അയ്യോ, അതുകൊണ്ട് പോട്ടെ, ഞാൻ വിളിച്ച സമയം മോശമായി പോയി. എന്നാലും ഒന്നുമില്ല, ഇനിയിപ്പെന്തായാലും ഞാൻ വിളിച്ചിട്ട് എന്റെ എനിക്ക് പാട്ട് കിട്ടൂല, പിന്നെ ഞാൻ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇനി ആരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം?
1: ആരാണെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടൈം ഞാൻ പാടിത്തരാം. അങ്ങനെ
0: അപ്പൊ പിന്നെ അടുത്ത ടൈം ഞാൻ വിളിച്ചാ പോരെ?
1: അങ്ങനെ
0: പേരൊന്നും പറയാൻ പറ്റൂല.
1: എന്നാ ഞാൻ പിടിച്ചോളാം.
0: അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റൂല. അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും അവിടെ ഇല്ല.
1: എനിക്ക് പറ്റിയൊക്കെ ചെയ്യും, ഞാൻ നോക്കട്ടെ ആരാന്ന്.
0: മാഡം പഠിച്ച സിലബസിലൊന്നും ഇയാളെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ എനിക്കൊരു പാട്ട് പറഞ്ഞുതരെങ്കിലും ചെയ്യോ? പാടൂലെങ്കിലും.
1: ഒരു പാട്ടും പറയുന്നില്ല, ആരാന്ന് പറയും.
0: പാട്ട് പറഞ്ഞു തന്നാ ഞാൻ പറയാം ആരാന്ന്. ഇപ്പൊ പറഞ്ഞു
1: തരും.
0: ഞാൻ പിന്നെ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ പാടുന്ന കാര്യത്തിൽ ഞാൻ ഒരു ബലം പിടിക്കാത്തത്. വീട്ടിലായിരുന്നെങ്കിൽ പാടിച്ചേനെ ഞാൻ. പിന്നെ ഞാൻ താമസം കുറ്റിച്ചെലവിന്റെ അടുത്ത് തന്നെ. അതൊന്നും പറഞ്ഞുതരാൻ പറ്റൂല. അതാണ് ഇത് മത്സ്യം തൊട്ട് കൂട്ടിക്കൊള്ളുക. എവിടെ നിർത്താൻ തോന്നുന്നു അവിടെ അങ്ങ് നിർത്തുക. പേര് പറയാം, പാട്ട് പറഞ്ഞാ പേര് പറയാം. ഇപ്പൊ മനസ്സിൽ വരുന്നൊരു പാട്ട്, നാഴിക 40 വട്ടം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പാട്ട് ചോദിച്ചപ്പോ എന്തൊരു ജാടയാണ്. 82 SSLC സെന്റ് ഓഫിന് പാടിയ പാട്ട് പറഞ്ഞാലും മതി. അതൊന്നും അല്ല സെന്റ് ഓഫിന് പാടിയത്. അയ്യടാ,
1: ആ കാലത്ത് ഞാൻ പാടി പ്രൈസ് വാങ്ങിയ പാട്ടാണിത്.
0: ആ ഞാൻ അതല്ലല്ലോ പറഞ്ഞത്, സിനിമാ പാട്ടല്ലേ ചോദിച്ചത്. അപ്പോഴും പദ്യപാരായണം എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറാൻ കാരുണ്യത്തിന്റെ മാലാഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാമോ? പൊതുവേ നമ്മള് നഴ്സുമാരെ അങ്ങനെയല്ലേ പറയുന്നത്. എന്നിട്ട് ഈ മാലാഖ എന്റെ അടുത്ത് ഒരല്പവും കരുണ കാണിക്കുന്നില്ലല്ലോ. ആ നന്ദിയിലൊന്നും കാര്യം നടക്കൂല. എനിക്കൊരു പാട്ട് പറഞ്ഞു തരണം. പാട്ട് പാടി തന്നാ മതി. അയ്യോ, വെച്ചിട്ട് പോവല്ലേ? ഇതേ കൂടെ പഠിച്ച ഒരു ലതാ തുളസി അറിയാമോ, മൂങ്ങോടുള്ള? ഓ, ഏതോ നമ്മുടെ ലതേ. ഏത് കണക്കിന്? ലതാ തുളസിയുടെ ശബ്ദം എങ്ങനെയാടാ? എനിക്ക് പാട്ട് പാടിത്തരാത്തതിനുള്ള മറുപടി ലതാ തുളസിയോട് പറഞ്ഞാ മതി. ആ അത് അവിടുന്ന് വാങ്ങിച്ചോ കിട്ടുന്നതൊക്കെ. എന്നെ അവതാരം എന്ന് വിളിച്ചതിന് അതിന് വേറെ സ്പെഷ്യൽ കിട്ടും. എന്നെ അത്രക്ക് ഇഷ്ടമാണ്. ഓ, ആ ഇതിപ്പോ ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാ അനിതാമ്മയും പറയും ഇഷ്ടമാണെന്ന്. ലതയ്ക്കും എനിക്കും അറിയാവുന്ന ആരാണിത് എന്നല്ലേ ഇപ്പൊ ആലോചിച്ചത്. ഒരു പിടിയും കിട്ടൂല. ആലോചിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അവിടെ അതിന് പറ്റിയ ഡയഗ്നോസ്റ്റിക് മെഷീൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല.
1: ഞാൻ
0: ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഡിസ്കൗണ്ട് ചെയ്ത് ഞാൻ പറയാം ആരാന്ന്. ഞാൻ ഗ്രൂപ്പിലൊന്നുമല്ല, ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ഗ്രൂപ്പിലൊന്നും ചേരൂല. ഒരു പാട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ ഞാൻ ആരാന്ന്. ഇങ്ങനെ ഇനി അറിയാന്നുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ പറ. അപ്പൊ ഞാൻ അല്ല അല്ല അല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും. പേരിന്റെ ആദ്യ ദശരം മാ മരം എന്നല്ലേ പറഞ്ഞോളൂ, മരങ്ങോടനെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ, മഴ പെയ്തപ്പോഴത്തേക്ക് പേക്കറോം പേക്കറോ എന്ന് വിളിക്കാൻ വേണ്ടി വന്നതാ. ഇത്രയും നേരം മഴ പെയ്യാൻ വേണ്ടിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതോ പൊത്തിനകത്ത്. അതെ, ഈ തർക്കിച്ചുകൊണ്ടിരുന്ന നേരത്തിന്റെ പകുതി സമയം മതിയായിരുന്നല്ലോ ഒരു പാട്ട് പറയാൻ. പാടണ്ടേ, പറഞ്ഞാ മതി എന്ന് ഞാൻ പറയുന്നു. കുറെ നേരം കൊണ്ട് പറയുന്നു എന്തോന്നിത്. ഇപ്പൊ നമ്മള് പറയൂലേ എനിക്ക് ആ സിനിമയിലെ ഈ പാട്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറയൂലേ. ഓ അതായാലും മതി, ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴക്കാർക്ക് ഇരിക്കട്ടെ. വരണം രാജഹംസം എന്ന ചിത്രത്തിന് വേണ്ടി.
1: രാജഹംസമേ
0: ചമയത്തിലെ പാട്ടല്ലേ? ആ അപ്പൊ ഈ പാട്ട് ആകാശവാണി കേൾപ്പിക്കാമേ. സത്യമായിട്ടും മാഡത്തിന്റെ കൂട്ടുകാരി ലതാ തുളസി മുങ്ങോട് ആകാശവാണിക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന അനിത ഇപ്പോ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ്. നല്ലൊരു പാട്ടുകാരിയാണ്, വിളിച്ച് പാട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്ദേശം വെച്ചിരുന്നു. ഞാൻ ഇവിടെ ആര് പാടാൻ, ഞാനിവിടെ പാടുക എന്ന് പറഞ്ഞ് ഞാൻ പാടുപെടുന്നതല്ലാതെ പാടുന്നേ ഇല്ല. അപ്പൊ ഇപ്പൊ പാടുവോ? ലതയെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പാട്ട് പാടിയാൽ ആകാശവാണിയിൽ കേൾക്കും. എന്ത് കേൾക്കും? ആ ഈ പറഞ്ഞ പാട്ട് വെക്കാം. ചമ എന്ന സിനിമയിൽ കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇണ നൽകി ചിത്ര പാടിയ പാട്ട്. പാട്ട് പാടുവോ? പാട്ട് വെക്കട്ടോ ഞാൻ.
1: ആ ശരി ശരി.

0: ഹലോ, എൻ്റെ പേര് അനശ്വര സുധപ്പൻ. ഞാനിപ്പോൾ മെസ്സേജ് അയക്കുന്നത് അച്ഛനെ വിളിക്കാനാണ്. അച്ഛൻ അധികം റേഡിയോ ഉപയോഗിക്കാറില്ല, പിന്നെ അമ്മ വയ്ക്കുമ്പോൾ കൂടെ ഇരുന്ന് കേൾക്കാറുണ്ട്. അച്ഛനെ ഒന്ന് വിളിച്ച് സർപ്രൈസ് കൊടുക്കുമോ? ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അച്ഛൻ ഇങ്ങനെ ഒരു കോൾ. അച്ഛൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ നെയിം സുധപ്പൻ എന്നാണ്. അച്ഛൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. അങ്ങനെ കോൾ കണക്ട് ആയില്ലെങ്കിൽ ഈ നമ്പർ വിളിച്ച് അച്ഛന് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഇത് അമ്മയുടെ നമ്പറാണ്. സിന്ധു എന്നാണ് അമ്മയുടെ പേര്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഞങ്ങൾക്ക് ഈ കോൾ ഒരു നല്ല റിലീഫ് ആവും. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്, പ്ലീസ് കൺസിഡർ. പിന്നെന്താ, വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ
0: ഹലോ, സുധപ്പൻ ചേട്ടനാണോ?

0: സുധപ്പൻ ചേട്ടൻ തിരക്കിലാണോ?
1: ഹലോ, ആരാ?
0: ആ, സുധപ്പൻ ചേട്ടൻ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. അല്ലല്ലേ, അതെന്താ പാടാത്തെ?
1: ഞാനങ്ങനെ കേൾക്കുന്നില്ല.
0: പാട്ടെങ്ങനെയാ കേൾക്കുന്നേ? പക്ഷേ അനശ്വര പറഞ്ഞത് പാടുന്ന ആളാണെന്നാണല്ലോ. എന്നാലും റേഡിയോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് മൂളും. ഭാര്യ റേഡിയോ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളും കൂടി കേൾക്കും, അതിന്റെ കൂടെ ചെറിയ ഒരു മൂളലൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ മൂളുന്ന പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ടേതാ? കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി, ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി, മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ. അതെന്താ ഒരു ഇഷ്ട കൂടുതൽ?
1: താല്പര്യമുള്ള കൂട്ടത്തിലാണ്. നമ്മുടെ മോഹൻലാലിന്റെ ആ കഥാപാത്രത്തെയും ആ രീതികള്, നമ്മുടെ കുടുംബത്തിലുള്ള പശ്ചാത്തലവും.
0: സിബി മലയിൽ ലോഹിതദാസ് അക്കാലത്ത് ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്ന ഒരു കൂട്ടുകെട്ടാണല്ലേ. അപ്പൊ അതിൽ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് കിരീടം.
1: നല്ലൊരു സിനിമയാണ് കിരീടം. എന്റെ മനസ്സിൽ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് സിനിമകളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളു.
0: അതിലൊരു പാട്ടായതുകൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും ഓർക്കും അല്ലേ.
1: എപ്പോഴും ഓർക്കും.
0: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസൺ ഇണം നൽകി എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ റേഡിയോയിൽ നിന്ന് വിളിച്ച എങ്ങനെ ഉണ്ടാവും? ആകാശവാണിയുടെ ഹലോ സന്ദേശകാന പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. അനശ്വര ഒരു സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. ഒരാളാണോ ഉള്ളത്? അനശ്വര മാത്രമാണോ?
1: രണ്ടു പേരുണ്ട്. അതൊരാള്
0: അടുത്തയാളുടെ പേരെന്താ? എല്ലാവരോടും അന്വേഷണം പറയുക. അപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇഷ്ടഗാനം വെക്കട്ടെ. ശരി, പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിൽ വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വിരൽ വലിപ്പത്തിലുള്ള ഒരു ചെറിയ കുഴലാണ് അപ്പൻഡിക്സ്. എന്നാൽ ഈ ചെറിയ അവയവത്തിന് ഒരു വീക്കമോ അണുബാധയോ ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്നറിയപ്പെടുന്നത്. സാധാരണ വയറുവേദന എന്ന് കരുതി നാം അവഗണിക്കുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ അപ്പൻഡിക്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം.

0: സിസെറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എന്താണ് അപ്പൻഡിസൈറ്റിസ്?
1: അപ്പൻഡിസൈറ്റിസ് എന്നാൽ അപ്പൻഡിക്സ് എന്നൊരു അവയവം നമ്മുടെ ശരീരത്തുണ്ട്. അത് ഒരു റൂഡിമെന്ററി, അതായത് ശോഷിച്ചു പോയ ഒരു കുടലിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ വൻകുടലും ചെറുകുടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വിരൽ വണ്ണത്തിലുള്ള ഏതാണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു കുടലിന്റെ ഭാഗമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇതിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം, അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് നമ്മൾ പറയുന്നത്.
0: സർ, ഈ രോഗമുണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: പ്രത്യേകിച്ച് കാരണങ്ങൾ ആയിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണമില്ലാതെ അപ്പൻഡിക്സ് പഴുക്കുന്നു. അപ്പോൾ അതിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് അപ്പൻഡിക്സിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നു. അപ്പൻഡിക്സ് ഞാൻ പറഞ്ഞില്ല, വിരൽ വണ്ണത്തിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലമായിട്ട് ചെറുകുടലെത്തുമ്പോൾ നിന്ന് വൻകുടലെത്തുമ്പോഴാണ് നമുക്ക് മലം ആകുന്നത്. അപ്പോൾ ഈ മലം വൻകുടലിൽ വലിയ വ്യാസമുള്ളതാണ്. ഇപ്പം വൻകുടലിൻ്റെ നിന്ന് ഈ അപ്പൻഡിക്സിലോട്ടും മലം പോകും. അപ്പം പക്ഷേ അപ്പൻഡിക്സിൻ്റെ വ്യാസം വളരെ വളരെ ചെറുതാണ്. ഇപ്പം എന്തെങ്കിലും കട്ടിയുള്ള പദാർത്ഥങ്ങൾ, മലം ഭയങ്കര കട്ടി പിടിച്ച് പോയി അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തിയാൽ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഉൾഭാഗം പഴുക്കുകയും തന്മൂലം അപ്പൻഡിക്സ് വരികയും ചെയ്യും. രണ്ടാമത് കാണുന്ന ഒരു കാരണം കുട്ടികളിൽ വര, ചില റൗണ്ട് വേംസ്, വലിയ നാടവരയല്ല റൗണ്ട് വേംസ് എന്ന് പറഞ്ഞൊരു വരയുണ്ട്. ഈ വരകളെല്ലാം ചിലപ്പോൾ അപ്പൻഡിക്സിൽ കയറി ഇരുന്ന് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തും. അപ്പോഴും അപ്പൻഡിക്സ് കയറി പഴുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അപ്പൻഡിക്സിന്റെ ഉൾഭാഗം പഴുക്കും. അതാണ് കറ്റാറൽ അപ്പൻഡിസൈറ്റിസ്. ആദ്യം പറഞ്ഞ തടസ്സം കൊണ്ടുണ്ടാകുന്നതിനാണ് ഒബ്സ്ട്രക്റ്റീവ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ പ്രായമായവരിൽ വേറൊരു കാരണം കൊണ്ടും അപ്പൻഡിക്സ് പഴുക്കാം. ഈ തടസ്സം വരാം. തടസ്സം എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ, അപ്പൻഡിക്സിന്റെ ബേസ് തുടങ്ങുന്ന ഭാഗത്ത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകൾ പോലെ തന്നെ അപ്പൻഡിക്സിൻ്റെ അകത്തും ക്യാൻസർ വരാം. അതായത് ഈ പ്രായം ഉള്ളവരിൽ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അപ്പൻഡിക്സിനെ തടസ്സപ്പെടുത്തുകയും പിന്നെ അത് അപ്പൻഡിക്സ് വീർത്ത് വരികയും അതിനെ ചിലപ്പോൾ നമ്മൾ മ്യൂക്കോസീൽ എന്ന് പറയും, മൂക്കള പോലെ കെട്ടിക്കിടക്കുന്ന അപ്പൻഡിക്സ് വീർത്ത് തന്നെ അത്. പിന്നെ അപ്പൻഡിക്സ് ചിലപ്പം അതിൻ്റെ ബേസ് സ്ട്രക്ചർ, അതായത് നാരോയിങ് ഉണ്ട്, അതിന് വ്യാസം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാധനമാണ്, പ്രക്രിയയാണ്. അങ്ങനെ ഉണ്ടായാൽ അപ്പൻഡിക്സിന് തടസ്സം വരികയും അതിൻ്റെ ഡിസ്റ്റലൻറ്റ്, അതായത് അപ്പൻഡിക്സിൻ്റെ ബാക്കി ഭാഗം വീർത്ത് പഴുക്കുകയും ചെയ്യും.
0: സർ, ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റം ഇതിനൊരു കാരണമായി കണക്കാക്കാൻ കഴിയുമോ?
1: ഭക്ഷണ രീതിയിൽ ചെറിയൊരു കാരണമുണ്ട്. അതായത് നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൻഡിക്സ് തടസ്സം ഉണ്ടാക്കുന്ന എന്ത് കാര്യങ്ങളും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ പൊതുവെ പറഞ്ഞാൽ ഈ നാര് കൂടിയ ഭക്ഷണങ്ങൾ, അത് വന്നു കഴിഞ്ഞാൽ വേസ്റ്റേജ് കൂടുതലാണ്. അപ്പോൾ ഇതിന് ഇത് നല്ല ഫാസ്റ്റ് ട്രാൻസിറ്റ് നടക്കും. അങ്ങനെ വരുമ്പോൾ അപ്പൻഡിസൈറ്റിസ് കുറയും. നമ്മൾ അല്ലാതെ ഭക്ഷണങ്ങൾ, നമ്മൾ മാംസാഹാരവും ഒരുപാട് റിഫൈൻ ചെയ്ത ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞാൽ കുടലിൻ്റെ ട്രാൻസിറ്റ് ടൈം, അതിൽ കുടലിലൂടെ ഭക്ഷണം നീങ്ങുന്ന സ്പീഡ് കുറയുകയും കെട്ടിക്കിടക്കുകയും അപ്പോൾ അപ്പൻഡിസൈറ്റിസ് വരാൻ സാധ്യത കൂടുകയും അതൊരു ഒരു ഫാക്ടറാണ്. അപ്പം നമുക്ക് പൊതുവെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിൽ, നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുന്നവരിൽ പൊതുവെ അപ്പൻഡിസൈറ്റിസ് കുറഞ്ഞു കാണാം.
0: സർ, മറ്റൊരു സംശയമുള്ളത് ഈ സാധാരണ വയറുവേദനയും അപ്പൻഡിസൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് ഈ രോഗം തിരിച്ചറിയാൻ സാധിക്കുക?
1: ഇതെല്ലാം ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ വയറിനകത്ത് നമുക്ക് ഒരുപാട് അവയവങ്ങളുണ്ട്. എന്ത് അവയവത്തിൽ നിന്നും വേദന വരാം? കുടല്, കരള്, പിന്നെ സ്പ്ലീന്, ലിംഫ് നോഡ്സ്, പിന്നെ ആർട്ടറി, വെയിൻസ്, ഓറി, യൂട്രസ്, എവിടുന്ന് വേണമെങ്കിലും വേദന വരാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് രോഗിയെ പരിശോധിച്ച ഡോക്ടർക്ക് തന്നെ പല അതിൻ്റെ പല ലക്ഷണങ്ങളും പല പല ഇതും കൊണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അപ്പൻഡിക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അപ്പൻഡിക്സ് പൊതുവേ അപ്പൻഡിക്സ് വേറെ മിമിക്ക് ചെയ്യുക, അതായത് വേറെ ചില രോഗങ്ങളുമായിട്ട് സാമ്യം പുലർത്തുന്നത് രണ്ട് മൂന്ന് രോഗങ്ങളുമായിട്ടാണ്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി, അതായത് നമ്മുടെ ഗ്യാസിൻ്റെ അസുഖം, എരിച്ചിൽ, വയറെരിച്ചിൽ. അപ്പോൾ ഇതിന് രണ്ടിനും വയറുവേദന തുടങ്ങുന്നത് വയറിൻ്റെ പൊക്കിളിൻ്റെ മുകളിലായിട്ടാണ് സാധാരണ തുടങ്ങുന്നത്. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഇത് ഇവല്യൂഷൻ എന്ന് പറയുന്നത് മിഡ്ഗട്ടിൽ നിന്നാണ്. അപ്പം അതിൻ്റെ വേദന വരുന്നത് മുകളിൽ നിന്ന് തന്നെ, അതായത് സ്റ്റൊമക്കിൻ്റെ അതേ ഏരിയയിൽ, ഏതാണ്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് വേദന തുടങ്ങുന്നത്. അതാണ് പൊക്കിളിൻ്റെ മുകളിൽ വരുന്നത്. അപ്പം ഇത് രണ്ടും കണ്ട ഏതാണ്ട് ഒരുപോലെ ഇരിക്കും തുടക്കത്തിൽ. പക്ഷേ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം അപ്പൻഡിക്സ് കൂടുതൽ കൂടുതൽ പഴുപ്പൊക്കെ വ്യാപിക്കുമ്പോൾ ആ വേദന പതുക്കെ താഴോട്ടിറങ്ങി വലത് ഭാഗത്ത് താഴത്തെ ഏരിയയിലാണ് കൂടുതൽ പിന്നെ കണ്ടുവരുന്നത്. അപ്പം അവിടെ തൊടുമ്പോഴത്തേക്ക് നല്ല വേദന കാണും. പിന്നെ ഇത് വേറെ ചില ഇതായിട്ടും തെറ്റിദ്ധരിക്കാം, അതായത് ഓവറി അതിനുള്ള വേദന, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും.

0: അതായത് ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി, ഇതിനൊക്കെ ഇതേ വേദന വരും. ഓവറി സിസ്റ്റ്, അതും ഇതേ വേദന ഉണ്ടാക്കും. പിന്നെ മൂത്രത്തിൽ കല്ലുകൾ, അതും ഈ വേദന ഉണ്ടാക്കാം. മൂത്രത്തിൽ ഇൻഫെക്ഷൻ, അപ്പം ചുരുക്കം പറഞ്ഞാൽ ഗ്യാസിൻ്റെ അസുഖം മുതൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരെയും അപ്പൻഡിക്സിൻ്റെ ഏതാണ്ട് അത് ഒരുപോലെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഡോക്ടർക്ക്, സർജന് വളരെ എളുപ്പത്തിൽ ഇത് മിക്കവാറും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ വൈസും അതിനുശേഷം വീണ്ടും ചില ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്. നമ്മളിങ്ങനെ വേദന സംശയിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ടൈപ്പ് വേദന വരുന്നു, അങ്ങനെയൊക്കെ ഹിസ്റ്ററി വൈസും ഇതുവഴി നമുക്ക് ഏതാണ്ട് അപ്പൻഡിക്സ് അറിയാം. പിന്നെ അതിനെ നമ്മളതിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബ്ലഡ് കൗണ്ട് നോക്കുന്നു. കൗണ്ട് കൂടുതലായിരിക്കും അപ്പൻഡിസൈറ്റിസിന്. ഈ സ്കാൻ ചെയ്താൽ മിക്ക ഇടത്തും അപ്പൻഡിക്സ് പഴുത്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അപ്പൻഡിക്സ് ചെറിയ അവയവമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സി ടി എടുത്താൽ പോലും ചിലപ്പോൾ കണ്ടുപിടിക്കത്തില്ല. പ്രധാനമായിട്ട് അതിൻ്റെ പനി, വയറുവേദന, ഹൈ ബ്ലഡ് കൗണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചാണ് അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്കാനും ഒക്കെ ചെയ്ത് വേറെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുകയും എന്നാൽ വലത് ഭാഗത്ത് താഴെയായിട്ട് വേദന പെർസിസ്റ്റ് ചെയ്യുകയും ബാക്കി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആയി ഡയഗ്നോസ് ചെയ്ത് അതായത് ആൻറ്റിബയോട്ടിക് ചികിത്സ കൊടുക്കുകയോ ഈവൻ സർജറി ചെയ്യുകയോ പോസ്റ്റ് ചെയ്യാറുണ്ട്.
1: സർ, ഈ രോഗത്തിന് പ്രത്യേകിച്ച് പ്രായപരിധിയുണ്ടോ?
0: കുറച്ച് പ്രായപരിധി ഉണ്ട്. അതായത് 2 വയസ്സ് വരെ അപ്പൻഡിസൈറ്റിസ് വളരെ വളരെ റയറാണ്, അങ്ങനെ കണ്ടിട്ടേ അറിയില്ല. 2 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്, അതായത് കുഞ്ഞുങ്ങളിലും 20 വയസ്സിന് താഴെയുമാണ് വളരെ ഏറ്റവും കോമൺ ആയിട്ടത് കാണുന്നത്. പ്രായം കൂടുന്തോറും അപ്പൻഡിസൈറ്റിസിന് വളരെ വളരെ കുറയും. അതായത് അപ്പൻഡിക്സ് പതുക്കെ ശോഷിച്ചു പോകുന്നതുകൊണ്ടായിരിക്കും അവർ കാരണം. പിന്നെ 2, പ്രായമുള്ളവരിൽ അപ്പൻഡിസൈറ്റിസ് വന്നാൽ നമ്മളെപ്പോഴും ക്യാൻസർ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറെ ചില അസുഖങ്ങൾ വരും, മ്യൂക്കോസിയിൽ അങ്ങനെ. പക്ഷെ പ്രായമായവരിൽ അപ്പൻഡിസൈറ്റിസ് വരാം, വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടവുമാണ്. കാരണം വളരെ ചെറുപ്പത്തിലും വളരെ ഓൾഡർ ഏജിലും അപ്പൻഡിക്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വയറ് മുഴുവൻ പഴുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജനറലൈസ് പെരിറ്റോണൈറ്റിസിലോട്ട് പോകാം. ഇതിനിടയിലുള്ള ആൾക്കാർക്ക് അപ്പൻഡിസൈറ്റിസ് വന്നാൽ, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി തന്നെ കുടലും ഫാറ്റും എല്ലാം കൂടെ വന്ന് അതിനെ സീല് ചെയ്യുകയും ആ പഴുപ്പൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രെയിൻ ചെയ്യുകയും ബാക്കിയുള്ളടത്ത് വ്യാപിക്കാതിരിക്കാൻ ബോഡിയെ ഡിഫൻസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ ഏജിൽ വരുന്ന അപ്പൻഡിസൈറ്റിസ് പൊതുവെ അപകടം വരില്ലാത്തത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറിയ ഏജിലും ഓൾഡർ ഏജിലും പെർഫറേഷനും ജനറലൈസ്ഡ് പെരിറ്റോണൈറ്റിസ്, അതായത് പഴുപ്പ് കൂടുതൽ വ്യാപിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം ഏജസിൽ അപ്പൻഡിസൈറ്റിസ് കൂടുതൽ ഗുരുതരമായി വരാം.
1: സർ, അതുപോലെ തന്നെ ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൻഡിക്സ് സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് കൺഫേം ചെയ്യും. ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റില് കൗണ്ട് കൂടുന്നു. പിന്നെ മൂത്രത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇതിനെ മിമിക്കാം. മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, മൂത്രത്തിൽ അണുബാധ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി, ഗർഭമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. മെൻസ്ട്രൽ പീരീഡ്, ലാസ്റ്റ് മെൻസ്ട്രൽ മെൻസസ് ഒക്കെ ചോദിച്ച് അത് അറിയാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ വൃഷണത്തിന് വേദന വന്നാൽ, ഇപ്പോൾ ഈ ടെസ്റ്റിസ് പെയിൻ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന എപ്പിഡെമോർക്കൈറ്റിസ്, അതും അപ്പൻഡിസൈറ്റിസ് പോലെ വലത് സൈഡിലായിട്ടായിരിക്കും വേദന തുടങ്ങുന്നത്. വൃഷണം നോക്കിയാലേ ചില വൃഷണത്തിലെ പെയിൻ കുറച്ച് ദിവസം കഴിഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഈ വളരെ കൊച്ചുകുട്ടികളിൽ കാണുന്ന വേറൊരു സംഭവമാണ് വയറിനകത്ത് വരുന്ന കഴലുകൾ പഴുത്തുള്ള മെസൻഡറിക് അഡിനൈറ്റിസ്. ഇതെല്ലാം അപ്പൻഡിസൈറ്റിസിനെ മിമിക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ കാണാൻ സാധിക്കും. അതിൽ സംശയമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് സി ടി സ്കാനിലോട്ട് പോകും, ചിലപ്പം കോൺട്രാസ്റ്റ് സി ടിയിലോട്ട് പോകും. ഇത്രയും പരിശോധനകളുണ്ട്. ഏതാണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും കണ്ടുപിടിക്കാൻ സാധിക്കും, പക്ഷേ ഇതിൽ പോലും കണ്ടുപിടിക്കാത്തതുണ്ട്. അങ്ങനെയുള്ളതിനെ നമ്മൾ ക്ലിനിക്കൽ സസ്പീഷൻ, അതായത് നമ്മൾ ബാക്കി എല്ലാ ഇതും അപ്പൻഡിസൈറ്റിസ് ആണ് ഇതാണെങ്കിൽ നമ്മൾ മരുന്ന്, നമുക്ക് ഇപ്പം അത് മരുന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ സർജറിയിലോട്ട് പോകാം.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ രോഗത്തിന് ശസ്ത്രക്രിയ മാത്രമാണോ ഒരു ചികിത്സ എന്ന രീതിയിൽ പരിഹാരമാർഗം?
0: അപ്പൻഡിസൈറ്റിസ് ഞാൻ പറഞ്ഞപോലെ പല രീതിയിൽ വരാം. വളരെ മൈൽഡ് രീതി, വളരെ ചെറിയ രീതി മുതൽ വളരെ അപകടം പിടിച്ച രീതി വരെ അപ്പൻഡിസൈറ്റിസ് വരാം. അപ്പം ഭൂരിപക്ഷം ആളുകൾക്കും വളരെ മൈൽഡായിട്ടേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ മൈൽഡ്, വളരെ ചെറിയ രീതി വരുന്ന അപ്പൻഡിസൈറ്റിസ് പേഷ്യന്റ് രോഗിക്ക് വലിയ വേദന കാണത്തില്ല, പനിയൊന്നും വലുതായിട്ട് കാണത്തില്ല, പക്ഷേ പിന്നെ കൗണ്ട് വലുതായിട്ട് കൂടത്തില്ല. പക്ഷെ എന്നാലും വേദന, ചെറിയ രീതി വേദന, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നു, മറ്റേ ചെയ്യുന്നു, അപ്പൻഡിസൈറ്റിസ് ആയിട്ട് തെളിയുന്നു. അങ്ങനെയുള്ള രോഗികളെ നമുക്ക് സെലക്ട് ചെയ്ത് വേണ്ടി വന്നാൽ നമ്മൾ മരുന്ന് ആൻറ്റിബയോട്ടിക്സ് മാത്രം കൊടുത്ത് മാനേജ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന രോഗികൾ 50% പേർക്ക് പിന്നീട് ഒരിക്കലും വരത്തില്ല. ബാക്കി 50% പേർക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നമ്മൾ എന്തായാലും ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു അസമയത്ത് കയറി ഇങ്ങനെ വന്നാൽ, നമുക്ക് ഒരു പരീക്ഷയുടെ സമയത്തോ അല്ലെങ്കിൽ വേറെ വിദേശ യാത്ര സമയത്തോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ വരാം. അപ്പോൾ നമ്മൾ വിദേശ

0: പലർക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി പോവാം. ഇപ്പം നമുക്ക് പൊതുവെ നമ്മൾ സർജറി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും പഴുത്തിരിക്കാത്ത സന്ദർഭത്തിൽ, അതായത് അപ്പൻഡിക്സ് പഴുക്കാത്ത സാഹചര്യത്തിൽ അത് എടുത്തു മാറ്റുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു അപ്പൻഡിസൈറ്റിസ് പെയിൻ ആയിട്ട് വന്നാൽ ആന്റിബയോട്ടിക്സ് കുടിച്ച് കുറച്ചിട്ട് 2 മാസം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ശസ്ത്രക്രിയയാണ് എളുപ്പം. അപ്പം എപ്പോഴും അങ്ങനെയാണ് എളുപ്പം. പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ അത്രയും നിൽക്കാൻ നമുക്ക് പറ്റില്ല. പഴുപ്പ് വ്യാപിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നല്ല ആന്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അപ്പൻഡിസൈറ്റിസും ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ ചെയ്യേണ്ട സാധ്യത ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 10% താഴെ കേസസ് മാത്രമേ ഇമ്മീഡിയറ്റ് സർജറി വേണ്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമുക്ക് വേണമെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുത്ത് കുറച്ചിട്ട് രോഗിക്കും ഡോക്ടർക്കും ഒക്കെ സൗകര്യമായ സമയം നോക്കി ചെയ്യാം. അതാണ് എപ്പോഴും അഭികാമ്യം. പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും താമസം. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് നടക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും.
1: സർ, അപ്പൻഡിസൈറ്റിസ് വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകളാണ് നാം സ്വീകരിക്കേണ്ടത്?
0: അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നും കാരണമില്ല. നമ്മൾ ഹെൽത്തി ഡയറ്റ് നല്ലതാണ്. ഫൈബർ കണ്ടെയ്നിങ് ഡയറ്റ്, പിന്നെ വേറെ ഇളക്കുക, വേറെ ശല്യം കുറയ്ക്കുക, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിനും വലിയൊരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാരണമില്ലാതെ ചിലർക്ക് പഴുക്കും വന്ന്. പക്ഷേ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടറുടെ നിരീക്ഷണത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് അതിന് സർജറി ചെയ്യേണ്ടത് എന്ന് ഡോക്ടറായിരിക്കും കൂടുതൽ തീരുമാനിക്കും. സർജനോ ഡോക്ടർക്കോ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറോ സർജനും കൂടുതൽ അറിയാൻ സാധിക്കും. രോഗി സ്വയം തീരുമാനിക്കുന്നതിനേക്കാളും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്കോ സർജനോ പറയാം ഏതൊക്കെയാണ് നേരത്തെ ചെയ്യേണ്ടത്, ഏതിനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങനെയുള്ളത്. അതാണ് കൂടുതൽ കാരണം. ചിലർക്ക് ഇത് വെയിറ്റ് ചെയ്ത് വലിയ അപകടത്തിൽ പെടാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പലരും ഡിലേ ചെയ്ത് മരണനിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ചിലർക്ക് ശ്രദ്ധിക്കാതെ പോയി അപ്പൻഡിക്സ് ചിലർക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടും വരാറുണ്ട്. വളരെ നിസ്സാരമുള്ള കേസ് ചിലപ്പം വളരെ സീരിയസ് ആയിട്ട് പോകാറുമുണ്ട്.
1: അപ്പൻഡിസൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
9: വർണ്ണവൈവിധ്യമാർന്ന ആകാശത്തിലെ മാരവില്ല പോലെ അനന്തപുരി FM ശ്രോതാക്കൾക്കായി ഒരുക്കുന്നു ഗാനവൈവിധ്യങ്ങൾ നിറഞ്ഞ മഴവില്ല്.

അതിമിത പൊന്നോണ തരംഗിണി എന്ന മലയാളം ആൽബത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം രവീന്ദ്രൻ.

മഴവില്ലിലൂടെ ഇനിയൊരു ഹിന്ദി ചിത്രത്തിലെ പാട്ട് ആസ്വദിക്കാം. 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി കവിത കൃഷ്ണമൂർത്തിയും സംഘവും പാടിയതാണ് ഈ ഗാനം. ജാവേദ് അക്തറിൻ്റെ വരികൾ, രാഹുൽ ദേവ് വർമ്മിൻ്റെ സംഗീതം.

0: ഫെസ്റ്റ് വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
0: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. ആർഫ ഗോൾഡ് ഇസ്പോർട്ട്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: മഴവില്ലിലെ ഇനി വീര എന്ന തമിഴ് ചിത്രത്തിലെ പാട്ട്.

0: കൊഞ്ചി കൊഞ്ചി അലകളോട്.
1: ഇനിയൊരു മലയാള ആൽബം ഗാനമാണ് വസന്തഗീതങ്ങൾ എന്ന ആൽബത്തിലെ പാട്ട്. വിച്ചുതിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയത്.

മഴവില്ലിലെ അടുത്ത വർണ്ണമിതാ അനു മാലിക്കിന്റെ സംഗീത സംവിധാനത്തിൽ കുമാർ സാനുവും അൽക്കയാഗ്നിയും പാടിയത് ചിത്രം മേ ഖിലാഡി തുവനാരി ചുരാക്കിയ ദിൽമേരാ.

ഇനിയൊരു തമിഴ് ചിത്രത്തിലെ ഗാനമാണ് മഴവില്ലിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഗംഗേ അവരൻ്റെ വരികളാണ്, SP ബാലസുബ്രഹ്മണ്യം പാടിയത്. ചിത്രം അമ്മൻ കോയിൽ കിഴക്കാലേ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: SP ബാലസുബ്രഹ്മണ്യവും അൽക്കായ അഗ്നിക്കും പാടിയ ഗാനമാണ് മഴവില്ലിൽ ഇനി. ചിത്രം സാജൻ.

ഇന്നത്തെ മഴവില്ലിൽ ഒരു വർണ്ണം കൂടി. ആലപ്പി രംഗനാഥിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ഓണം മെലഡീസ് എന്ന ആൽബത്തിൽ നിന്നും ഗാനരചന ഒ എൻ വി കുറുപ്പ്.

പ്രിയ ശ്രോതാക്കളെ, മഴവില്ല് സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. എറണാകുളം ഏഴാറ്റുമുഖം പ്രകൃതിഗ്രാമം പാർക്കിൽ സന്ദർശകർക്ക് താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ഈ മാസം 6 മുതൽ 10 വരെ 5 ദിവസത്തേക്കാണ് പ്രവേശനം നിരോധിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 104 പേർ അറസ്റ്റിലായി. 96 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ദൌത്യത്തിന്റെ ഭാഗമായി ഇതുവരെ 5,449 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5,840 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിൽ ജൂൺ 24 ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 2,595. ഇതിനെ തുടർന്ന് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ ഭേദഗതി വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റൊൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിനു വേണ്ടി ബലറാമും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.

ഇനി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപിള്ള. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
8: പ്രേക്ഷകരെ, ഇനി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിഴക്കുണരും പക്ഷി. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
4: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: സുദീപ് കുമാറും റെമി ടോമയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മരുഭൂമി കഥ. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഗ്നിദേവൻ. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: നഗരപുരാണം.
4: കോഴിക്കോടിന് ഒരു മണമുണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം. ആ മണം തേടിയെത്തിയ വിദേശികൾ അകത്തേക്ക് മാത്രമല്ല പുറത്തേക്ക് കൂടി ആ വഴി തുറന്നിട്ടു. ആ വഴിയിലൂടെ ഇന്നും ഒഴുക്ക് തുടരുന്നു, കൂടുതലും പുറത്തേക്കാണ്. ഏതൊരു ദേശത്തിന്റെയും വളർച്ച ഇത്തരം ഒഴുക്കിലൂടെയാണ്. ഇരുണ്ട മധ്യകാലഘട്ടത്തിന് വെളിച്ചം പകർന്നത് ഇത്തരം ഒഴുക്കുകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്കും പുറത്തേക്കും ഒരുമിച്ചൊഴുകുന്ന ഒഴുക്കിന് സംസ്കാരമെന്ന് പേരിടണം. സംസ്കാരം ഭാഷയെ മാത്രമല്ല വേഷത്തെയും വഴക്കങ്ങളെയും പുതുക്കുന്നുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം ആയിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. അറബികളാണ് ആദ്യമായി ഈ പേര് വിളിച്ചത്. കുരുമുളക് മാത്രമല്ല, ഏലവും ഇഞ്ചിയും കടൽ കടന്നു. കറുവാപ്പട്ട പോലെ ചിലത് ഇവിടേക്കും വന്നു. കരമാർഗമായിരുന്നില്ല വളർച്ച, കടൽ മാർഗമായിരുന്നു. പായ്ക്കപ്പലുകൾക്ക് അടുക്കാൻ പാകത്തിൽ ഒരു തുറ അന്ന് കോഴിക്കോടിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ടായിരുന്നു. തുണ്ടി എന്നാകണം അതിന്റെ പേര്. ചരിത്രകാരന്മാർ പറയുന്ന തുണ്ടി കൊയിലാണ്ടിയാണോ കടലുണ്ടിയാണോ ഉറപ്പില്ല. എന്തായാലും കൊയിലാണ്ടിക്കും കടലുണ്ടിക്കും ഇടയിൽ എവിടെയോ എന്നുറപ്പിക്കാം. പന്തലായനി കൊല്ലത്ത് അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ഇതിനിടയിലാണ് വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട്. കാൽപ്പാടാണോ കാപ്പാടായത് അറിഞ്ഞുകൂടാ. നോക്കി നോക്കിയാണ് കടൽ വലുതായതെന്ന് കാൽപ്പനികമായൊരു ചൊല്ലുണ്ട്. അത് കരയിൽ നിന്നുള്ള നോട്ടമാണ്. കടലിൽ നിന്നും ഇത്തരമൊരു നോട്ടം കരയിലേക്കെത്തുന്നുണ്ട്. ഏതൊരു നാവികനും കരയിൽ

0: ദിശയിലേക്ക് ഈ നോട്ടം നോക്കുന്നുണ്ട്. അതിരുകളില്ല ആ നോട്ടത്തിന്. ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി 1498 ആ നോട്ടം കാപ്പാട് കപ്പലിറങ്ങുമ്പോൾ ഒരു ചരിത്രം ജനിച്ചു എന്ന് പറയാം. കടൽക്കൊള്ളക്കാരെ ഭയന്ന് ജിബ്രാൾട്ടർ കടലിടുക്ക് ഒഴിവാക്കിയുള്ള ആ പ്രയാണത്തിന് ചുക്കാൻ പിടിച്ചത് മൺസൂൺ കാറ്റാണെന്ന് കേൾക്കുമ്പോൾ പുതുതലമുറ അമ്പരക്കും. ഒരു വർഷവും 5 മാസവും എടുത്തു ഇതിന്. കണ്ണൂരും കൊല്ലവും കൊച്ചിയും കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ ഒത്തുകൂടിയ സ്ഥലമായിരുന്നു മധ്യകാലഘട്ടത്തിൽ കോഴിക്കോട്. പേർഷ്യക്കാരും അറബികളും ചൈനക്കാരും മാത്രമല്ല, ഗ്രീക്കുകാരും ഒരു കാലത്ത് ഇതുവഴി വന്നു. നമ്മുടെ കാട്ടിലെ മരങ്ങൾ കടൽ കടന്നു. ആ മരം കൊണ്ട് ഉരുവുണ്ടാക്കുന്ന ഖലാസികൾ കോഴിക്കോടിന് പെരുമയുണ്ടാക്കി തന്നു. ഈ പട്ടികയിലേക്ക് ബേപ്പൂർ കടന്നു വന്നത് പിന്നീടാകണം. വയനാട്ടിൽ നിന്നും നിലമ്പൂർ കാടുകളിൽ നിന്നും പുഴമാർഗം ഒഴുകിയെത്തിയ തടികൾ, 1500 വർഷത്തെ പാരമ്പര്യം ഇക്കാര്യത്തിൽ ബേപ്പൂരിനു മാത്രമുണ്ടെന്ന് പറയുമ്പോൾ പഴക്കം കണക്കാക്കുക അത്ര എളുപ്പമല്ല. ചാലിയാർ പുഴ ബേപ്പൂരിലേക്ക് മാത്രമല്ല തടികൾ എത്തിച്ചത്, കല്ലായിയിലേക്ക് കൂടിയാണ്. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തടി വ്യാപാര കേന്ദ്രമായിരുന്നു കല്ലായി. രാവും പകലും ഈർച്ചമില്ലുകളുടെ ശബ്ദം തങ്ങിനിന്ന പ്രദേശം, നനഞ്ഞ മരത്തടികളുടെ മണം തങ്ങിനിന്ന പ്രദേശം. ബ്രിട്ടീഷുകാർ ഇവിടെ ഇരുമ്പ് പാലം മാത്രമല്ല തടികൾ കയറ്റി അയക്കാൻ വേണ്ട ഗുഡ്സ് ട്രാക്കുകൂടി ഉണ്ടാക്കി. മുസിരീസിന്റെ വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന ടിൻഡിസ് തുറമുഖത്തെപ്പറ്റി ചരിത്രത്തിൽ പരാമർശമുണ്ട്. കടലുണ്ടിയും കൊയിലാണ്ടിയും മാത്രമല്ല പൊന്നാനി, താനൂർ, ചാലിയം പ്രദേശങ്ങളും സംശയത്തിനിട നൽകും വിധം നമ്മുടെ മുമ്പിലുണ്ട്. തെക്ക് മുസിരീസും വടക്ക് ഏഴിമലയും നോക്കൂ, വട്ടത്തിലല്ല തീരത്തോട് ചേർന്ന് നീളത്തിലാണ് ഒരു സംസ്കാരം വളർന്നു പടർന്നത്. വീണുകിടക്കുന്ന കടൽപ്പാലത്തിന്റെ അവശേഷിച്ച തൂണുകളിൽ ചെവിയോർത്തു നോക്കൂ, പോയ കാലത്തിന്റെ സ്പന്ദനങ്ങൾ കേൾക്കാൻ കഴിയും. നഗരപുരാണം, രചന മധുശങ്കർ മീനാക്ഷി, ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി FM 101.9.
3: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ,
4: കൂട്ടുകാരെ, നമ്മൾ കഥ എവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഒഡീസിയസും കൂട്ടുകാരും ഒറ്റക്കണ്ണൻ രാക്ഷസന്റെ ഗുഹയിൽ അകപ്പെട്ടു, പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ബാക്കി കേൾക്കാം. ഒഡീസിയസും കൂട്ടുകാരും കപ്പലിലങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. ജലപ്പരപ്പിലൂടെ കപ്പലോടിച്ചു പോകുന്ന അവരുടെ ദൃഷ്ടിയിൽ ദൂരെ ഒരു ദ്വീപ് തെളിഞ്ഞു, മനോഹരമായ ഒരു ദ്വീപ്. അത് കണ്ടപ്പോ അവർക്കൊരുപാട് സന്തോഷം തോന്നി. വേഗം കപ്പലിനെ ആ ദ്വീപിലോട്ട് നയിച്ചു. ദ്വീപിന്റെ കരകൾ പിത്തളപാളി കൊണ്ട് ബലവത്താക്കിയിരിക്കുന്നു. പ്രസിദ്ധമായ അയോള ദ്വീപാണ് അതെന്ന് ഒഡീസിയസിന് മനസ്സിലായി. ദ്വീപിന്റെ ഭരണാധികാരി അയോള ഹിപ്പോറ്റിഡസ് രാജാവാണ്. 6 പുത്രന്മാരും 6 പുത്രിമാരുമാണ് രാജാവിനുള്ളത്. നാട്ടുനടപ്പനുസരിച്ച് രാജാവ് പുത്രന്മാരെ പുത്രിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഹിപ്പോറ്റിഡസ് ഒഡീസിയസിനെയും അനുചരന്മാരെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. വിഭവസമൃദ്ധമായ സദ്യ അവർക്ക് നൽകി. അരയന്നങ്ങളുടെ ചിറകുകൊണ്ടുണ്ടാക്കിയ പതുപതുത്ത മെത്തയുള്ള കിടക്ക അവർക്ക് ഉറങ്ങാനായി കൊടുത്തു. സന്തോഷമായിട്ട് ഒഡീസിയസും കൂട്ടുകാരും ദിവസങ്ങളങ്ങനെ തള്ളി നീക്കി. അങ്ങനെ 1 മാസക്കാലം അയോള രാജാവിനൊത്ത് സൽക്കാരങ്ങളിൽ പങ്കെടുത്ത് ഒഡീസിയസ് കഴിഞ്ഞു. ഇതൊക്കെയാണെങ്കിലും ജന്മനാട്ടിൽ തിരിച്ചെത്താനുള്ള മോഹം ഒഡീസിയസിനും കൂട്ടുകാർക്കും ഉണ്ട്. അങ്ങനെ അക്കാര്യം അവർ ആ രാജാവിനെ അറിയിച്ചു. ഹിപ്പോറ്റിഡസ് പറഞ്ഞു,

ഒഡീസിയുസേ, താങ്കളുടെ മനോഗതം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി തരാം. ഹിപ്പോട്ടിഡസ് രാജാവ് ഒരുക്കങ്ങളൊക്കെ നടത്തി. 9 വയസ്സുള്ള ഒരു കാളയെ കൊന്ന് അതിന്റെ തോല് ഊറക്കിട്ടു. അതുകൊണ്ട് ഒരു വലിയ സഞ്ചി ഉണ്ടാക്കി. അതിനുള്ളിൽ പ്രതികൂലമായി വരുന്ന എല്ലാ കാറ്റുകളെയും ആ തുകൽ സഞ്ചിക്കുള്ളിൽ ആ രാജാവ് അടച്ചുവെച്ചു. സകല കാറ്റുകളെയും ബന്ധിക്കാനും യഥേഷ്ടം വീണ്ടും തുറന്നുവിടുവാനുമുള്ള കഴിവ് ക്രോണീൻ രാജാവ് അദ്ദേഹത്തിന് നേരത്തെ കൊടുത്തിരുന്നു. ആ സഞ്ചിയുടെ വായ വെള്ളിക്കമ്പികൾ കൊണ്ട് കെട്ടി കപ്പലിൽ അത് ഭദ്രമായി ബന്ധിച്ചു. ഒഡീസിയസിന്റെ കപ്പലിനെ നേരായ മാർഗത്തിലൂടെ പായിക്കുന്നതിന് പടിഞ്ഞാറൻ കാറ്റിനെ മാത്രം ഹിപ്പോട്ടിഡസ് തുറന്നുവിട്ടു. ഈ കാര്യങ്ങളെല്ലാം ഒഡീസിയസിനെ മാത്രമേ അദ്ദേഹം അറിയിച്ചുള്ളൂ. അങ്ങനെ നീണ്ട 9 ദിവസങ്ങൾ അവർ കപ്പലിനെ പായിച്ചുകൊണ്ട് യാത്ര തുടർന്നു. കര കാണുവാൻ അവർ കണ്ണിമയ്ക്കാതെ അങ്ങനെ കാത്തിരിക്കുകയാണ്. 10-ാം ദിവസം അവർ കാത്തു കൊതിച്ചിരുന്ന സ്വന്തം നാടെങ്ങനെ കണ്ണിൽ കാണാൻ തുടങ്ങി. സ്വന്തം നാട് കണ്ടപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലെങ്ങനെ പൂത്തു നിന്നു. കരയിൽ ആളുകൾ നടക്കുന്നതും തീ കൂട്ടുന്നതും വ്യക്തമായി കാണാൻ കഴിയുന്ന അത്ര വിധത്തിൽ കപ്പൽ അവരുടെ ദേശത്തോടങ്ങ് അടുത്തു. ഈ ദിവസങ്ങളിലെല്ലാം ഒഡീസിയസ് കണ്ണിമയ്ക്കാതെ കാറ്റ് നിറച്ച സഞ്ചിയുടെ സമീപത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അതിലൊന്ന് തൊടാൻ പോലും കൂട്ടുകാരെ അദ്ദേഹം അനുവദിച്ചില്ല. ദ്വീപ് സന്ദർശിച്ച മാത്രയിൽ ഒഡീസിയസിന് സന്തോഷമായി. എല്ലാ ദുഃഖങ്ങളും അവസാനിച്ചല്ലോ എന്ന് ആശ്വസിച്ചു. ഇത്രയും ദിവസത്തെ ഉറക്കം കൊണ്ട് വലഞ്ഞ കണ്ണുകൾ താനെ അടഞ്ഞു. ഒഡീസിയസ് ഗാഠനിദ്രയിലാണ്ടു. അപ്പോ ഒഡീസിയസിന്റെ കൂട്ടുകാർ പരസ്പരം പറഞ്ഞു, കാളത്തോലുകൊണ്ടുള്ള സഞ്ചിയിൽ എന്തായിരിക്കാം? ഹിപ്പോട്ടിഡസ് നമ്മുടെ നേതാവിന് നൽകിയ സമ്മാനങ്ങളാവും മുഴുവനും. സ്വർണവും വെള്ളിയും രത്നങ്ങളും ഒക്കെ ആവും. എവിടെയൊക്കെ പോയാലും ഒഡീസിയസിന് രാജോചിതമായ സ്വീകരണം കിട്ടുന്നു. ട്രോയ് യുദ്ധത്തിൽ ലഭിച്ചത് എത്രയധികം രത്നങ്ങളും സമ്പത്തുമാണ്. നാം അദ്ദേഹത്തോടൊന്നിച്ച് ക്ലേശം സഹിച്ചത് മാത്രം മിച്ചം. കരയിലെത്തിയാലും അദ്ദേഹത്തിന് സമ്പത്തും സ്വീകരണങ്ങളും സൽക്കാരങ്ങളും കിട്ടും. അത് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒഡീസിയസിന്റെ കൂട്ടുകാരുടെ മനസ്സ് അസൂയ കൊണ്ടങ്ങ് നിറഞ്ഞു. എന്താണ് സഞ്ചിയിലുള്ളതെന്ന് പരിശോധിച്ചറിയുക തന്നെ അവർ സഞ്ചി അങ്ങ് തുറന്നു. കാറ്റുകൾ നാലുപാടും ചീറിപ്പാഞ്ഞു. അവയെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഒരു കൊടുങ്കാറ്റ് കടലിലുയർന്നു. കപ്പൽ അതിവേഗം പിന്നോക്കം പാഞ്ഞു. സങ്കൽപ്പിക്കാനാവാത്ത വേഗമായിരുന്നു അതിന്. ഒഡീസിയസ് ഉണർന്നു. സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാം തകർന്നിരിക്കുന്നു. ഓളങ്ങളിൽ ഉയലാടുന്ന കപ്പൽ, പേടിച്ചരണ്ടു നിൽക്കുന്ന സഹയാത്രികർ. കടലിൽ ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് ഒഡീസിയസിന് ആദ്യം തോന്നി. കൂട്ടുകാരുടെ നിലവിളിയും തിരമാലകളുടെ ഇരമ്പലും സംഭവിക്കരുതാത്തത് സംഭവിച്ചു. എന്തായാലും വരുന്നത് വരട്ടെ എന്ന് കരുതി ഒഡീസിയസ് മിണ്ടാതെ അങ്ങനെ ഇരുന്നു. കൂട്ടുകാരുടെ ആർത്തനാദങ്ങൾക്കിടയിൽ കൊടുങ്കാറ്റിന്റെ രാക്ഷസീയമായ കരങ്ങൾ കപ്പലിനെ തിരികെ അയോള ദ്വീപിലെത്തിച്ചു. സ്വന്തം നാട്ടിൽ എത്തിയല്ലോ എന്ന് സന്തോഷിച്ചിരുന്ന ഒഡീസിയസിന് വീണ്ടും കഷ്ടകാലം തുടങ്ങാൻ പോകുന്നോ എന്തോ. അവർ കരയ്ക്കിറങ്ങി ശുദ്ധജലം കുറച്ച് സംഭരിച്ചു. കപ്പലിന് സമീപമിരുന്ന് ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് ഭക്ഷിച്ചു. ഒഡീസിയസ് കൂട്ടുകാരെ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് അവരോടൊന്നിച്ച് അയോള ഹിപ്പോട്ടിഡസ് രാജാവിന്റെ അടുത്തേക്ക് പോയി. ഭാര്യയോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അയോള രാജാവ്. അത്ഭുതത്തോടെ രാജാവ് ഒഡീസിയസിനോട് ചോദിച്ചു, ഹല്ലയോ ഒഡീസിയസ്, നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് മടങ്ങിപ്പോന്നത്? എന്ത് ദുരന്തമാണ് നിങ്ങളെ വലയം ചെയ്തത്? സ്വന്തം നാട്ടിലെത്തുവാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തന്നിരുന്നല്ലോ. ഭയങ്കരമായ സങ്കടത്തോടെയും പശ്ചാത്താപത്തോടും കൂടി ഒഡീസിയസ് പറഞ്ഞു, രാജാവേ, തീരെ വിചാരിച്ചിരിക്കാത്തത് സംഭവിച്ചുപോയി. സ്വന്തം നാട് കാണുന്നത് വരെ ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്നു, കാത്തിരുന്നു. പിന്നെ ഞാൻ അല്പം ഒന്ന് മയങ്ങിപ്പോയി. എന്റെ കൂട്ടുകാർ അസൂയ നിറഞ്ഞവരാണ്. അങ്ങ് തന്ന സഞ്ചിയിൽ നിധിയാണെന്ന് കരുതി ആ മടയന്മാർ കാറ്റു സഞ്ചി തുറന്നുവിട്ടു. ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ സംഭവിക്കാത്തത് സംഭവിച്ചു. ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ ഇനി കഴിയൂ. ഈ വിപത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റിയാലും. നിറഞ്ഞ കണ്ണുകളോടെ ഒഡീസിയസ് നടത്തിയ അഭ്യർത്ഥന നിഷ്ഫലമാവുകയാണുണ്ടായത്. ഒരു പ്രതിമ പോലെ രാജാവും രാജ്ഞിയും അല്പസമയം ഇരുന്നു. അയോള രാജാവിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം കൽപ്പിച്ചു, കൊടും പാപിയായ നിങ്ങൾ ഉടനെ ഇവിടെ നിന്നും പോകണം. ഈ ദ്വീപിൽ കണ്ടുപോകരുത്. അനുഗ്രഹീത ദേവകളുടെ വെറുപ്പിന് പാത്രമായ നിങ്ങൾക്ക് അഭയം നൽകുവാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. പടിക്ക് പുറത്തിറങ്ങൂ. അയോള ഹിപ്പോട്ടിഡസ് ഒഡീസിയസിനെ ആട്ടിപ്പുറത്താക്കി. അനുചരന്മാരോടൊപ്പം ഒഡീസിയസ് കപ്പലിൽ കയറി. ദുഃഖവും നിരാശയും അവരെ പൊതിഞ്ഞു നിന്നു. കപ്പലോടിക്കുവാൻ കഴിയാത്ത

വിധം അവരുടെ സർവശക്തിയും ക്ഷയിച്ചുപോയി. ആറു രാത്രിയും ആറു പകലും ഒഡീസിയോസിന്റെയും കൂട്ടുകാരുടെയും കപ്പലുകൾ കടലിൽ ഒഴുകി നടന്നു, ഒരു ലക്ഷ്യവുമില്ലാതെ. ഒടുവിൽ ലസ്ട്രിഗോണിയന്മാരുടെ ആവാസ കേന്ദ്രമായ ലാമോസ് ദ്വീപിൽ അവരെത്തി. വളരെ പ്രത്യേകതയുള്ള ദ്വീപായിരുന്നു അത്. അവിടെ രാത്രിയും പകലും തമ്മിൽ വ്യത്യാസമില്ല. നാലു ചുറ്റും കൂറ്റൻ പാറകൾ ഉയർന്നു നിൽക്കുന്നു. തുറമുഖം കണ്ടപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. തുറമുഖത്തിന്റെ ഇരുഭാഗത്തുമായി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറകൾ രണ്ടെണ്ണം കണ്ടു. അവ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുകയാണ്. പ്രവേശനഭാഗം തീരെ ഇടുങ്ങിയതാണ്. അതിനുള്ളിൽ വലിയ തിരമാലകളോ കാറ്റുകളോ ഇല്ല. പ്രശാന്തമായ ജലം. ഒഡീസിയസിന്റെ കപ്പലൊഴികെ മറ്റു കപ്പലുകളെല്ലാം ഇടുങ്ങിയ ആ തുറമുഖ കവാടത്തിൽ പ്രവേശിച്ചു. തുറമുഖത്തിനു വെളിയിൽ കപ്പലുകളെ പാറകളുമായി കയറുകൊണ്ട് ബന്ധിച്ച് ഒഡീസിയസ് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നു. എല്ലാം ശരിക്കു കാണണമെന്ന് കരുതിയ ഒഡീസിയസ് ഒരുയർന്ന പാറമേൽ കയറി നിന്ന് ദ്വീപൊട്ടാകെ അങ്ങനെ നോക്കി. ആ ദ്വീപിൽ തോട്ടങ്ങളില്ല, കൃഷിഭൂമിയും കാണാനില്ല. പക്ഷേ ആരൊക്കെയോ അവിടെ ജീവിക്കുന്നുണ്ടെന്നതിന് തെളിവ് കണ്ടു. അന്തരീക്ഷത്തിൽ പുകപടലം ഉയരുന്നുണ്ട്. ദ്വീപിനെക്കുറിച്ചുള്ള സൂക്ഷ്മ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുവരുവിൻ, ഒഡീസിയസ് പറഞ്ഞു. മൂന്നുപേർ അതിനുവേണ്ടി പോയി. അവർ പർവ്വത പ്രദേശത്തു നിന്ന് വിറക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കാട്ടുപാതയിലൂടെ നടന്നു നീങ്ങി. അവിടെ ഒരരുവിയിൽ നിന്ന് ജലം ശേഖരിച്ചുകൊണ്ടിരുന്ന ഒരു തടിച്ച സ്ത്രീയെ കണ്ടു. അവൾ ലസ്ട്രിഗോണിയൻ ആന്റിഫേറ്റിസിന്റെ പുത്രിയായിരുന്നു. നിരീക്ഷണത്തിനായി അയക്കപ്പെട്ടവർ ആ സ്ത്രീയോട് പല കാര്യങ്ങളും ചോദിച്ചു. ആ ദ്വീപിന്റെ പേരെന്തെന്നും ഭരണകർത്താക്കൾ ആരാണെന്നും മറ്റും അവർ അറിയാൻ ആഗ്രഹിച്ചു. അവരെ അവൾ തന്റെ പിതാവിന്റെ മണിമാളികയിലേക്ക് കൊണ്ടുപോയി. ഒരു ഭയങ്കര കൊട്ടാരമായിരുന്നു അത്. അവർ മൂന്നുപേരും ആ കൊട്ടാരത്തിലോട്ട് പ്രവേശിച്ചു. ആ ഭരണാധിപന്റെ ഭാര്യയെ അവർ കണ്ടു. പർവ്വത സദൃശമായ ശരീരം, അവളുടെ ആകാരവും ഇരിപ്പും കണ്ടപ്പോ അവർക്ക് വെറുപ്പാണുണ്ടായത്. തന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരുവാൻ അവൾ ആളയച്ചു. അപ്പോഴുണ്ട് ഭൂമി കുലുങ്ങുന്ന വിധത്തിൽ രാക്ഷസരൂപിയായ ഒരു രാജാവ് നടന്നു വരുന്നത് കണ്ട് ഇവർ നടുങ്ങിപ്പോയി. അവരിലൊരാളെ വന്ന വരവിൽ തന്നെ അയാൾ തൂക്കിയെടുത്ത് ഞെരിച്ചു കൊന്നു. അത് കണ്ട് മറ്റു രണ്ടുപേരും നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. ആ കൊന്നയാളെ അത്താഴത്തിന് പാകം ചെയ്യാൻ ഭാര്യയുടെ സമീപത്തിട്ടിട്ട് രാക്ഷസൻ മറ്റുള്ളവരെ പിടിക്കുവാൻ വേണ്ടി പാഞ്ഞു. രാക്ഷസൻ എട്ട് ദിക്കും പൊട്ടുമാറ് അലർച്ചയും മുറവിളിയും നടത്തി. നാനാദിക്കുകളിൽ നിന്നും ആയിരക്കണക്കിന് ലസ്ട്രിഗോണിയന്മാർ നിമിഷത്തിനുള്ളിൽ പാഞ്ഞെത്തി. അവരുടെ രൂപം വികൃതവും ഭീഭത്സവുമായിരുന്നു. പ്രാണനിൽ കൊതിയോടെ ഒഡീസിയസിന്റെ കൂട്ടുകാർ പരക്കം പാഞ്ഞു. ഭൂമിയിൽ ഒരു മനുഷ്യനും അനക്കാൻ വയ്യാത്ത വിധമുള്ള പാറക്കല്ലുകൾ രാക്ഷസന്മാർ പർവ്വതത്തിൽ നിന്ന് അടർത്തിയെടുത്തു. അവ ഏക്കിയൻ വീരന്മാരുടെ നേരെ ആഞ്ഞെറിഞ്ഞു. തുറമുഖത്തിൽ കിടന്ന കപ്പലുകളിൽ ആ കല്ലുകൾ വന്നു പതിച്ചു. പാറകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കപ്പലുകൾ ഉടഞ്ഞു തകരുന്ന ശബ്ദവും മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. രാക്ഷസന്മാർ ഉന്നം പിഴയ്ക്കാതെ ഒഡീസിയസിന്റെ കൂട്ടുകാരെ ചാട്ടുളി കൊണ്ടെറിഞ്ഞു. അവർ വീണപ്പോ രാക്ഷസന്മാർ അവരെ ബന്ധിച്ച് ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോയി. അവരെയും ഭക്ഷണമാക്കാനായിരിക്കും. തുറമുഖത്തിനു വെളിയിൽ ഇപ്പോ ഒഡീസിയസിന്റെ കപ്പൽ മാത്രമാണുള്ളത്. അദ്ദേഹം മിന്നൽ വേഗത്തിൽ കപ്പലിലെത്തിക്കഴിഞ്ഞു. കൂട്ടുകാരുടെ ഭീതി നിറഞ്ഞ നിലവിളിയും രാക്ഷസന്മാരുടെ ആക്രോശങ്ങളും മുഴങ്ങുന്ന വേളയിൽ ഒഡീസിയസ് വിളിച്ചു പറഞ്ഞു, ജീവനിൽ കൊതിയുള്ളവരെല്ലാം എത്രയും വേഗം തുറമുഖത്തിന് വെളിയിൽ കിടക്കുന്ന എന്റെ കപ്പലിൽ കയറുവിൻ. നീന്തിയും പിടഞ്ഞും നാവികരിൽ ചിലർ കപ്പലിൽ കയറി. അപ്പോഴും കരയിൽ നരഹത്യ തകർത്ത് നടക്കുകയാണ്. കപ്പലുകൾ മലയിൽ നിന്ന് വീണ കല്ലുകളേറ്റ് തകർന്ന് തരിപ്പണമാകുന്നു. വലിയ കല്ലുകൾ വെള്ളത്തിൽ വീണ് ഭീകര ശബ്ദമുണ്ടാകുന്നു. മരണഭീതിയോടെ നാവികർ കപ്പലിൽ പാഞ്ഞു കയറി. ഒഡീസിയസ് തന്റെ വാൾ വലിച്ചൂരി കപ്പൽപായകളെല്ലാം ആഞ്ഞുവിട്ടു. കപ്പൽപായകളെല്ലാം അറുത്തുവിട്ടു. എല്ലാവരും ചേർന്ന് അതിവേഗം തുഴഞ്ഞു. മരണത്തെ മാടി വിളിക്കുന്ന പൈശാചികമായ പാറകളെ തരണം ചെയ്തപ്പോ അവരെല്ലാം തെല്ലാശ്വസിച്ചു. ഒഡീസിയസിന്റെ കപ്പലൊഴിച്ച് മറ്റെല്ലാം അതിനോടകം തകർന്നു കഴിഞ്ഞിരുന്നു. ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തോടെ അവർ യാത്ര തുടർന്നു. കൂട്ടുകാരിൽ കുറേപ്പേർ നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള വേദന അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. വിശാലമായ കടൽപ്പരപ്പ്, എങ്ങോട്ടെന്നറിയാത്ത യാത്ര, ദുരന്തങ്ങളുടെ ഘോഷയാത്ര ഒന്നൊന്നായി
അവരുടെ മനസ്സിന്റെ ധൈര്യം

0: നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസയൂസിന്റെ സാഹസിക യാത്ര, ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണി.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ ഇന്ന് തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വൻതോതിൽ ലഹരി പിടികൂടിയ പെരുമ്പാവൂരിൽ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് നേതൃത്വം നൽകുന്ന ദൌത്യത്തിന്റെ ഭാഗമായുള്ള ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസിയെ തിരുവനന്തപുരം തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലെത്തി ആദരിച്ചു. പറവൂർ മണ്ഡലത്തിൽ വികസന പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം. 4 കുട്ടികൾക്ക് പരിക്കേറ്റു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല. എൻസിസി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ സി ജി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന ക്യാമ്പോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. FM ന്യൂസ് ഹെഡ്ലൈൻസിനെ രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രേക്ഷകരെ, ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, പൈനാപ്പിൾ കൃഷിയിലൂടെ സംരംഭകത്വ സാധ്യത, അനിൽ ആൻഡ്

ക്രൂസുമായി അഭിമുഖം. 7:20 മുതൽ 9 മണി വരെ ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ഗസൽ, 9:30 സംഗീത സുധയിൽ ജി എൻ ബാലസുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിഷാ സുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗാഫർ മൌലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിത ആലാപനം, കവിത സ്വരലയ. ഉദയഗീതം എസ് ജയ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 68-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, ടി ലക്ഷ്മണപിള്ള രചിച്ച കൃതികൾ. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ ബ്ലസ്സി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 നീർമൊഴിയിൽ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ ശ്രീജി ബി പങ്കെടുക്കുന്നു. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:02 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം, ലിസി ജോസഫുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധയിൽ കെ എസ് നാരായണസ്വാമിയുടെ വീണ കച്ചേരി കേൾക്കാം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ ടി ജി രാമചന്ദ്രപിള്ള അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
6: ഇനി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം, ചിത്രം ബട്ടർഫ്ലൈസ്. K. ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടുമാണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങളിനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം.

സന്ധ്യാഗീതത്തിൽ ആദ്യം ചിത്ര പാടിയ ഗാനം കേൾക്കാം, ചിത്രം ചട്ടക്കാരി. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ.

സന്ധ്യാഗീതത്തിൽ ഇനി രമേശ് നാരായണൻ സംഗീതം നൽകി. രമേശ് നാരായണനും ശങ്കർ മഹാദേവനും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആദാമിന്റെ മകൻ അബു. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5,260 കേസുകളിലായി 5,634 അറസ്റ്റ്. ഇന്ന് 12 മണിവരെ

0: നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
1: സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000-ൽ ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 വർഷത്തിനുള്ളിൽ നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യസംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21-നാണ് തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ. 1 വർഷത്തിനിടെ ആലപ്പുഴ ജില്ലയിൽ മുണ്ടിനീർ പ്രതിരോധത്തിന്റെ ഭാഗമായി അടച്ചിടേണ്ടി വന്നത് 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: മുണ്ടുനീര് രോഗം പടരാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിരോധമൊരുക്കുന്ന രീതി ആലപ്പുഴയിൽ തുടരുകയാണ്. 8 കുട്ടികൾക്ക് മുണ്ടുനീർ പിടിപെട്ട ആലപ്പുഴ തുമ്പോളി SNV LP സ്കൂളിൽ ഇനി കുറച്ചു ദിവസത്തേക്ക് അധ്യയനം ഉണ്ടാവില്ല. 1 വർഷത്തിനിടെ രോഗപ്രതിരോധത്തിനായി ജില്ലയിൽ അടച്ചിടേണ്ടി വന്നത് അംഗനവാടികളും സ്കൂളുകളും ഉൾപ്പെടെ 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇതിൽ 38 സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് രോഗം പടരുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെറുദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സന്ധ്യാഗീതം തുടരുന്നു. ഇനി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജീവിതം ഒരു ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MS വിശ്വനാഥന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ബാക്കി എത്രയുണ്ടെന്നറിയാതെ ചിലവഴിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാണയമാണ് സമയം. അതിനാൽ ബുദ്ധിപൂർവം ഉപയോഗിക്കുക. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിഭവമാണല്ലോ. യാതൊരുവിധ പരിചരണവുമില്ലാതെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കൂട്ടമായി നിന്നിരുന്ന കൈതച്ചക്ക നല്ല മധുരമുള്ള പഴങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. കേരളത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പേരയ്ക്ക പാകമാവുന്നതിന് മുൻപ് തന്നെ പുറംതുലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തെക്കുറിച്ച് പറയാം. നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ. ചില പ്രദേശങ്ങളിൽ കടച്ചക്ക എന്നും ഇതറിയപ്പെടുന്നു. യാതൊരുവിധ കീടനാശിനി പ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത ഈ കാർഷിക വിള മികച്ച സംരംഭക സാധ്യത ഉറപ്പു നൽകുന്നു. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ് ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പൈനാപ്പിൾ കൃഷിയിലെ അറിവും അനുഭവങ്ങളും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഷിബു ജോർജ് ആണ് അനിൽ ആൻഡ്രൂസുമായി സംസാരിക്കുന്നത്.
1: അനിൽ, പരിപാടിയിലേക്ക് സ്വാഗതം. അനിൽ, മിക്കവാറും കർഷകർ നമ്മുടെ പരിപാടിയിലേക്ക് വരാറുണ്ട്, പക്ഷേ എല്ലാം മുതിർന്ന കർഷകരാണ് വരുന്നവരെല്ലാം. താങ്കളൊരു യുവ കർഷകനാണ്, ഇപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞതേ ഉള്ളല്ലേ?
2: അതെ അതെ.
1: ഏത് സ്ട്രീമിലായിരുന്നു ചെയ്തത്?
2: ഞാൻ കോട്ടയം സിംസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. ബി കോം ഫിനാൻസ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്.
1: ഇപ്പം ബി കോം ഒക്കെ ചെയ്തിട്ട് മിക്കവാറും ആൾക്കാർ നോക്കുന്ന എവിടെങ്കിലും ഒരു അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണോ എന്നാണ്. പക്ഷെ താങ്കൾ ഈ പൈനാപ്പിൾ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
2: പഠിത്തം കഴിഞ്ഞതിന്

0: ശേഷം ഞാൻ ഒരു 2-3 മാസം ഒരു ചെറിയൊരു ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരു അഡാപ്റ്റ് ആയില്ല ഞാൻ അതിനകത്ത്. അപ്പോൾ ഞാൻ എനിക്കൊരു ഫ്രീ മൈൻഡ് അല്ല ഞാൻ. അപ്പോൾ അതിനകത്തൊരു നമുക്ക് ഫ്രീ മൈൻഡ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ച് മാത്രമല്ല, കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ നാടിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഈ വാഴക്കുളം എന്ന് പറഞ്ഞൊരു സിറ്റി. അത് ഏഷ്യൻ നമ്പർ 1 മാർക്കറ്റാണ്. ഈ പൈനാപ്പിൾ കൃഷിനെ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു.
1: ധാരണയുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ
0: ഈ കൃഷിനെ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്, കൃഷിനെ പറ്റി ഏകദേശം എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിവായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് കൃഷി തുടങ്ങാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത്.
1: അങ്ങനെ ഒരു ധാരണയിലെത്തി എനിക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ സാധിക്കും.
2: അതല്ലേ,
1: ഇപ്പോൾ കൂടുതൽ പഠിച്ചെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് വല്ലതും എടുത്തോ, അതെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഒന്ന് കണ്ട് പഠിച്ചോ, എങ്ങനെയായിരുന്നു?
0: എന്നെ കൃഷി പഠിപ്പിക്കുന്നത് സജീവ് പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ്. അവനും ഞാനൊരു LKG തൊട്ട് ഒന്നിച്ച് പഠിച്ച ആളാണ്. അപ്പം ആളുടെ ഫാദർ പൈനാപ്പിൾ കൃഷി 10-500 ഏക്കർ മേളിൽ കൃഷിയുള്ള ആളാണ്. ആളുടെ ഒരു ശിക്ഷണത്തിലാണ് ഞാൻ കൃഷി പഠിച്ചത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിക്കാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പഠിച്ചത് ഈ സജീപോൾ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്നാണ്.
1: അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കൃഷി തുടങ്ങിയത്.
0: അതെ അതെ.
1: അപ്പോൾ തുടക്കത്തിൽ എത്ര കൃഷി ചെയ്ത്, എത്ര സ്ഥലത്താണ്?
0: 4 ഏക്കറോളമാണ് തുടക്കത്തിൽ കൃഷി ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ഗ്രാജുവലി പതിയെ പതിയെ കൃഷി കൂട്ടിയത്. ഇപ്പൊ എനിക്ക് 100 ഏക്കർ മേളിൽ കൃഷിയുണ്ട്,
1: പൈനാപ്പിൾ
0: കൃഷിയുണ്ട്.
1: ഓക്കെ. അപ്പൊ ഈ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ റബ്ബർ തോട്ടത്തിലൊക്കെയല്ലേ ചെയ്യുന്നത്?
0: റബ്ബർ മുറിച്ച് പോയ സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പൈനാപ്പിൾ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, റീപ്ലാന്റ് ചെയ്യുന്നത് ആ തോട്ടത്തിലെ ഉടമസ്ഥൻ റബ്ബറിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതിനെ തുടർന്നാണ് നമ്മൾ അവർക്ക് റബ്ബർ റീപ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നു. പോരാതെ നമ്മൾ പൈനാപ്പിൾ മല്ലി ഇടവളയായിട്ട് നട്ട് കൃത്യമായിട്ടുള്ളൊരു 3.5 വർഷ കാലാവധിയിൽ നമ്മൾ ആ തോട്ടം ക്ലിയർ ചെയ്ത് തിരിച്ച് തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് നമ്മൾ റബ്ബർ തോട്ടമായിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ പൈനാപ്പിൾ കൃത്യമായിട്ട് പറിച്ച് അവിടെ നിന്ന് ചെടി മാറ്റുകയും ചെയ്യും.
1: ഒരു 3 വിളവെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക്, അല്ലേ?
0: അതെ, 1 വർഷം 1 പ്രാവശ്യം, അതേപോലെ 3 വർഷം 3 പ്രാവശ്യമായിട്ടേ നമുക്ക് ഒരു തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ.
1: അപ്പം ഏത് ഇനമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്?
0: ക്യൂൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഞങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ. അതാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്.
1: എല്ലാവരും
0: ക്യൂൻ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഏകദേശം 70% പുറത്തോട്ട് പോകുന്നതും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളാണ്.
1: അപ്പൊ ഇതിന്റെ വിത്തൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത്?
0: കർഷകരിൽ നിന്ന് പോയി വാങ്ങിക്കുകയും പിന്നെ ഇതിന്റെ ഏത് പാകത്തിൽ വെക്കണം, ഏതെല്ലാം രീതിക്ക് വെക്കണം എന്നുള്ള അവരോടും പഠിച്ചു ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഐഡിയക്ക് ഞാൻ അത് അപ്ലൈ ചെയ്തത്.
1: ഇത് നടുമ്പം നിങ്ങൾ എങ്ങനെ ഈ JCB വെച്ച് അങ്ങ് ചാലുണ്ടാക്കി അതിനകത്ത് അങ്ങ് നടുവാണ്? എങ്ങനെ ഇത് ചെയ്യും?
0: നമ്മളൊരു തോട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹിറ്റാച്ചി വിളിച്ച് നമ്മളത് കൃത്യമായിട്ട് തെളിച്ച് ഒരുക്കി മണ്ണിളക്കി റബ്ബറിനുള്ള പ്ലാറ്റ്ഫോം അടിച്ച് അതിനുശേഷം നമ്മൾ ഈ കൈത വെക്കാനുള്ള ഒരു ഗ്യാപ്പ് വിടുന്നു. അത് വിട്ടതിന് ശേഷമായിരുന്നു നമ്മൾ ഇതിന് ഒരു 3.5 അടി അകലത്തിലാണ് നമ്മൾ ഈ കൈതയ്ക്ക് 2 ചെടികൾ നമ്മൾ ഗ്യാപ്പിൽ നടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്.
1: 1 ഏക്കർ എന്ന് പറയുമ്പോൾ എത്ര?
0: 1 ഏക്കറിൽ നമുക്ക് 9,000 തൈ വയ്ക്കാൻ പറ്റും, പൈനാപ്പിൾ തൈ വയ്ക്കാൻ പറ്റും.
1: അപ്പൊ ഇത് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വളപ്രയോഗമൊക്കെ ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മള് നട്ട് വെച്ചതിന് ശേഷം മണ്ണിടുന്ന ഒരു പർപ്പസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂറിയ, വറ്റംപോക്സ്, പൊട്ടാഷ് അത് മിക്സ് ചെയ്ത് നമ്മൾ 2:1:1 എന്ന് പറഞ്ഞൊരു റേഷ്യോയിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ അതിന്റെ ചെടിയുടെ ചുവട്ടിലിട്ട് മണ്ണിടും. അതിനുശേഷം മഴ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെന്നുള്ള ധാരണ കണ്ടിട്ട് നമ്മൾ 40 ദിവസം കഴിയുമ്പം ഈ 2:1:1 സെയിം കണ്ടന്റ് നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. ഒരു ചെടിക്ക് 2 പ്രാവശ്യം വളം കൊടുക്കുന്നു. ചിലപ്പം ചെടിയുടെ കരുത്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 പ്രാവശ്യത്തോളം വളം കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ്
1: ആദ്യം ചെയ്യും, അത് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യും. എല്ലാ ചെടിയുടെ മൂട്ടിലോട്ട്
0: ചുവട്ടിലോട്ട്.
1: അപ്പം ഇതിനുവേണ്ടി അത്രയും വർക്കേഴ്സ് വേണമായിരിക്കുമല്ലോ? 1 ഏക്കറിൽ ഇത്രയും 9,000 തൈയൊക്കെ വരുമ്പോൾ അത്രയും ആൾക്കാർ വേണോ അല്ലേ ചെയ്യാൻ വേണ്ടി?
0: 1 ഏക്കറിൽ ഏകദേശം 1 ആണ്ടിൽ 100 പണി വരും 1 ഏക്കറിൽ. അപ്പം അതനുസരിച്ച് നമ്മൾ പണിക്കാർ അറേഞ്ച് ചെയ്ത് നമ്മളും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ തോട്ടങ്ങളും നമ്മൾ വിടുന്നത്. എന്നാലാണ് നമുക്കിത് കൃത്യമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റോ അല്ലെങ്കിൽ മുമ്പോട്ട് നമ്മുടെ പണികളും റെഗുലറായിട്ട് കടന്നു പോവുള്ളൂ. പറഞ്ഞു വരുന്നത് 1 ഏക്കറിൽ 100 പണി വരും. എന്നുവെച്ചാൽ 1 ആണ്ടിൽ 100 ദിവസം നമ്മൾ, അല്ലെങ്കിൽ 1 ആളാണ് പണിയുന്നെങ്കിൽ 100 ആള് 1 ആണ്ടിൽ ആ ഒരു തോട്ടം 1 ഏക്കർ തോട്ടത്തിൽ പണിയണം എന്നുള്ളതാണ് കണക്ക്.
1: അപ്പോൾ അങ്ങനെ ആൾക്കാർക്കും പണി കൊടുക്കാൻ സാധിക്കും.
0: സാധിക്കും.
1: തൊഴിലുറപ്പ് മാതിരി തന്നെ നമുക്കും തൊഴിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ കൂടെ, അല്ലേ? ഓക്കെ. അനിലപ്പോൾ ഈ വളപ്രയോഗം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാലനത്തിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്?
0: കളനാശിനി അടിക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഡയറക്സ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ്, കളകള് കരിച്ചു കളയാനുള്ള ഒരു മെഡിസിൻ മാത്രം അത്. പൈനാപ്പിൾ ചെടിക്കോ റബ്ബറിനോ യാതൊരു വിധത്തിലുള്ള ദോഷം സംഭവിക്കില്ല. നമ്മൾ മോട്ടറിന് കലക്കി ഇത് അടിക്കുന്നു. ഇത് അടിക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ചെറിയ കളകള് കരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് കൂടുതൽ തോട്ടങ്ങൾ കാട് കയറാതെ സംരക്ഷിക്കാൻ പറ്റും. ഒരു കാരണവശാലും നമുക്കൊരു 5 ഏക്കറും 10 ഏക്കറും നമുക്ക് കാട് പറിച്ചു കളയാൻ പറ്റില്ല. നമുക്ക് ഈ മരുന്നടിച്ചാൽ മാത്രമാണ് ഈ ഒരു കളകൾ കരിഞ്ഞു പോകുള്ളൂ.
1: അപ്പൊ ഇത് എത്ര പ്രാവശ്യം ഈ കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്?

0: എല്ലാ സമയങ്ങളും നമ്മൾ നോക്കി നോക്കി അതിനെ പരിപാലിച്ചിരിക്കണം.
1: പിന്നെ കള കാണരുത്, പിന്നെ വളം സമയത്തിന് കൊടുക്കണം, മണ്ണൊക്കെ നല്ലപോലെ കൂട്ടി കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം.
0: തീർച്ചയായിട്ടും.
1: പൈനാപ്പിളിൽ നിങ്ങൾ രോഗം വല്ലതും ഇങ്ങനത്തെ പ്രതിസന്ധി വല്ലതും വന്നിട്ടുണ്ടോ ചെയ്യാൻ നേരം?
0: രോഗങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു അതൊരു ഫലം ഉണ്ടാവാത്തൊരു ചെടിയാണ് അത്, മച്ചിക്കാനി. അത് ചിലപ്പോൾ ചില തോട്ടങ്ങളിൽ കുറേ ഒരു ചിലപ്പോൾ ഒരു 30% 10% ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഓവറായിട്ട് ചില ഹോർമോണുകളൊക്കെ ചെല്ലുമ്പോഴാണ് മച്ചിക്കാനി എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടാവുന്നത്. അതിനകത്ത് നമുക്ക് ഫലം ഉണ്ടാകാൻ പറ്റുകയില്ല. അപ്പോൾ അതിൻ്റെ ചെടി നമ്മൾ അപ്പാടി നശിപ്പിച്ച് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പറിച്ച് വേറെ തോട്ടത്തിൽ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫലമൊന്നും ഉണ്ടാവില്ല.
1: അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റീവ് അല്ലാത്ത ചെടികളെ എടുത്ത് മാറ്റിക്കളയണം അല്ലെ. പിന്നെ ഇതിന്റെ പൈനാപ്പിൾ തോട്ടത്തിൽ ഹാർമോൺ അത് ഒരു പ്രധാന ഘടകമാണല്ലോ, ഹാർമോൺ തളിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്?
0: നമ്മളത് 7 മാസത്തിന് ശേഷമാണ് ഈ ചെടിയിലോട്ട് എത്തിപ്പോൺ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അപ്ലൈ ചെയ്യുന്നത്. എത്തിപ്പോണ് യൂറിയ കാൽഷ്യം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഒരു 50 ml ഒരു ചെടി എന്നുള്ളൊരു കണക്കിലാണ് നമ്മൾ എത്തിപ്പോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ ആ ചെടി കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇതായി, അത് പിന്നെ അടുത്ത ഫലം ഉണ്ടാകും എന്നുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് 50 ml വെച്ച് ആ തോൾ പമ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് അല്ലാതെ നമ്മൾ തോൾ പമ്പിന് കൃത്യമായിട്ട് 50 ml അടിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു ഞെക്ക്
1: സംവിധാനമുണ്ട്.
0: ആ സംവിധാനമുണ്ട് നമുക്ക്, അതിന് തോൾ പമ്പുണ്ട്.
1: 7 മാസം കഴിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്.
0: 7 മാസം 6-7 മാസം കഴിയുമ്പോൾ നമുക്ക് ചെയ്യും.
1: ഇത് ചെയ്യുമ്പം എല്ലാ ചെടികൾക്കും ഒന്നിച്ച് ചെയ്യണോ?
0: ഒന്നിച്ച് ചെയ്യണം.
1: അത് ഇടവേള അധികം കൊടുക്കാൻ പാടില്ല,
0: പറ്റില്ല. പക്ഷെ ചില ചെടികൾക്ക് കരുത്ത് കുറവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കും. കുഞ്ഞു ചെടിയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് വലിയ ചെടികൾക്ക് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുള്ളൂ.
1: ഇത് ഒഴിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൂ ഒരേ മാതിരി വരാൻ വേണ്ടി,
0: യൂണിഫോം മോഡലിൽ കൊലയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ഫലങ്ങളും ഒരേ വലുപ്പത്തിലും ഒരേ ഗുണമേന്മയിലും വരാ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതൊരു ABC എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. നല്ല ചക്ക ഈച്ചക്ക ആയിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ ബീച്ചൊക്കെ ആയിട്ട് തിരിഞ്ഞു വരും, സി ആയിട്ട് പോവും. അങ്ങനെ എന്നാലും എല്ലാ ചെടികളും കൊലയ്ക്കും.
1: അപ്പൊ ഇത് ഈ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം വിളവെടുക്കാൻ പറ്റും?
0: മരുന്നൊഴിച്ച ദിവസം തൊട്ട് 120 ദിവസം നമുക്കിത് കൃത്യമായിട്ട് വിളവെടുക്കാൻ പറ്റും.
1: അപ്പൊ അനിൽ സൂചിപ്പിച്ചൊരു 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഇതിനെ ഗ്രേഡ് ചെയ്യാറുണ്ടെന്ന്. അപ്പം പറിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വിളവെടുക്കുമല്ലേ, അത് കഴിഞ്ഞിട്ടാണോ ഗ്രേഡിംഗ് ചെയ്യുന്നത്?
0: വെട്ടുമ്പം ആവശ്യാനുസരണം നമ്മൾ AB ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യണത് കൊണ്ടുപോകാനായിട്ട്. അപ്പം AB ചക്ക വെട്ടി ബാക്കി സി കാലി എന്ന് പറഞ്ഞൊരു 500 ഗ്രാമിൽ താഴെയുള്ള ചക്കകളുണ്ട്. അതെല്ലാം സി കാലി എന്നുള്ളൊരു തരംതിരിവിൽ അവർ മാറ്റി നിർത്തും. AB എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും മുൻഗണന കൊടുത്തവർക്ക് ഏറ്റവും.
1: വെയിറ്റ് അനുസരിച്ചാണോ ഈ ഗ്രേഡിങ്?
0: അതായത് 1 കിലോയ്ക്ക് മേളിൽ വരുമ്പോൾ എ ചക്ക, 1 കിലോയ്ക്ക് താഴെ വരുമ്പോൾ B ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. 3-ന് 3 ഗ്രേഡ് വിലയാണ് എപ്പോഴും കച്ചവടക്കാർ നിർണ്ണയിക്കുന്നത്.
1: അപ്പൊ അത് വെട്ടിയെടുക്കുമ്പോൾ തന്നെ ഗ്രേഡിങ് അവിടെ തന്നെ അങ്ങ് ചെയ്യും
0: ഫീൽഡിൽ, വണ്ടിയിൽ തന്നെ. 10 ടണ്ണിന്റെ വണ്ടി വരുന്നു, ആ വണ്ടിയിൽ തന്നെ നമ്മളത് ഗ്രേഡ് ചെയ്തിട്ടാണ് മാറ്റിയിടുകയുള്ളൂ.
1: പനിൽ, ഇത്രയും ഒരു വലിയ തോതിൽ നമ്മൾ ഇങ്ങനത്തെ കൃഷി ചെയ്യുമ്പം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വിപണി കണ്ടെത്തുക എന്നാണ്. മാർക്കറ്റിംഗ് പ്രോപ്പർ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെയ്ത ഇത്രയും കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോകും. അപ്പം എങ്ങനെയാണ് അനിൽ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഷ്യൻ നമ്പർ 1 മാർക്കറ്റാണ് വാഴക്കുളം. വാഴക്കുളത്ത് നിന്നാണ് ഇന്ത്യ ഒട്ടാകെ പൈനാപ്പിൾ കയറി പോകുന്ന ഒരു വലിയൊരു വിപണി വരുന്നത്. ഒരുപാട് കർഷകർ അവിടുത്തെ കച്ചവടക്കാർക്ക് ഈ പൈനാപ്പിൾ കൊടുക്കുകയും അവർ പുറമേയുള്ള എല്ലാ കച്ചവടക്കാർക്കും വീതിക്കും ആ ചക്ക കൊടുക്കുന്നു. ആ പൈസയാണ് നമ്മുടെ കയ്യിലും വരുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ വാഴക്കുളത്താണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാനും എത്തിപ്പെടാനും പറ്റുന്നത് വാഴക്കുളം മാർക്കറ്റാണ്. വാഴക്കുളം മാർക്കറ്റിൽ നിന്നാണ് ബാക്കി ഡൽഹി, ബോംബെ, ഗുജറാത്ത്, ഔറംഗാബാദ് എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും കയറി പോകുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് വാഴക്കുളം മാർക്കറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് നമ്മളെല്ലാ കർഷകരും നമ്മുടെ കൃഷി ഉൽപ്പന്നം കൊണ്ട കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട, അവർ കച്ചവടക്കാർ തന്നെ വണ്ടി വിടുന്നു, അവരെ വണ്ടിയെ നമ്മൾ കയറ്റി വിടുന്നു.
1: ഇതൊക്കെ ആദ്യമേ ഒരു അഗ്രിമെന്റ് നിങ്ങൾ ഉണ്ടാക്കുമോ, നമ്മൾ ഇത്ര ഏക്കർ ഞാൻ ചെയ്യുന്നുണ്ട്, ഇത്രയും ഒരു വിളവ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പൊ അത് ആദ്യമേ ഒരു അഗ്രിമെന്റ് ആവുമോ അതോ വിളവ് എടുത്തു കഴിഞ്ഞിട്ടാണോ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത്?
0: അങ്ങനെ ഒരു അഗ്രിമെന്റോ അങ്ങനെ ഒന്നും ഇല്ല, എല്ലാം ട്രസ്റ്റാണ്.
1: അപ്പൊ അവിടെ ഒരു ചൂഷണമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല?
0: മാർക്കറ്റിൽ അങ്ങനെ ചൂഷണം ഉണ്ടായിട്ടില്ല. കർഷകൻ ഒരു കാരണവശാലും കച്ചവടക്കാർ അങ്ങനെ ചൂഷണം ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഇതുവരെ ഇല്ല.
1: പനിന്റെ എക്സ്പീരിയൻസിൽ നല്ല വില, നമുക്ക് എന്തോ വില കിട്ടുന്ന അത്രയും കിട്ടുന്നുണ്ട്.
0: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എനിക്ക്.
1: പിന്നെ ഇതിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് നമ്മളൊന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിംഗിലോട്ട് പോകാം, കൂടുതലായിട്ട് വരുമാനം കിട്ടാനുള്ള സാധ്യത ആ സന്ദർഭത്തിലാവുമല്ലോ, അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്.
1: പ്ലാനുണ്ടോ?
0: പ്ലാനുണ്ട്. കാരണം ഞാനത് അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഒരു കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. അപ്പം അത് റീസെൻ്റ്ലി ഒരു 2 മാസം മുമ്പാണ് ഞാൻ ആ കോഴ്സ് ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു ക്ലാസ്സുകൾ അവർ തന്നു. അപ്പോൾ അവർ തന്ന പുറമേ നമുക്ക് എനിക്ക് മനസ്സിലായത് നമുക്ക് ഇതിനകത്ത് പൾപ്പ്, ജ്യൂസ്, ജാം എന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ ബൈ പ്രൊഡക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോൾഡ് സ്റ്റോറേജ്, പിന്നെ പൈനാപ്പിളിൻ്റെ ഡ്രൈ

0: ഡ്രൈയായിട്ടുള്ള ഒരു കണ്ടന്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്
1: ഡീഹൈഡ്രേറ്റ്
0: ചെയ്തിട്ട് അതിന്റെ വെള്ളമെല്ലാം വലിച്ച്. അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഈ ഒരു പൈനാപ്പിളിൽ നിന്നുണ്ട്. അത് അവർ ആ ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി തരുകയും ചെയ്തു. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ള ക്ലാസ്, പക്ഷേ നമുക്കത് താല്പര്യപ്പെട്ട് വീണ്ടും ചെന്ന് ആ ഒരു 10 ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരും ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു ബൈ പ്രൊഡക്ട് ഉണ്ടാക്കാനുള്ള അതിൻ്റെ മെഷീൻസ്, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ കോൾഡ്സ്, അതിൻ്റെ ടെമ്പറേച്ചർ കാണാൻ, അതെല്ലാം അവർ നമ്മൾ പഠിപ്പിച്ചു തരും. എന്ത് കാര്യമുണ്ടല്ലോ അവർ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. നമുക്ക് ഭാവിയിൽ അത് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയത്. അതാണ് കാരണം.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഡീറ്റെയിൽ പ്രൊജക്ട് ഉണ്ടാക്കി അത് എത്ര നമുക്ക് എക്കണോമിക്കലി വയബിൾ ആവും ഇതൊക്കെ നോക്കി വേണമെങ്കിൽ മുന്നോട്ട് പോകാം.
0: തീർച്ചയായിട്ടും. പിന്നെ അവർ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സെയിൽ ചെയ്യാനുള്ള മാർഗ്ഗം നമുക്കത് അവർ പഠിപ്പിച്ചു തരികയും അവർ മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പം നമുക്കത് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഒരാൾക്ക് കൊണ്ടാക്കി കൈവയ്ക്കാൻ പറ്റില്ല, അത് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനുള്ള പോൺ വഴിയും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അഗ്രി ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്ട് ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അവർ നമുക്ക് സഹായിക്കും.
1: അനിൽ, നിങ്ങൾ ഈ ഒരു വിളവെടുത്ത് കഴിയുമ്പം ഈ പൈനാപ്പിളിൻ്റെ ഒത്തിരി വേസ്റ്റ് കാണുമല്ലോ, അതിൻ്റെ ഇല മറ്റേതൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, എന്തുവാണ് അതുകൊണ്ട് ചെയ്യുന്നത്?
0: പൈനാപ്പിളിൻ്റെ ഈ ലാസ്റ്റ് വരുന്ന ചെടി വെട്ടി നമ്മൾ പശു ഫാമിൽ കൊടുക്കും. ഫാമുകൾക്ക് കന്നാലി തീറ്റയായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ക്ഷീരകർഷകരുണ്ട്. അപ്പൊ അവർ മുഴുവനായിട്ടും ഇത് കൊണ്ടുപോയി.
1: അതൊരു വരുമാന മാർഗമാണല്ലോ.
0: തീർച്ചയായിട്ടും മാർഗമാണ്, വരുമാന മാർഗമാണ്. അതിന്റെ ലാസ്റ്റ് ഇത് ഈ ജപ്പാനിലൊക്കെ ഇതിന്റെ ഇല വെച്ച് തുണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത്രയും ടെക്നോളജി വലിപ്പമായിട്ടില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടെങ്കിലും അതൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല.
1: ഫൈബർ എക്സ്ട്രാക്ഷൻ അവിടെ
0: ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഇലയിൽ നിന്ന് അങ്ങനെ സാധിക്കും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നമ്മൾ എല്ലാം പശുക്കൾക്ക് അതിന്റെ ഭക്ഷണമായിട്ട് കൊടുക്കുകയാണ്.
1: അപ്പൊ ഇതെല്ലാം അത് ഡിസ്പോസ് ആവുന്നുണ്ട്.
0: ആ വഴി തന്നെ ഡിസ്പോസ് ആവുന്നുണ്ട്. കാരണം അവർ തന്നെ ആളെ കൊണ്ടുവരുന്നു, അവർ തന്നെ വെട്ടിയെടുക്കുന്നു.
1: അപ്പൊ അവിടെ നമുക്ക് അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യേണ്ടെന്നുള്ള ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ അനിൽ, ഈ ഒരു മേഖലയിൽ വന്നിട്ട് ഒരു 3-4 വർഷം ആയല്ലോ, 100 ഏക്കർ ഇപ്പം ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഇത് വിപുലീകരിക്കണം, പ്രോസസ്സിങ്ങിലോട്ട് പോകണം, ഇതൊക്കെ പ്ലാനിലുണ്ട്. ഒരു ഓവറോൾ ഇംപ്രഷൻ എന്തുവാണ്, നല്ല സാധ്യതയുണ്ടോ നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ?
0: സാധ്യതയുണ്ട്, പക്ഷെ ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, മൃഗങ്ങള്, വളത്തിന്റെ ലഭ്യതക്കുറവ്, പിന്നീട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പ്രതിസന്ധികൾ ഇതിനകത്തുണ്ട്,
1: വെല്ലുവിളികളുണ്ട്,
0: ഒരുപാടെണ്ണമുണ്ട്. കാരണം എവിടെയെങ്കിലും ഒരു നമ്മളൊരു തോട്ടത്തില് ചെല്ലുന്നു, അത് ക്ലിയർ ചെയ്ത് നമ്മളത് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഉടനെ പന്നി, മാന്, കുരങ്ങ് എന്നുവേണ്ട സകല മൃഗങ്ങളും വന്ന് നമ്മൾ ഉദ്രവിക്കും. ആനയാണ് മെയിൻ. എവിടെ പോയാലും വന്യജീവിയാണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വേറെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെലവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഫാറ്റം ബോക്സിന്, യൂറിയയ്ക്ക്, പൊട്ടാഷിന് എന്നുവേണ്ട സകല മരുന്നുകൾക്കും വില കൂടി നിൽക്കുക. അപ്പോൾ കർഷകന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. ആ പരിധിയിലേക്ക് അപ്പുറമാണ് ഇപ്പോഴത്തെ വളത്തിൻ്റെ വിലയുടെ പോക്കും. നമുക്കത് മേടിച്ചിടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും ഇടാൻ പറ്റില്ല എന്നുള്ളൊരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഇതിൽ വരുന്നുണ്ട്.
1: സാധ്യതകളുടെ കൂടെ തന്നെ വെല്ലുവിളികളും നിരവധിയുണ്ട്.
0: തീർച്ചയായിട്ടും.
1: അനിൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് പൈനാപ്പിൾ കൃഷിയിൽ താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
2: പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചും അതിൻ്റെ പരിചരണ മുറകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമാക്കി തന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന യുവ സംരംഭകനായ തൊടുപുഴ സ്വദേശി ശ്രീ അനിൽ ആൻഡ്രൂസ്. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. അനിൽ ആൻഡ്രൂസിൻ്റെ ഫോൺ നമ്പർ 8547924324. നമ്പർ ഒരിക്കൽ കൂടി 8547924324.

0: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
1: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ.
1: ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ 1 മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് 2 വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. 2 വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും 2 വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകൾ

0: ായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രീധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിച്ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: പേരയ്ക്ക പാകമാവുന്നതിന് മുൻപ് തന്നെ പുറംതുലിയിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും പാകമാകുമ്പോൾ കായ വിണ്ടുകീറുകയും ചെയ്യുന്നത് പ്രധാനമായും ഏത് മൂലകത്തിന്റെ അഭാവത്താലാണ്? ഉത്തരം: ബോറോൺ. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങളെന്ന് പറയുന്നു. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
3: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
2: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
3: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
2: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
4: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് മമത മോഹൻദാസും രതീഷ് വേഗയും. ചിത്രം ആടുപുലിയാട്ടം. മോഹൻരാജന്റെ വരികൾ, രതീഷ് വേഗയുടെ സംഗീതം.

ഇനി വിജയേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആടുജീവിതം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി രാജേഷും സുജാതയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അറേബ്യ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
5: ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഒടിയൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് MJ ചന്ദ്രൻ.

ഷാൻ റഹ്മാൻ സംഗീതം നൽകി. ഷാൻ റഹ്മാനും വിധു പ്രതാപും രമ്യയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അടികപ്പ്യാരെ കൂട്ടമണി. മനോമഞ്ചത്തിന്റെ വരികൾ.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സന്ദർശിക്കും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകശ്മീരിൽ തുടക്കമായി. സാംസ്കാരിക ഐക്യത്തിന്റെ പ്രതീകമാണ് അമർനാഥ് തീർത്ഥയാത്രയെന്ന് പ്രധാനമന്ത്രി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഭീഷണിയായ ആപ്പുകൾക്കെതിരെ ഐടി മന്ത്രാലയത്തിന്റെ അടിയന്തര നടപടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്ന് ഇന്ത്യ. ഭീകരത അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ്. വയനാട് മെഡിക്കൽ കോളേജിനായി കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റൊരു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവെൽദെ മത്സരം നാളെ പുലർച്ചെ 3:30. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച NSK ട്രോഫി 2020 ടൂർണമെന്റിൽ എറണാകുളം ജില്ലാ ചാമ്പ്യന്മാർ. ഫൈനലിൽ തിരുവനന്തപുരത്തെ 5 വിക്കറ്റിനാണ് എറണാകുളം തോൽപ്പിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുചന്ദ്രലേഖ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഇനി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനാർക്കലി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് നായർ, സംഗീതം വിദ്യാസാഗറിന്റേത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഷഹബാസ് അമനും പ്രീതി പിള്ളയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡബിൾ ബാരൽ. പി എസ് റഫീഖിന്റെ വരികൾ, പ്രശാന്ത് പിള്ളയുടെ സംഗീതം.

പ്രശാന്ത് പിള്ളയിനം നൽകിയ ഒരു ഗാനം കൂടെ കേൾക്കാം. ഹരിചരണും പ്രീതി പിള്ളയും പാടിയത് ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്തു നിന്റെ മൊയ്തീൻ. ഈ ഗാനത്തിന് വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്ഫടികം. ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, സംഗീതം എസ് പി വെങ്കടേഷ്.

ഇപ്പോൾ സമയം 9 മണി. ഗസൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സംഗീതവും വാക്കുകളും പരസ്പരം കൈകോർത്ത് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഓർമ്മകളുടെയും ഒരു മായാലോകം തീർക്കുന്നിടത്താണ് ഗസൽ ജനിക്കുന്നതെന്ന് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിലെ പ്രണയത്തെ തൊട്ടുണർത്താൻ, നാം മറക്കാൻ ശ്രമിച്ച വിരഹത്തിന്റെ നോവുകളെ ഒന്നുകൂടി താലോലിക്കാൻ, ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചുനേരം മനസ്സിനെ ശാന്തമാക്കാൻ ഇന്നത്തെ ഈ രാവിൽ നാം വീണ്ടും ഒന്നിക്കുകയാണ്.

നീന്ദ് സേ ആഖ് ഖുലി ഹേ, ജീവിതത്തിന്റെ നശ്വരതയെയും ശൂന്യതയെയും കുറിച്ച് ആകുലപ്പെടുന്ന കവി. ഉറക്കമുണർന്ന് നാം കാണുന്ന ഈ ലോകം യഥാർത്ഥമാണോ? പുറം ലോകത്തിന്റെ ശരിക്കുമുള്ള മുഖം കാണാൻ നമുക്കൊരുപക്ഷെ സാധിച്ചെന്നു വരില്ല. അതുകൊണ്ടുതന്നെ നാം അമിതമായി ആശ്രയിക്കുന്ന ഒന്നിനും നിലനിൽപ്പില്ല എന്ന മുൻകരുതലെടുത്തു തന്നെ ജീവിക്കണം. കൈകളിലെ വരകൾ മാത്രം ബാക്കിവെച്ച് നശ്വരമായ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു സഞ്ചാരിയുടെ മനോഭാവമാണ് ഈ ഗസലിലുടനീളം. ആലാപനം ചിത്രാ സിംഗ്.

എത്ര ചെയ്താലും മതിയാവില്ല എന്ന തോന്നലുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഗസൽ നിങ്ങൾക്കുള്ളതാണ്. ആത്മീയമായ ഉന്നതിയും ലൗകികമായ ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ സ്നേഹത്തിന്റെയും ദയയുടെയും അഭാവം ലോകത്തെ എങ്ങനെ മുറിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ നമ്മെ എങ്ങനെ നിസ്സഹായരാക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഗസൽ. ഇസി കഷ്മകഷ് സേ ഗുസ്രി മേരി സിന്ദഗി കീ രാതേ എന്ന വരികളെ താഹിറ സയ്യിദ് പാടുമ്പോൾ ആ ജീവിത നൊമ്പരം നമ്മെയും തൊടുന്നു.

രുക് ജാവോ സുബഹ തക്, പ്രണയത്തെയും വിരഹത്തെയും തീവ്രമായി അവതരിപ്പിക്കുന്ന ഒരു ഗസൽ. ഈ രാത്രി അവസാനിക്കും വരെ നീ എന്നോടൊപ്പം ഒന്ന് നിൽക്കുമോ? എങ്ങാനും ഇത് നമ്മുടെ അവസാനത്തേതാണെങ്കിലോ എന്ന ഹൃദയം പൊട്ടിയുള്ള തേങ്ങൽ ഒരു പക്ഷെ ഏതൊരാളെയും ഒലച്ചേക്കാം. തന്റെ പ്രണയിനിയുടെ ഒപ്പം അവസാന നിമിഷങ്ങൾ ചിലവഴിക്കണമെന്ന അദമ്യമായ ആഗ്രഹമാണ് അനൂപ് ജലോട്ടയുടെ ഈ ഗസലിലെ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്നത്.

പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ സമയമാണെങ്കിലും അതും കടന്നുപോകുമെന്ന് പറയുന്നത് സത്യമാണല്ലേ. ഹൃദയത്തോട് ചേർത്തുവെച്ച ഈ ഗസൽ രാവിനും ഇപ്പോൾ വിട പറയാൻ സമയമായിരിക്കുന്നു.

ഇന്ന് നാം കേട്ട വരികളും സംഗീതവും വെറും പാട്ടുകളായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏതോ ഘട്ടത്തിൽ നാം അനുഭവിച്ചറിഞ്ഞ വികാരങ്ങളായിരുന്നില്ലേ അത്?

അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ രാവ് ഇവിടെ അവസാനിക്കുമ്പോഴും ഈ ഗസലുകളുടെ ഈണം നിങ്ങളുടെ മനസ്സിന്റെ ഒരു കോണിൽ ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം പോലെ കെടാതെ കിടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മേ രൂബി ബാബു സഭി ശ്രോതാവുങ്കോ ശുഭരാത്രി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഇപ്പോൾ ജി എൻ ബാലസുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി, മൃദംഗം എസ് വി എസ് നാരായണൻ. ആദ്യം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വാദാഭി ഗണപതിം ഭജേഹം എന്ന കൃതി കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം.

ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി ഗവാനി

ഇനി സാരംഗരാഗത്തിൽ രാമനിന്നെ എന്ന കൃതി കേൾക്കാം. ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് ജി എൻ ബാലസുബ്രഹ്മണ്യം അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി. മൃദംഗം എസ് വി എസ് നാരായണൻ.

0: അറിവിനപ്പുറത്ത് ഇത് രണ്ടും ആണല്ലോ നമ്മളെ തൊടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഒരു അധ്യാപകൻ ഇങ്ങനെയും ആകാം എന്നൊരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്ഥാപനം തുടങ്ങാനുള്ള ആർജവം തന്നത് ഇവരൊക്കെയാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിശാ സുരഭിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിശാ സുരഭിയുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബിജ കുമാരസ്വാമി.

നിശാസുരഭിയിൽ ആദ്യം ഹരിചരണും ദിവ്യ എസ്മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കമാരസംഭവം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

നിഷ സുരഭിയിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം സ്പിരിറ്റ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് അമന്റേത്.

നിശാസുരഭിയിൽ ഇനി ഷഹബാസമൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മായാനദി. അൻവർ അലിയുടെ വരികൾക്ക് റെക്സ് വിജയന്റെ സംഗീതം.

നിശാസ്വരഭയിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, നിശാ സുരഭി സമാപിച്ചു. നിശാ സുരഭി ഇനി നാളെ രാത്രി ഇതേ സമയം കേൾക്കാം. നിശാ സുരഭിയുമായി നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ ബിജ കുമാരസ്വാമി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: രണ്ടാം ലോകമഹായുദ്ധം

0: ക്ഷമിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് ആക്ഷേപങ്ങളും അപമാനങ്ങളും താഡനങ്ങളും പീഡനങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. മനസ്സിൽ പക സൂക്ഷിക്കുന്നവരുടെ ഉള്ള് എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഭൂതകാലത്തിൻ്റെ ഇരുട്ടറയിൽ ജീവിതം തളച്ചിടുന്നവർക്ക് വർത്തമാനത്തിൻ്റെ നിറസൗന്ദര്യവും ഭാവിയുടെ കൗതുകങ്ങളും ആസ്വദിക്കാനാവില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിൽ സ്ഥാപനത്തിലെ ആദ്യകാല വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. പങ്കെടുത്തത് 50 കഴിഞ്ഞവരായിരുന്നു. അതിലൊരാൾ തൻ്റെ കൂടെ പഠിച്ചിരുന്ന പഴയ സുഹൃത്തിനെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് കരണത്ത് ഒരടി പൊട്ടിക്കുകയായിരുന്നു. പകച്ചു നിന്ന മറ്റുള്ളവരോട് അയാൾ പറഞ്ഞു, ഞാൻ 4 പഠിക്കുമ്പോൾ ഇവൻ എന്നെ അടിച്ചതിന് പകരമാണിത്. നീണ്ട 45 വർഷങ്ങൾ മനസ്സിൽ പക കൊണ്ടുനടന്ന ഈ സംഭവം അന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആയുഷ്കാലം മുഴുവൻ ഇരയായി ജീവിക്കണോ അതോ ഹീറോ ആയി തിളങ്ങണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക. ഇരവാദികൾക്ക് ഇരവും പകലും പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരും. എന്നാൽ ദുരനുഭവങ്ങളിൽ നിന്ന് കരുത്ത് നേടി പിടഞ്ഞെഴുന്നേൽക്കുന്ന ഹീറോകൾക്ക് ഭാരങ്ങളില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയും. ഒരാൾ തൻ്റെ ജീവിതകഥ എങ്ങനെ വിവരിക്കുന്നു എന്നത് അയാളുടെ മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ്. സംഭവിച്ചുപോയ കാര്യങ്ങളുടെ കാരണങ്ങളിൽ മാത്രം തളയ്ക്കപ്പെടുന്നത് വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുകയേയുള്ളൂ. നടന്നത് നടന്നു കഴിഞ്ഞു. ഇനിയും അവിടെ തന്നെ നിൽക്കണോ അതോ മുന്നോട്ട് പോകണോ എന്നത് അവനവൻ്റെ തിരഞ്ഞെടുപ്പാണ്. പ്രവാചക തിരുമേനിയെ നീണ്ട 13 മക്കാ നിവാസികൾ കഠിനമായി ഉപദ്രവിച്ചു. ഒടുവിൽ മദീനയിലേക്ക് പലായനം ചെയ്ത തിരുമേനി 8 കഴിഞ്ഞ് 10,000 അനുചരന്മാരോടൊപ്പം വന്ന് മക്ക കീഴടക്കി. പ്രവാചകന്റെ കാരുണ്യത്തിനായി കേണ മക്കയിലെ പീഡകരോട് അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബു അന്തുമുത്തുലക്ക, ഇന്നേ ദിവസം യാതൊരു പ്രതികാരവും ഉണ്ടാകുന്നതല്ല. നിങ്ങളും ഞങ്ങളുമെല്ലാം ഒരുപോലെ തുല്യരും സ്വതന്ത്രരുമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ ഭൂതകാലം നശിപ്പിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ വർത്തമാനകാലം കൂടി അവർക്ക് വിട്ടുകൊടുക്കരുത്. അത്തരക്കാരെ വെറുക്കാൻ പോലും നിൽക്കരുത്. കാരണം വെറുപ്പെന്ന വികാരം പോലും നൽകാൻ അർഹതയില്ലാത്തവരാണവർ. അല്ലാമ ഇക്ബാൽ പാടി, കഴുക, എതിർകാറ്റിൻ്റെ വേഗത കണ്ട് നീ അത്ഭുതപ്പെടരുത്. അത് വീശുന്നത് നിന്നെ കൂടുതൽ ഉയരത്തിലേക്ക് പറപ്പിക്കാനാണ്. യു ഹാവ് ടു ഫൈറ്റ് ത്രൂ സം ബാഡ് ഡേയ്സ് ടു ഏൺ ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് യുവർ ലൈഫ്.
1: ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. പ്രേക്ഷകരെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

آپ سن رہے تھے یہ غزل چندن داس کی آواز میں. پنکج اداس کی آواز.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।